പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത.

അറിഞ്ഞും അറിയാതെയും ഓരോ നിമിഷവും എണ്ണിയാലൊടുങ്ങാത്ത ചിന്തകൾ നമ്മിലുണ്ടാകുന്നു. ചിന്തകൾ ഉണ്ടാകും, തടയാനാവില്ല. സ്വന്തം ചിന്തകൾ എന്താണ് എന്ന അവബോധമുണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാം. ചിന്തകൾ ആശയങ്ങളായും വാക്കുകളായും പ്രവൃത്തികളായും മാറുന്നു. ആരോഗ്യകരമായ ചിന്തകൾ സത്ഫലങ്ങളെ സൃഷ്ടിക്കുന്നു. ചിന്തകൾ മാറ്റാം, ജീവിതവും മാറ്റാം. എനിക്ക് കഴിയില്ല, നിന്നെക്കൊണ്ട് കഴിയില്ല, ചെയ്യരുത്, ചെയ്താൽ തോൽക്കും. എപ്പോഴും ഇത്തരം അരുതുകൾ നാം സ്വയം പറയുന്നു, മറ്റുള്ളവർ പറയുന്നു. ഇതെല്ലാം അതുപോലെ വിശ്വസിച്ച് നാം ജീവിക്കുന്നു. കുട്ടികൾക്ക് മറ്റൊരു രീതിയാണ്. അവരോട് പറയുന്ന അരുതുകൾ പലപ്പോഴും ലംഘിക്കാറുണ്ട്. നമ്മുടെ ഭാഷയാണ് ലംഘനം എന്നത്. കുട്ടികൾ ചെയ്യുന്നത് അരുത് എന്ന് പറയുന്നവ പ്രവർത്തിച്ച് പരീക്ഷിച്ചു നോക്കുകയാണ്. ഭയം മാറ്റി ധൈര്യം ആർജിക്കുകയാണ്. മുതിർന്നവർക്ക് ഇല്ലാതെ പോകുന്നതും ഈ കാര്യങ്ങളാണ്. അരുതുകൾ വിശ്വാസമാക്കും. എന്നാൽ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഭയക്കുന്ന കാര്യങ്ങൾ ചെറുതായൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഒരു പക്ഷേ ഏറ്റവും അധികം വിജയിക്കുന്നത് ആ മേഖലയിലായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ?

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിത കേൾക്കാം. ആലാപനം അജിത സത്യൻ. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ കൊട്ടിയൂർ മകം കലംവരവിനെക്കുറിച്ച് സംസാരിക്കുന്നു നല്ലൂരാൻ സ്ഥാനികൻ ശ്രീ ഗണേശൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 വായനാ വസന്തം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലെ മുഴുവൻ ഗാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജയഭാരതിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ രണ്ടാം ഭാഗം. 10:00 വളയം. ഇതിൽ എറണാകുളത്തെ എഡ്ഡിയുടെയും ശ്യാംജിത്തിൻ്റെയും ആലാച്ചിയിലെ സജുവിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേല. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത ഒരു പാട്ട് പിന്നെയും ആലപിക്കുന്നത് ശ്രീമതി അജിത സത്യൻ.

0: സുഗതകുമാരി ടീച്ചറുടെ ഒരു പാട്ട് പിന്നെയും എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ശ്രീമതി അജിത സത്യൻ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
2: ഇന്ന് ജൂൺ 20. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂൺ 20 വർഷത്തിലെ 171 ദിനമാണ്. ജൂൺ 20 ലോക അഭയാർത്ഥി ദിനം. ലോകമാകമാനമുള്ള അഭയാർത്ഥികളുടെ ദുസ്ഥിതിയിന്മേലുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് 2001 മുതൽ ജൂൺ 20 ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത്. ജൂൺ 20 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1837 ബ്രിട്ടനിൽ വിക്ടോറിയ രാജ്ഞി സ്ഥാനാരോഹണം ചെയ്തു. 1863 പടിഞ്ഞാറൻ വെർജീനിയ അമേരിക്കൻ ഐക്യനാടുകളുടെ 35-ാമത് സംസ്ഥാനമായി. 1877 ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ടെലഫോൺ സർവീസ് അലക്സാണ്ടർ ഗ്രഹാംബൽ കാനഡയിലെ ഒണ്ടാരിയോ പ്രവിശ്യയിലുള്ള ഹാമിൽട്ടണിൽ സ്ഥാപിച്ചു. 1946 ആലപ്പുഴ സനാതന ധർമ്മകലാലയം സ്ഥാപിതമായി. 1960 ആഫ്രിക്കൻ രാജ്യങ്ങളായ മാലിയും സെനഗലും സ്വതന്ത്രമായി. 1978 ഗ്രീസിലെ തെസ്സലോനിക്കിയിൽ റിക്ടർ സ്കെയിലിൽ 6.5 രേഖപ്പെടുത്തിയ ഭൂകമ്പം നടന്നു. 1990 യുറേക്ക എന്ന ക്ഷുദ്രഗ്രഹത്തെ കണ്ടെത്തി. യോരുബ നാടോടി കഥകളെ അടിസ്ഥാനപ്പെടുത്തി കഥകളെഴുതി പ്രശസ്തനായ നൈജീരിയൻ എഴുത്തുകാരൻ അമോസ് ടുട്ടുവോളയുടെ ജന്മദിനവും വ്യവസ്ഥാധിഷ്ഠിതമായ പക്ഷി നിരീക്ഷണത്തിന് ഇന്ത്യയിൽ അടിസ്ഥാനമിട്ട സാലിം അലിയുടെ ചരമദിനവും ജൂൺ 20
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000. 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: വായനാ വസന്തം. അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.
3: എല്ലാ ദിവസവും രാവിലെ 7:35 വൈകിട്ട് 5:45
2: വായനാ വസന്തം.
4: മതിമോഹന ശുഭ നർത്തനമാടുന്ന ഇമഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ.
2: വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം. മറക്കാതെ കേൾക്കുക വായനാ വസന്തം.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂൺ 20 ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വലിയ വിസ്മയങ്ങളില്ലാതെ UDF സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരണം ഇന്നലെ നടന്നു. സ്വകാര്യ നിക്ഷേപം എത്തിയില്ലെങ്കിൽ കേരളമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിക്ഷേപകരെ ആകർഷിക്കാൻ ഏകജാലക സംവിധാനം ഇൻവെസ്റ്റ് കേരളം സെൽ. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കുമായി വൺ കേരള കരുതൽ മിഷൻ. ആഗോള തൊഴിൽ മേഖലയിൽ യുവാക്കളെ സജ്ജരാക്കാൻ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സ്ത്രീകളോടുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം പദ്ധതി. കൊച്ചി തൃശൂർ ആഭരണ നിർമ്മാണ ഇടനാഴി. പെരുമ്പാവൂരിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ്. വയനാട് ട്രൈബൽ സർവകലാശാലയും തദ്ദേശീയ വിജ്ഞാന മേഖലയും. വിദേശ സർവകലാശാലകളെ ആകർഷിക്കാൻ കേരള നോളജ് വാലി. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ്

അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ്. 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 5-ൽ നിന്ന് 3% കുറച്ചു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കും. തുടങ്ങിയവയാണ് പ്രഖ്യാപനങ്ങൾ. വൻ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ സർക്കാർ ജീവനക്കാരുടെ

ുടെയും ക്ഷാമബത്ത മുടങ്ങാതെ നൽകുമെന്ന് പറഞ്ഞെങ്കിലും കുടിശ്ശികയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതികൾക്ക് വാതിൽ തുറന്നിട്ടാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെയുള്ള നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ്. വിഭവ സമാഹരണത്തിനായി നികുതി അടിച്ചേൽപ്പിക്കലൊന്നുമില്ലെങ്കിലും ഫ്ളഡ്സെസ്, ചെറുകിട നികുതി കുടിശ്ശികകൾ എന്നിവ പിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ന്യായവില പരിഷ്കരണ നടപടികളും വരുമാനം ലക്ഷ്യമിട്ടാണ്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായ ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ ശ്രമിക്കുമെന്ന് ബജറ്റ്. നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. വിലക്കിനെതിരെ ടെലഗ്രാമിന്റെ ഹർജി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് തേജസ് കരിയ തള്ളി. പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യമുണ്ടെന്നും ഐ ടി ചട്ടങ്ങൾ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. നടപ്പാതയിലൂടെയുള്ള നടക്കൽ മൗലിക അവകാശമാണെന്നും ഇതുറപ്പിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. റോഡുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നിർണയിച്ച നടപ്പാതയുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം. വാഹനങ്ങളെക്കാൾ സഞ്ചാരാവകാശം കാൽനടക്കാർക്കാണ്. നടപ്പാതയിലൂടെ നടക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടാൽ ഭരണഘടനാപരമായ പരിഹാരം തേടാമെന്നും ഇത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ളതിൽ നിന്ന് ഭിന്നമായിരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അയോധ്യയിലെ രാമക്ഷേത്ര ഭരണസമിതിക്ക് നേരെ വിമർശനവുമായി രാമജന്മഭൂമി ക്ഷേത്ര ഭരണസമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ വ്യാപകമായ തിരിമറികൾ നടക്കുന്നുവെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ നൃപേന്ദ്ര മിശ്രയുടെ വിമർശനം. ക്ഷേത്ര ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ സമിതിയെ നിയമിക്കണമെന്ന് നൃപേന്ദ്ര മിശ്ര ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പുകളിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI ഡൽഹിയിൽ പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് റാലി പ്രഖ്യാപിച്ചെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ഡൽഹി പോലീസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാതാസുന്ദരി കോളേജിനടുത്തു നിന്ന് പ്രകടനം ആരംഭിച്ചു. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അത് മറികടന്ന് റാലി തുടർന്നു. ഇതോടെ കൂടുതൽ പോലീസ് സേനയെത്തി ബലം പ്രയോഗിച്ച് റാലി തടഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഉച്ചഭക്ഷണ ചെലവ് മുൻകൂറായി അനുവദിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ട് ഉണ്ണിമിശിഹ പള്ളിയുടെ സെമിത്തേരിയിൽ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മറ്റൊരു മൃതദേഹം സംസ്കരിക്കാൻ കല്ലറ തുറന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. സംസ്കാരവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചെങ്കിലും ദുരൂഹത നിലനിൽക്കുന്നതിനാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിഗ്നൽ ലൈറ്റിൽ ഷർട്ടിട്ട് മറച്ചു നിർത്തിച്ച തീവണ്ടിയിൽ കയറി കവർച്ച നടത്തി തമിഴ്നാട്ടിലെ മോഷ്ടാവ്. എഗ്മോറിൽ നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള നെല്ലൈ എക്സ്പ്രസിൽ റിസർവ്ഡ് കോച്ചിലെ യുവതിയുടെ മാലയാണ് കവർന്നത്. സംഭവത്തിൽ വില്ലിവാക്കത്തെ കുമരേശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തെന്മലയിലെ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ നേർക്കുണ്ടായ അതിക്രമത്തിൽ സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി. മാധ്യമ വാർത്തകളെ തുടർന്ന് അമിക്കസ് ക്യൂറി വി രാംകുമാർ നമ്പ്യാർ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. വിഷയം പരിഗണിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ വിശദീകരണം തേടി. പത്തനംതിട്ടയിലെ ഗവി മീനാറിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട യുവതി ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവരുടെ ആന്തരാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. യുവതി പീഡനത്തിനിരയായി എന്ന സംശയത്തിലാണ് കൂടുതൽ പരിശോധന നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 137 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 126 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മെഡിക്കൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ക്രൂരരായ അധ്യാപകർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നും ഇതിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചെന്നും ഹൈക്കോടതി. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിരീക്ഷണം.
SNDP യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ജൂലൈ 8 അന്തിമ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുമെന്ന് ഹൈക്കോടതി.

0: കേസിൽ ഒന്നും സംഭവിക്കുന്നില്ലെന്നും കോടതിയെ അപഹസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വാക്കാൽ പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യത്തിൽ വിശദീകരണത്തിന് നേരിട്ട് ഹാജരാകാത്തതിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഫിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തിരക്ക് കാരണമാണ് ഹാജരാകാനാകാത്തതെന്ന് അറിയിച്ചതോടെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ രൂക്ഷ വിമർശനമുണ്ടായത്. തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നതടക്കമുള്ള കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. റെയിൽവേയിൽ പുതുതായി നടപ്പിലാക്കുന്ന ജൻ വിശ്വാസ് 2026 ആക്ട് പ്രകാരം ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് മിനിമം പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയായി വർദ്ധിപ്പിച്ചു. തീവണ്ടി യാത്രയ്ക്കിടെ ടിക്കറ്റില്ലാതെ പിടികൂടിയാൽ ലാസ്റ്റ് ടിക്കറ്റ് ചെക്കിംഗ് പോയിന്റ് മുതലുള്ള തുകയും അതോടൊപ്പം 500 രൂപയും എവിടേക്കാണോ പോകേണ്ടത് അവിടെ വരെയുള്ള ടിക്കറ്റ് നിരക്കും ഈടാക്കും. സംസ്ഥാനത്തെ 100 പോളിടെക്നിക് കോളേജുകളിൽ നിന്നായി 2000-ലേറെ കുട്ടികൾ പങ്കെടുക്കുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് ഈ മാസം 24 കണ്ണൂരിൽ തുടക്കമാകും. 4 ദിവസമായി നടക്കുന്ന കലോത്സവത്തിന് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത്. 27 കലോത്സവം സമാപിക്കും. അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ദർശനത്തിന് ഇന്ന് ഉച്ചയോടെ സമാപനം. ഉച്ച ശീവേലി കഴിഞ്ഞാൽ സ്ത്രീകളും ആനകളും പടിഞ്ഞാറെ നടവഴി അക്കരെ സന്നിധാനം വിട്ടിറങ്ങും. വിശേഷവാദ്യങ്ങളും അക്കരെ ദേവസ്ഥാനം വിടും. ഇതോടെ അക്കരെ സന്നിധിയിൽ ഗൂഢപൂജകൾക്ക് അരങ്ങൊരുങ്ങും. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ വായനാ പക്ഷാചരണം, ജില്ലാ ഉദ്ഘാടനം കണ്ടങ്കാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ വ്യാഴാഴ്ച ഒരാൾക്കുകൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7. ഇരിട്ടി സ്വദേശിയായ 6-വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-കാരിക്കും പാപ്പിനിശ്ശേരിയിലെ 5-വയസ്സുകാരിക്കുമാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിനു പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര നാളെ തുടങ്ങും. ജൂലൈ 1 വരെ 13 സർവീസുകളാണ് ഫ്ലൈ അദീൻ എയർലൈൻസ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് നടത്തുക. ആദ്യ വിമാനം നാളെ രാത്രി 11:35 കണ്ണൂരിലെത്തും. സുഹൃത്തിൻ്റെ മർദ്ദനത്തിൽ മനംനൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. പാനൂരിനടുത്ത വള്ളങ്ങാട് കൂട്ടപ്പീടിക ആദിത്യ നിവാസിൽ ആദിത്യ അനിൽകുമാറാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മനേക്കരയിലെ ശരണിനെ പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ USAയും മെക്സിക്കോയും നോക്കൌട്ട് റൗണ്ടിലെത്തി. USA ഓസ്ട്രേലിയയെ 2-0 മെക്സിക്കോ ദക്ഷിണ കൊറിയയെ 1-0 മറികടന്നു. ഖത്തറിനെതിരായ മത്സരത്തിൽ കാനഡയുടെ ഇസ്മയിൽ കോനെ കാലൊടിഞ്ഞ് കളിക്കളം വിട്ടു. 51-ാം മിനിറ്റിൽ ഖത്തർ താരം അസിം മാഡിബോയുടെ ഫൗളിനെ തുടർന്ന് കോനയുടെ ഇടങ്കാൽ മുട്ടിനു താഴെ ഒടിഞ്ഞു. മത്സരത്തിൽ എതിരില്ലാത്ത 6 ഗോളിന് കാനഡ വിജയിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി,

0: കട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
2: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
3: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
4: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
4: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ.
2: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
4: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
3: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
4: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ചു തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവമാതാവ് ഗാന്ധാരി ദേവി.
2: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
4: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
0: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
4: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
2: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
0: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ടു പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം. ആവും.
4: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU,

0: ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും.
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: ഇനി 6:45 പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. ആകാശവാണി റിലേ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. 2 സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLA മാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്റ്റിയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. 2 സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. എയിംസ് ഭുവനേശ്വർ സാറ്റലൈറ്റ് സെന്ററും റായ്രംഗ്പൂരിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ മെഗാ ഹെൽത്ത് ക്യാമ്പും രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മയൂർഭഞ്ച് ജില്ലയിലെ ദണ്ഡബോസ് വിമാനത്താവളത്തിൽ നിശ്ചയിച്ചിരുന്ന ലാൻഡിംഗ് റദ്ദാക്കി പശ്ചിമബംഗാളിലെ കലേകുണ്ടെ വിമാനത്താവളത്തിൽ നിന്ന് റായ്രംഗ്പൂരിലേക്ക് റോഡ് മാർഗമാണ് രാഷ്ട്രപതി എത്തിയത്. സംസ്ഥാനങ്ങൾ MPമാരെയും MLA മാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് JP നദ്ദ ആവശ്യപ്പെട്ടു. ക്ഷയരോഗമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ഓൺലൈനിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ആരോഗ്യമന്ത്രിമാരുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും നദ്ദ ചർച്ച നടത്തി. ഓരോ ക്ഷയരോഗ കേസും തിരിച്ചറിയുന്നതിന് ഒരു ദുർബല വ്യക്തിയും പിന്നിലല്ലെന്ന് ഉറപ്പാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യം ശ്രദ്ധേയ പുരോഗതി കൈവരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2014 100,000 243 ക്ഷയരോഗ കേസുകളാണ് ഉണ്ടായതെങ്കിൽ 2024 അത് 187 കുറഞ്ഞെന്നും അദ്ദേഹം യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ 2 കൊണ്ട് 20 പേർക്ക് ക്ഷയരോഗ ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും JP നദ്ദ പറഞ്ഞു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,79,000 പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200 ഉദ്യോഗസ്ഥരെ പരീക്ഷാ നടത്തിപ്പ് കുറ്റമറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയോടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുണ്ടാകും. തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും ദുരുപയോഗം ഇല്ലാതാക്കുന്നതിനും സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കുമേൽ സജീവ നിരീക്ഷണം ഉണ്ടാകുമെന്നും NTA വ്യക്തമാക്കി. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ്. സംസ്ഥാനത്ത് 10 കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് 3, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ 2, പാലക്കാട് 1 രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 120 പേർക്കാണ് രോഗം ബാധിച്ചത്. 5 മരിച്ചു. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്

0: കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഷിഗല്ല അടക്കം രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ആരംഭിച്ച ഷൂട്ടൌട്ട് ഷിഗല്ല ക്യാമ്പയിന്റെ കോഴിക്കോട് ജില്ലാതല പരിപാടി ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കിണർ ക്ലോറിനേഷൻ നടത്തുകയും കുട്ടികൾക്ക് പരിശീലനം നൽകുകയും ചെയ്തു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച് രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 ലെ 56 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെത്തിയ നാഷണൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് റെസ്പോൺസ് ടീം ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുമായി ചർച്ച നടത്തി. നിപ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വിലയിരുത്തലുകൾ കലക്ടറുമായി പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഇന്ത്യയിലെ പരിവർത്തനാത്മക സംരംഭങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ രാജ്യത്തിന്റെ ഹൈടെക് മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് ഘടനാപരമായ പരിവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഇതിൽ 2 പ്രധാനപ്പെട്ട സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ, ബഹിരാകാശ മേഖലകൾ. ദേശീയ സുരക്ഷാ സാമ്പത്തിക പ്രതിരോധ ശേഷി, ഡിജിറ്റൽ പരമാധികാരം, ഭാവി മത്സരക്ഷമത എന്നിവയുടെ അടിത്തറയിലാണ് രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായം വികസിച്ചത്. 76,000 കോടി രൂപ ചെലവഴിച്ച് 2021 ഡിസംബറിൽ രാജ്യം സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചു. ഭാവി തൊഴിൽ ശക്തി സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് 1,000 കോടി രൂപയാണ് ഈ മേഖലയിൽ വകയിരുത്തിയത്. രാജ്യത്തിന്റെ ബഹിരാകാശ നയം 2023 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ ഡേറ്റ ശേഖരണം, ഗ്രൌണ്ട് സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾ നടത്താൻ പ്രാപ്തി നൽകി. 2014 ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 1,000 ൽ നിന്ന് 400 ലധികമായി ഉയർന്നു. ഇത് രാജ്യത്തിന്റെ കുതിച്ചുയരുന്ന സ്വകാര്യ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകി. നമ്മുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ ഏകദേശം 8.4 ബില്യൺ ഡോളർ എന്നത് 10 വർഷത്തിനുള്ളിൽ 5 മടങ്ങായി വളരുമെന്നാണ് പ്രതീക്ഷ.
0: കേന്ദ്രസഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിന്റെ 4 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനം കവരത്തിയിൽ തുടരുന്നു. ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നിർണായക യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി അധ്യക്ഷത വഹിച്ചു. കലക്ടർ ശിവം ചന്ദ്ര, പരിസ്ഥിതി വനം വകുപ്പ് സെക്രട്ടറി രാജ്യത്തിലേക്ക് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലക്ഷദ്വീപിന്റെ ജൈവ വൈവിധ്യം, മത്സ്യബന്ധന വിഭവങ്ങൾ, കാലാവസ്ഥാ പ്രതിരോധ ശേഷി എന്നിവയ്ക്ക് നിർണായകമായ പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി. സമുദ്രതീര പരിസ്ഥിതി വ്യവസ്ഥകളുടെ സംരക്ഷണവും ആരോഗ്യവും സംബന്ധിച്ച വിവിധ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന് സഹമന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വാഷിംഗ്ടണിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. ഇതോടെ മെക്സിക്കോയ്ക്ക് ശേഷം നോക്കൌട്ടിൽ കടക്കുന്ന 2ാമത്തെ ടീമായി അമേരിക്ക മാറി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലാൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ചു. ബ്രസീൽ ഹെയ്ത്തി മത്സരം പുലർച്ചെ 6:00 ആരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീൽ 2 ഗോൾ നേടി. ഫിലാഡൽഫിയയിലാണ് മത്സരം. അടുത്ത മത്സരം രാവിലെ 8:30 തുർക്കിയയും പരാഗ്വേയും തമ്മിലാണ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് മകം കലം വരവ്. ഇന്ന് ഉച്ചയോടെ അക്കര കൊട്ടിയൂരിലേക്ക് സ്ത്രീകളുടെ പ്രവേശനം അവസാനിക്കും. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
2: വൈശാഖോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് മകം കലം വരവ്. മുഴക്കുന്ന് നല്ലൂരിൽ നിന്ന് നല്ലൂരന്മാരെന്നറിയപ്പെടുന്ന തറവാട്ട് സ്ഥാനികരാണ് കലങ്ങൾ എഴുന്നള്ളിച്ച് അക്കരെ കൊട്ടിയൂരിലെത്തിക്കുക. 3ാമത്തെ ചതുശ്ശതമായ ആയില്യം ചതുശ്ശതം ഇന്നലെ പൂർത്തിയായി. അവസാനത്തെ ചതുശ്ശതം ചൊവ്വാഴ്ചയാണ്. ഉച്ചശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. തുടർന്ന് 24 തൃക്കലശാട്ടോടെ വൈശാഖോത്സവം സമാപിക്കും. വർഷത്തിൽ 28 ദിവസം മാത്രം നടക്കുന്ന വൈശാഖോത്സവത്തിൽ ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടു വരുന്നത്.
0: മിഥുനമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10:00 തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് സഹസ്രകലശ അഭിഷേകവും വൈകിട്ട് പടിപൂജയും പുഷ്പാഭിഷേകവും നടത്തി. കർക്കിടകമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 നട വീണ്ടും തുറക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് 20 കോടി രൂപ അനുവദിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. 10 വർഷമായി കടുത്ത അവഗണന നേരിട്ട മെഡിക്കൽ കോളേജിന് പുതിയ ബജറ്റ് വിഹിതം ആശ്വാസമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാദാപുരം മണ്ഡലത്തിന് 20 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ അനുവദിച്ചതായി കെ എം അഭിജിത്ത് എംഎൽഎ അറിയിച്ചു. 5 കോടിയുടെ വിലങ്ങാട് പ്രത്യേക പാക്കേജും മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് 15 കോടി 5 ലക്ഷം രൂപയുമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പ്രതിഷേധം അറിയിച്ചു. ഭിന്നശേഷി പെൻഷൻ പ്രത്യേകമായി പരിഗണിച്ച് PRD ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 25% മറ്റ് അവശ്യ വിഭാഗങ്ങൾക്ക് നൽകുന്ന പെൻഷനേക്കാൾ വർദ്ധിപ്പിക്കണമെന്ന കാഴ്ചപരിമിതരുടെ ആവശ്യം ഗവൺമെന്റ് അംഗീകരിച്ചില്ലെന്ന് KFB കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റ് കോഴിക്കോട് ജില്ലയ്ക്ക് വികസന കുതിപ്പേകുമെന്ന് വിലയിരുത്തൽ. നഗരത്തിലെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്ന ലൈറ്റ് മെട്രോ പദ്ധതി, മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ കൾച്ചറൽ പാർക്ക് ഉൾപ്പെടെ ബജറ്റ് പ്രഖ്യാപനം കോഴിക്കോടിന്റെ മുഖച്ഛായ മാറ്റുമെന്നാണ് കരുതുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷയിലെത്തി. സംസ്ഥാനങ്ങൾ MPമാരെയും MLAമാരെയും ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ ഹെയ്ത്തിയെ നേരിടുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബ്രസീലിന് 3 ഗോൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: अथ वार्ताः. प्रधानमंत्री नरेन्द्र मोदी अद्य ओडिशा पश्चिम बंगयोः प्रवासे भविष्यति. ओडिशायाः मयूरभंज मंडले राष्ट्रपति द्रौपदी मुर्मू वर्यायाः 68वें जन्म दिवसोत्सवे प्रधानमंत्री तया सह पहाड़पुर ग्रामे सम्मिलितो भविष्यति. तदनन्तरं तौ नेतारौ ओडिशा राज्ये मोहन चरण माझी प्रशासनस्य वर्षद्वयस्य कार्यकालपूर्त्यवसरे एकां विशाल जनसभां सम्बोधयिष्यतः, यत्र हि 47,000 कोटितोप्यधिक रूप्यकाणां विकासात्मक परियोजनानां शुभारम्भो भविष्यति. पश्चिमबंगे प्रधानमंत्री पश्चिमबंग दिवसावसरे भागं ग्रहीष्यति, यत्र हि अनेकासां प्रणालीनां शिलान्यासम् उद्घाटनं च विधास्यति. अस्मिन्नेव अवसरे प्रधानमंत्री PM कृषि सम्मान निधिं प्रसारयिष्यति, येन देशस्य 9.44 कोटि कृषकेभ्यः 80+8,18,000 रूप्यकाणि साक्षात् तेषां वित्तकोषेषु स्थानान्तरितानि भविष्यन्ति. NTA इति राष्ट्रिय परीक्षा संघटनेन प्रख्यापितं यत् श्वः आयोज्यमानायाः नीट UG 2026 पुनः परीक्षायाः निष्पक्षं पारदर्शं च संचालनाय वयं पूर्णरूपेण सज्जाः. परीक्षेयं भारतस्य 150+500 नगरेषु, विदेशस्य च 14 नगरेषु आयोज्यन्ते. इत्यन्तराले NTA संस्था परीक्षार्थीनां साहाय्यार्थम् एकाम् आधिकारिक WhatsApp वाहिनीमपि निरमात्. संघटनेन स्पष्टीकृतं यत् सर्वे आधिकारिकाः सन्देशाः केवलं तस्य प्रमाणीकृत संख्यातः एव प्रेषयिष्यन्ते. सा संख्या वर्तते 9178279802877 इति. विदेशमंत्री डॉक्टर एस जयशंकर प्रत्यपादीत यत् अशांत जगति भारतेन स्वकीय राष्ट्रहितस्य रणनीतिक स्वायत्ततायाः अथ बहुध्रुवीयतायाः रक्षणं कुर्वता, सहैव विभिन्न भौगोलिक क्षेत्रैः सह स्वसंबंधाः इतोपि सुदृढाः करणीयाः. नवदिल्ल्यां भारत अमेरिका मञ्चस्य गोष्ठ्याः सत्रं सम्बोधयन् डॉक्टर जयशंकरः अवोचत् यत् अनेक जटिलतासु सत्सु अपि भारतामेरिका देशयोर सहभागित्वं विभिन्नेषु क्षेत्रेषु अविरतं वर्धमानम् अस्ति. तेन स विशेषं प्रकटीकृतं यत् यथा यथा भारतस्य वैश्विक उत्कर्षो भविष्यति, तथा तथा तस्य राष्ट्रियहितानि अपि विशालानि विविधानि च भविष्यन्ति. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം ആയോജിതസ്യ ഏകസ്യ കാര്യക്രമസ്യാന്തർഗതം പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനായാം ചതുഃ ശതാധിക ദ്വി

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക് AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. കണ്ണൂർ സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആൻഡ് മോഡൽ കരിയർ സെന്റർ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൗജന്യ തൊഴിൽ മേള നടത്തും. ഇന്ന് രാവിലെ 10 മുതൽ 12 വരെയാണ് പരിപാടി. PEB പ്രൊജക്ട് മാനേജർ, PEB പ്രൊജക്ട് സൂപ്പർവൈസർ, പ്രൊജക്ട് മാനേജർ, CNC ഓപ്പറേറ്റർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഫ്ലോർ മാനേജർ, ഭീമാ സഖി, കാഷിയർ, ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ്, ഇന്റീരിയർ ഡിസൈനർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ടു CFO, സൈറ്റ് സൂപ്പർവൈസർ, ലോജിസ്റ്റിക് കോർഡിനേറ്റർ, അഡ്മിഷൻ കൗൺസിലർ, ഫാക്കൽറ്റി ഗ്രാഫിക് ഡിസൈനിംഗ് എന്നീ വിവിധ തസ്തികകളിലായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. +2, ITI, ഡിപ്ലോമ, ബിരുദം, PG, BTech സിവിൽ, മെക്കാനിക്കൽ, ഡിപ്ലോമ സിവിൽ മെക്കാനിക്കൽ യോഗ്യതയുള്ളവർ രാവിലെ 9:30 കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവക്കര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫോർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ 3 ബയോഡാറ്റ സഹിതം എത്തണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497273130. നമ്പർ ഒരിക്കൽ കൂടി 0497273130. ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ കരിന്തളം 2026-27 അധ്യയന വർഷത്തേക്ക് അതിഥി അത്ലറ്റിക് കോച്ച് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 24 രാവിലെ 10 സ്കൂളിൽ നേരിട്ട് ഹാജരാവുക. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8848554706. നമ്പർ ഒരിക്കൽ കൂടി 8848554706. FKHA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് 1 സൗജന്യ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC +2 വിജയിച്ച 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഈ മാസം 30 നേരിട്ടെത്തി പ്രവേശനമെടുക്കണം. വിശദവിവരങ്ങൾക്ക് 8592973973 അല്ലെങ്കിൽ 9496091810 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 2026-27 അധ്യയന വർഷത്തെ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് ജൂലൈ 15 വരെ ഇ ഗ്രാൻസ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയതും നിലവിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്നവരുമായിരിക്കണം അപേക്ഷകർ. അപേക്ഷാ ഫോം ബ്ലോക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകളിൽ നിന്നും ലഭിക്കും. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കോമേഴ്സ് ഇംഗ്ലീഷ് ജൂനിയർ അഭിമുഖം ഈ മാസം 24 തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് നടക്കും. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. ധർമ്മടം പാലയാട് ഡയറ്റ് ലാബ് സ്കൂളിൽ അപ്പർ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 മണിക്ക് ഡയറ്റ് ഓഫീസിൽ വെച്ച് നടക്കും. തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ യഥാക്രമം 10, 11, 12 മണിക്ക് നടത്തും. വിശദവിവരങ്ങൾക്ക് 04902322150 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 04902322150. തില്ലങ്കേരി കാവുമ്പടി CHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിസ്റ്ററി അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുണ്ട്. അഭിമുഖം ജൂലൈ 3 രാവിലെ 10 മണിക്ക് നടക്കും. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം മറ്റന്നാൾ രാവിലെ 11 മണിക്ക് നടക്കും. ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം ജൂനിയർ അധ്യാപക അഭിമുഖം ജൂലൈ 3 രാവിലെ 10 മണിക്ക് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. പാട്യം കൊട്ടിയോടി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ഫുട്ബോൾ ക്വിസ് മത്സരം നടത്തുന്നു. ഈ മാസം 28 വൈകിട്ട് 6 മണിക്ക് ക്ലബ് പരിസരത്താണ് മത്സരം. പ്രായപരിധിയില്ല. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് 9847537759 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി തുല്യതാ പഠന കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വായനാ സദസ്സുകൾ, PN പണിക്കർ അനുസ്മരണം, പ്രശ്നോത്തരി എന്നിവ സംഘടിപ്പിക്കുന്നു. ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിക്കും. PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം VRV 7 നിർവഹിക്കും. പെരളശ്ശേരി കോട്ടം ശാസ്താംകോട്ടം ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ മിഥുന മാസത്തിലെ 38 ക്ഷേത്രത്തിൽ ധർമ്മശാസ്താവിനെ വിശേഷാൽ പൂജകൾ നടത്തും. വൈകിട്ട് 6:30 മാതൃസമിതി അംഗങ്ങളടക്കം ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെ ഭജനയും ഉണ്ടായിരിക്കും. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ,
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 04972 762400.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
3: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
2: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങളൊരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: ഇന്ന് കൊട്ടിയൂർ മകം കലം വരവ്. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നല്ലൂരാൻ സ്ഥാനികൻ ശ്രീ ഗണേശൻ.
1: ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മകം കലം വരവ്. ആയില്യം ചതുശതത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസം കൂടിയാണ് മകം കലം വരവ്. കലം വരവ് നടക്കുന്ന ദിവസം ഉച്ച ശീവേലിക്ക് ശേഷം സ്ത്രീ ഭക്തജനങ്ങളും അതുപോലെ തന്നെ പെരുമാളിൻ്റെയും ഭഗവതിയുടെയും ബിംബം ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന ആനകളും വിശേഷവാദ്യങ്ങളും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. മകം പൂരം ഉത്രം നാളുകളിൽ കൊട്ടിയൂർ പെരുമാൾക്ക് ഗൂഢപൂജയാണ് നടക്കുന്നത്. ആ ഗൂഢപൂജക്കാവശ്യമായിട്ടുള്ള മൺകലങ്ങൾ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂർ എന്ന പ്രദേശത്തു നിന്നും കാൽനടയായി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങിനെയാണ് മകം കലം വരവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കലം വരവിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്നത് ദക്ഷൻ്റെ പ്രവൃത്തിയാൽ കോപിഷ്ഠനായ ഭഗവാൻ ശിവൻ യാഗം മുടക്കുകയും അതുപോലെ തന്നെ ദക്ഷൻ്റെ അനീതികൾക്ക് പകരം ചോദിക്കാൻ ഭൂതഗണങ്ങളെ അയച്ചു എന്നും പറയപ്പെടുന്നു. ആ ഭൂതഗണങ്ങളാണ് നല്ലൂർ പ്രദേശത്തു നിന്നും മകം കലം വരവിനായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന സംഘം. 12 പേരാണ് കൊട്ടിയൂരിലേക്ക് കലം എഴുന്നള്ളിക്കുന്നത്. ഇതിൽ 10 പേര് 12 കലങ്ങൾ വീതവും 3 പേര് 18 കലങ്ങൾ വീതവും എടുത്തുകൊണ്ട് പനയോലയിൽ കെട്ടി അതുപോലെ തന്നെ കവിൾനാരുകൊണ്ട് വരിഞ്ഞ് വട്ടപ്പൊലച്ചപ്പിൻ്റെ തെരിയുണ്ടാക്കി അങ്ങനെ ചുമന്നുകൊണ്ടാണ് ഇത് കൊട്ടിയൂരിലെത്തിക്കുന്നത്. നല്ലൂരിൽ നിന്ന് ഇത് പുറപ്പെട്ട് കാക്കിങ്ങാട് ടൗണിന് സമീപമുള്ള കൊക്കക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചടങ്ങിന് ശേഷം കാൽനടയായി നേരെ കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടുന്നു. ഏകദേശം സന്ധ്യയോടുകൂടി ഗണപതിപ്പുറം, മുമ്പ് ആലത്തുംകാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഈ 12 കലക്കാർ നിലയുറപ്പിക്കുകയും

രാത്രിയായി കഴിഞ്ഞാൽ അതിനുശേഷം അങ്ങോട്ടുള്ള റോഡുകളിലെ മുഴുവൻ വെളിച്ചവും ഓഫ് ചെയ്യുകയും എല്ലാ വീട്ടുകാരും ലൈറ്റ് അണച്ച് അകത്തിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്.

0: കണ്ണുകൊണ്ട് നേരിട്ട് ഭൂതഗണങ്ങളെ ദർശിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കലക്കാർ അക്കര സന്നിധിയിൽ കടക്കുമ്പോൾ പൂർണമായ അന്ധകാരമായിരിക്കും, ഒരു ലൈറ്റും തെളിയുകയില്ല. എല്ലാവരും കണ്ണു അടച്ച് ജപിക്കുന്നുണ്ടാകും, എല്ലാ കയ്യാളികളും അടച്ചിട്ടുണ്ടാകും. കലം യഥാസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം മാത്രമേ ലൈറ്റ് തെളിയുകയുള്ളൂ. ഈ 12 കലക്കാരെ നയിക്കുന്നവരാണ് നല്ലൂരാൻ സ്ഥാനികർ. ഇപ്പോൾ 2 പേരാണ് സ്ഥാനികരായിട്ട് സ്ഥാനത്തുള്ളത്. ഒന്ന് ടി ശ്രീജിത്ത് നല്ലൂരാൻ, അതുപോലെ തന്നെ ഞാൻ ഗണേഷ് നല്ലൂരാൻ. ഈ മൺകലങ്ങൾ കൊട്ടിയൂരിൽ എത്തിച്ചതിന് ശേഷം മകന്നാളിൽ രാത്രി ഗൂഢപൂജ, പൂരം നാളിൽ രാത്രി ഗൂഢപൂജ, ഉത്രം നാളിലും രാത്രി ഗൂഢപൂജ. ഈ 3 ഗൂഢപൂജക്ക് ആവശ്യമായ മൺകലങ്ങൾ യഥാസമയത്ത് എത്തിച്ചു നൽകുകയും അതുപോലെ തന്നെ ആ 3 ദിവസത്തെ പൂജക്ക് കാവലായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് നല്ലൂരാൻ സ്ഥാനികരായ ഞങ്ങൾക്കുള്ളത്. പെരുമാളിൻ്റെ കടാക്ഷമെന്ന് പറയട്ടെ, പൂർവികർ ചെയ്തു വരുന്ന ആ ആചാരങ്ങൾ അതിൻ്റെതായ പവിത്രതയോടുകൂടിയും കൃത്യമായ ആചാരങ്ങൾ പാലിച്ചും ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ഈ 3 ദിവസത്തെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ, മകം പൂരം ഉത്രം പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്തം നാളിലാണ് കലശപൂജ നടക്കുന്നത്. പെരുമാൾക്ക് തൃക്കലശാട്ടായ ദിവസം സ്വയംഭൂവിൽ ആടാനുള്ള കലശം പൂജിക്കുന്നതും ഈ മൺകലത്തിലാണ്. അപ്പോൾ ആദ്യത്തെ 3 ദിവസം ഗൂഢപൂജയും, അതായത് കലപൂജയും, അതിനുശേഷം അത്തം നാളിൽ രാത്രി നടക്കുന്നത് കലശപൂജയുമാണ്. അത്തത്തിന് ശേഷം പിറ്റേ ദിവസമാണ് തൃക്കലശാട്ട്. ആ ദിവസം കലശാട്ടെന്ന് പറയുന്നതാ, കലശാട്ട്. ആ ദിവസം കലശമാടുന്നത് ഈ മൺകലങ്ങളിൽ പൂജിച്ച കലശമാണ് സ്വയംഭൂവിലാടുന്നത്.
1: മകം കലംവരവിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നല്ലൂരാൻ സ്ഥാനികൻ ശ്രീ ഗണേശൻ. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഒഡീഷയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ രാഷ്ട്രപതിയോടൊപ്പം വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർന്ന് പശ്ചിമബംഗാൾ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി ഇന്ന് സംബന്ധിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: മയൂർഭഞ്ചിലെ പഹാത്പൂർ ഗ്രാമത്തിലെത്തുന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവിടെയുള്ള നൈപുണ്യ വികസന കേന്ദ്രം, പഹാത്പൂർ സ്കൂൾ എന്നിവിടങ്ങൾ സന്ദർശിക്കും. തുടർന്ന് മോഹൻ ചരൺ മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടിയിൽ 47,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നടത്തും. പിന്നീട് പശ്ചിമബംഗാളിലെ താരകേശ്വരിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പിഎം കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നടക്കുന്ന ദേശീയതല പരിപാടിയുടെ തത്സമയ സംപ്രേക്ഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ പരമാവധി കാര്യക്ഷമമായി ഉപയോഗിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം പുരോഗമിക്കുമ്പോൾ രാജ്യതാൽപര്യങ്ങൾ വികസിക്കുകയും വൈവിധ്യവൽക്കരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാൻ ഭീകരവാദികളെ പരിശീലിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ആരോപിച്ച് ഇന്ത്യ. യു എൻ ഹൈക്കമ്മീഷണറുടെ വാർഷിക റിപ്പോർട്ടിനെക്കുറിച്ചുള്ള സംവാദത്തിനിടെ പാകിസ്ഥാനും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി അനുപമ സിംഗിന്റെ ഈ പരാമർശം. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി തുടരുമെന്ന് അവർ വ്യക്തമാക്കി. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ നടക്കുന്നത് ഒരു പൌരന്റെ മൌലികാവകാശമെന്ന് സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. നടപ്പാതയിലൂടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ നടക്കാനുള്ള പൌരന്മാരുടെ അവകാശത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് യുജി 2026 പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവുമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി.

0: ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും NTA അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗ ദിനാചരണ പ്രമേയം. രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലും ഭാരത് പാസ്പോർട്ട് സേവാ പരിപാടിയിലൂടെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന വാർഷിക റീജിയണൽ പാസ്പോർട്ട് ഓഫീസർമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ നയങ്ങൾ ഇന്ത്യയെ ഒരു വിശ്വബന്ധുവായി ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ പാസ്പോർട്ട് ഏറെ ബഹുമാനപൂർവ്വമാണ് ലോകം നോക്കിക്കാണുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: As our foreign policy establishes India as a Vishwa Bandhu, the Indian passport is treated with respect and with confidence internationally. Our responsibility is to ensure that the process of obtaining this document remains a matter of right, not as a struggle.
0: സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെയുള്ള കർമ്മസമിതി FATFന്റെ അടുത്ത വൈസ് പ്രസിഡന്റായി ഇന്ത്യയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ വിവേക് അഗർവാളിനെ തെരഞ്ഞെടുത്തു. നിലവിൽ സാംസ്കാരിക മന്ത്രാലയ സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ വിവേക് അഗർവാളിന്റെ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് ഏറെ അഭിമാനം നൽകുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. NDA നയിക്കുന്ന കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നു. മിഷൻ ലൈഫ് സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനിലും അദ്ദേഹം പങ്കുചേർന്നു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക, ഖത്തർ, ഇറാൻ എന്നിവരുടെ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് വെടിനിർത്തലിന് സംബന്ധിച്ച് ഇസ്രയേലും ഹിസ്ബുല്ലയും. അതേസമയം തെക്കൻ ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിലുണ്ടായ ആക്രമണത്തിൽ 21 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് US ഇറാൻ സമാധാന ചർച്ചകൾ താൽക്കാലികമായി റദ്ദാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിട്ടാണ് വെടിനിർത്തലിനെ കണക്കാക്കുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി പിൻവലിച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കുമെന്ന് ഇറാനും ഉറപ്പു നൽകി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ അമേരിക്ക ഓസ്ട്രേലിയയെ 2-0 പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് മൊറോക്കോ സ്കോട്ട്ലന്റിനെ തോൽപ്പിച്ചു. ഗ്രൂപ്പ് സിയിൽ രാവിലെ 6 മണിക്ക് ആരംഭിച്ച ബ്രസീൽ ഹെയ്റ്റി മത്സരം പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് രാവിലെ 8:30 തുർക്കിയെ പരാഗ്വേ മത്സരം നടക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 3 പേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. സംസ്ഥാനത്ത് ഇന്നലെ 10 ഷിഗല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിലെ കൊൽഹാപൂരിലും ഇജൽകരഞ്ചിയിലും സന്ദർശനം നടത്തും. മഹാലക്ഷ്മി ക്ഷേത്ര പരിസരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൊൽഹാപൂരിൽ നടക്കുന്ന പൊതുയോഗത്തെയും ശ്രീ ഷാ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ യുവാക്കളുടെ കഴിവുകളെ ലോകം തിരിച്ചറിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ആഗോള വളർച്ച, നവീകരണം, സംരംഭകത്വം എന്നിവയെ നയിക്കുന്നതിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻപന്തിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഡീഷ, പശ്ചിമബംഗാൾ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PM കിസാൻ സമ്മാൻ നിധി 23-ാമത് ഗഡു വിതരണം പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കും. അതിരുകൾ അടയാളപ്പെടുത്തിയ

പാതകളിലൂടെ നടക്കുന്നത് ഒരു പൗരന്റെ മൌലിക അവകാശമെന്ന് സുപ്രീംകോടതി. നാളെ നടക്കുന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിന് പൂർണ്ണ സജ്ജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ഇസ്രയേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ പ്രാബല്യത്തിൽ. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്ക ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ചെന്നൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: വായനാ വസന്തം. അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.

വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം, വായനാ വസന്തം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനാ വസന്തത്തിലേക്ക് സ്വാഗതം. ഇന്ന് വായനാ വസന്തത്തിൽ ലളിതാംബിക അന്തർജനത്തിന്റെ പതിത എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നു എ.ഒ. വിജയലക്ഷ്മി ടീച്ചർ.
1: അപാരതയിലേക്ക് മൊഴി ഉയർത്തി നിന്ന് തീവ്രമായ അഭിലാഷത്തോടെ ഭഗീരഥൻ പ്രാർത്ഥിച്ചു. ഗംഗേ, ലോകപാവിനി ഭൂമിയിലേക്ക് വന്നാലും അംബരചുംബിയായ കൊടുമുടിയിലൂടെ ഇറങ്ങി കൊടുങ്കാടുകളിലൂടെ വരൾ നിലങ്ങളിലൂടെ മരുഭൂമിയിലൂടെ ഒഴുകി ഒഴുകി ഇങ്ങേ പാതാളഗർത്തരേക്ക് എത്തിയാലും. ഇവിടെ എൻ്റെ പൂർവ്വപിതാമഹന്മാരുടെ അസ്ഥികൾ കിടക്കുന്നു. അവിടുത്തെ സ്പർശം കൊണ്ടേ അവൾക്ക് ഗതി വരും. ചിരകാലതപ്തമായ മനസ്സിൻ്റെ ചൂട് തട്ടി ഗംഗയുടെ ഹൃദയം ഉരുകി. അവൾ ചോദിച്ചു, ഞാൻ എങ്ങനെ വരും? നീ കാണുന്നില്ലേ, ഈ ആകാശത്തിൽ ക്ഷീരപഥത്തിലാണ് എൻ്റെ സ്ഥാനം. അനന്തതയുടെ മണ്ഡലത്തിൽ കോടി കോടി സൂര്യന്മാർക്കും കോടി കോടി നക്ഷത്രങ്ങൾക്കും ബ്രഹ്മലോകത്തിനും വിഷ്ണുപദത്തിനുമിടയിൽ ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നു. എൻ്റെ പതനഭാരം താങ്ങാൻ ഭൂമിക്ക് ആവുമോ? ഭഗീരഥൻ പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് ഹിമാലയം. അവിടെ ധൂർജടി ധ്യാനത്തിലാണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ശിരസിൽ പതിക്കോ, അതിന് എന്തും താങ്ങാനുള്ള ശക്തിയുണ്ട്. ഗംഗ സംശയിച്ചു, ആ ജഡാഭാരത്തിൽ ഞാൻ കുടുങ്ങിപ്പോയാലോ? അപ്രത്യക്ഷമായാലോ? അഗ്നിചക്ഷുസായ ഭഗവാൻ ഒന്ന് കണ്ണു തുറന്നാൽ മതി എൻ്റെ കഥ കഴിയുവാൻ. ഭഗീരഥൻ സമാധാനിപ്പിച്ചു, ഇല്ല അമ്മേ, സ്ഥാനദേവനെ പ്രസാദിപ്പിച്ച് ഞാൻ വഴിയുണ്ടാക്കാം. എന്നിട്ട് അവിടുന്ന് എഴുന്നള്ളിയാൽ മതി. ഭഗീരഥൻ വീണ്ടും അനേകായിരം വർഷങ്ങൾ ദക്ഷിണാമൂർത്തിയായ ശിവനെ തപസ് ചെയ്തു. ഭഗവാനെ, എൻ്റെ പൂർവ്വപിതാമഹർ ബലമതം കൊണ്ട് അന്ധരായി ഭൂമിയെ പാതാളമാക്കുവാൻ കുഴിതുണ്ട്. മുനശാപം കൊണ്ട് നശിച്ച അവരുടെ അസ്ഥികൾ അനാഥമായി കിടക്കുന്നു. ആദിമനുഷ്യരുടെ പാപം ശമിപ്പിക്കുവാൻ വേണ്ടി, അവർക്ക് സദ്ഗതി കിട്ടുവാൻ വേണ്ടി ദേവവാഹിനിയെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് ഇറക്കിവിട്ടാലും മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിച്ചാലും. ശിവൻ പറഞ്ഞു, ശരി, നല്ല കാര്യം തന്നെ. ഗംഗയുടെ ഭാരം ഞാൻ ഏൽക്കാം, പക്ഷേ ആദ്യമായി അവൾ ആർദ്രയാവണം. വിനയതയും നിർമ്മലയും സരളയുമായി വരണം. എന്നിട്ട് ഹൃദയം നിറഞ്ഞ അലിവോടെ താഴോട്ട് ഒഴുകാൻ പറയൂ. താഴോട്ട്, താഴോട്ട് മാത്രം. ഭഗീരഥൻ വീണ്ടും ഗംഗയോട് പ്രാർത്ഥിച്ചു, വരൂ ഭഗീരഥിയെ, അവിടുത്തെ പാദപാദം താങ്ങുവാൻ ഭൂതനാഥൻ സന്നദ്ധനായിരിക്കുന്നു. കൃപാമയിയായ ദേവിയായി ഭൂമിയിലേക്ക് അവതരിച്ചാലും. ഗംഗയ്ക്ക് ഭയം തോന്നി, ഒപ്പം സന്തോഷവും. ചരാചര പെരുമാളായ ശങ്കരന്റെ ശിരസിൽ ചവിട്ടുവാനുള്ള തഞ്ചമല്ലേ കിട്ടിയിരിക്കുന്നത്? ദേവകൾ പോലും പാദം പണിയുന്ന

ദേവന്റെ മൂർധാവിൽ പദമമർത്തുവാൻ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ചടുലതയോടെ അവൾ നിരമ്പി കുതിച്ചു വന്നു. ആ നിർജ്ജരത്തിൽ നുരയും പതയും നിറഞ്ഞു, നിപാതത്തിൽ ഹുങ്കാരം. മതഭരിതയായ നാരിയെപ്പോലെ മനമിളകിയ മന്ദാകിനി ജടാധരന്റെ തിരുമുടിയിലേക്ക് പ്രവാഹവേഗത്തോടെ വന്നു ചാടി. അത്ഭുതം! മാനം മുഴുവൻ നിറഞ്ഞു തുളുമ്പിയ ആ മഹാപ്രവാഹത്തിൽ ഒരൊറ്റ തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അനന്തതയുടെ സന്തതിയായ ഗംഗ അനാദിത്യമൂർത്തിയുടെ ജടാചൂടത്തിൽ വിലയം പ്രാപിച്ചു. താഴെ താഴ്വരയിൽ നിന്ന് ഗൃഹശൃംഗത്തിലേക്ക് നോക്കുകയായിരുന്ന ഭഗീരഥൻ ഈ വിപര്യത്തിൽ തലതല്ലി വിലപിച്ചു, ഭഗവാനെ കരുണ വേണമേ, എന്റെ പൂർവികന്മാർക്ക് സംഭവിച്ച അതേ പാപഭാരം തന്നെ ഗംഗാമാതാവിനെയും ഗ്രസിച്ചിരിക്കുന്നു. അവരും ഗർവിഷ്ഠയായി സ്വന്തം ശക്തിയിലും മഹത്വത്തിലും അഹങ്കരിച്ചു. ഭൂതനാഥനായ ദേവന്റെ സ്പർശം കൊണ്ട് പരിശുദ്ധിയാക്കി അമ്മയെ വീണ്ടും താഴോട്ട് ഒഴുക്കിയണമേ, എന്തെന്നാൽ ഗംഗ മൂലമേ ലോകത്തിന് ജീവനം ലഭിക്കൂ, മാനവ പൈതൃകം ജീർണത വിട്ട് മോക്ഷം പ്രാപിക്കുകയുള്ളൂ. സദാശിവൻ പുഞ്ചിരിച്ചു, ചെറുവിരൽ ഉയർത്തി ചെഞ്ചിടക്കെട്ടിൽ ഒന്ന് തൊട്ടു. കൈലാസനാഥന്റെ വളത്തെ ചുമലിന്റെ അറ്റത്തേക്ക് ചാഞ്ഞ മുടിച്ചുരുളിന്റെ തുമ്പത്ത് ഒരു ബിന്ദു, അത് നിറഞ്ഞു തുളുമ്പി താഴേക്ക് ഇറ്റി വീണു. സൂചഗ്ര സൂക്ഷ്മമായ സുഷിരങ്ങളിലൂടെ നൂഴ് നിറങ്ങി സ്വർണ്ണതി വീണ്ടും ഭഗീരഥന്റെ മുന്നിൽ വന്നു. വരൂ യുവാവേ, വരൂ, എനിക്ക് വഴി കാട്ടും. ഭഗീരഥൻ തൊഴുതു, അമ്മേ ക്ഷമിച്ചാലും, അപാരതയുടെ ഔന്നത്യത്തിൽ നിന്ന് അവിടുത്തെ പാതാളത്തിലേക്ക് നയിക്കുകയാണ് ഞാൻ. ഇവിടെ വഴി ദുർഗമമാണ്, ദുരിതപൂർണമാണ്. കണ്ടകാകീർണമായ ഗിരിശിഖരങ്ങളിലൂടെ കയറി മറിഞ്ഞ് പാറക്കെട്ടുകൾ തലതല്ലി മലയിടുക്കുകളിലൂടെ ഊർന്നിറങ്ങി ബഹുദൂരം സഞ്ചരിക്കണം. ശാപാനുഗ്രഹ ശക്തരായ മഹർഷിമാരുടെ ആശ്രമങ്ങൾ കടക്കണം. വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കണം. സൃഷ്ടികാലം മുതൽ നനവ് തട്ടാതെ മരുഭൂമികളിലൂടെ നീന്തിക്കയറി ഒടുവിൽ പ്രേതാവാസ കേന്ദ്രമായ അഗാധ ഗർത്തത്തിൽ വീഴണം. പക്ഷേ സ്വർഗത്തിന്റെ ക്രീഡാ തടാകമായിരുന്ന അങ്ങ് ഇന്നു മുതൽ ഞങ്ങളുടെ ഗംഗാമാതാവായിരിക്കുന്നു. മനുഷ്യരാശിക്ക് മുഴുവൻ ജീവനം നൽകുന്ന പയസ്വിനിയായ മന്ദാകിനി, അവിടുത്തെ ഓരോ തുള്ളി വെള്ളവും ഞങ്ങൾക്ക് മുലപ്പാലാണ്. പുണ്യസലിലയായ ഭാഗീരഥി ഗംഭീരാകാരം പൂണ്ടു. കന്യക മാതാവാകുമ്പോൾ എന്ന പോലെ അവൾ കാണക്കാണ് വളർന്നു. ചിലയിടത്ത് ചടുലയായി, മറ്റു ചിലയിടത്ത് മന്ദയായി. തടസ്സങ്ങൾ ഉള്ളിടത്ത് ഉഗ്രാകാര നിർച്ഛരിയായി അവൾ പ്രവഹിച്ചു. ക്ഷുദ്ധാർത്ഥരായ ചരാചരങ്ങളുടെ വിലാപ നിർഘോഷം കേൾക്കുന്നു. ജലം ജലം, ജീവനാധാരമായ പവിത്രജലം തരൂ. വിളിക്കുന്നിടത്തെല്ലാം എത്താൻ പറ്റുമോ? വരൂ വരൂ, ദുഷിത ജീവങ്ങളെ, എന്നടുത്തേക്ക് വരൂ. സേവനത്തിന്റെ തീവ്രജ്വാലയിൽ നിന്നെ മുഴുവൻ അലിയിച്ചുകൊണ്ട് ഗംഗ മുന്നോട്ട് പാഞ്ഞു. അപരിചിതമായ പരിസരങ്ങൾ, ആശയും നിരാശയും രോഗവും ദാരിദ്ര്യവും മതവും മാത്സര്യവും മാറി മാറി ചവച്ചിറക്കുന്ന അൽപായുസുക്കളായ മനുഷ്യർ, പാച്ചുരത്താൻ മറന്നു നിൽക്കുന്ന പശുക്കൾ, പൂങ്കതിരുകൾ ഉണങ്ങിയ ധാന്യങ്ങൾ, വിശന്ന വാരികളിലേക്ക് വയൽച്ചാലികൾ കീറി എന്റെ ജലം കടന്നു ചെന്നു. പൊങ്ങുതടികളിലും മരത്തോണികളും കൊണ്ട് ഭക്ഷ്യസ്ഥലം മലിനമായി. എന്നാലും വിരോധം തോന്നിയില്ല. സ്വർഗത്തിലെ നിർവികാരമായ സുഖത്തേക്കാൾ എത്ര മെച്ചമാണ് ഈ വേദന! ഭഗീരഥ, നിനക്ക് ഞാൻ നന്മ നേരുന്നു. സേവനത്തിന്റെ ദുഃഖം എന്താണെന്ന് ഇന്ന് ഞാൻ അറിഞ്ഞല്ലോ. ഭഗീരഥൻ പറഞ്ഞു, ക്ഷമിക്കൂ അമ്മേ, കണ്ടത് എത്ര തുച്ഛം, കാണാനും സഹിക്കാനും ഇരിക്കുന്നതേ ഉള്ളല്ലോ. മലകൾ കടന്ന്, സമതലങ്ങൾ കടന്ന്, പുണ്യതീർത്ഥങ്ങളും കഴിഞ്ഞ് ഇരുപാർശ്വങ്ങളിൽ നിന്നും വന്ന് തന്നിലേക്ക് വിലയിച്ച കാനനച്ചോലകളുടെ കലങ്ങിയ ജലം ചേർന്ന് താനാകെ കലുഷിയായിപ്പോയി. കരകളടിച്ചുപാഞ്ഞ് കൈവഴി തിരിഞ്ഞ് വഴിനീളെ എറിഞ്ഞു കിട്ടിയ പകുതി കഴിഞ്ഞ ശവങ്ങളും പൂക്കളും കൈക്കൊണ്ട് നക്രതിമിംഗല ഗർഭയായ ഭാഗീരഥി അജ്ഞാത മേഖലകളിലേക്ക് കുതിച്ചു. ഭഗീരഥൻ അപ്പോഴും മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. മതഭരിതയായെങ്കിൽ മാത്രമേ ഗംഗയ്ക്ക് പാതാളകൃത്തത്തിൽ വീഴുവാൻ കരുത്തുണ്ടാകൂ എന്ന് അയാൾക്കറിയാം. സകരപുത്രന്മാർ വളർത്തിയെടുത്ത കുഴികൾ ഭൂമിയുടെ മുകൾ ഭാഗവും അഗാധതയിലാഴ്ത്തിയിരിക്കുന്നു. അനേകായിരം അസ്ഥികൂടങ്ങൾ, അസഹ്യമായ ദുർഗന്ധം, മാരകമായ നിശബ്ദത, അന്ധതാമിശ്ര തമസ് ഈ പടുകുഴിയുടെ വക്കത്തെത്തിയപ്പോൾ ഗംഗ തെല്ലു നേരം തലതിരിച്ചു നിന്നു. ഇതാണോ ഭഗീരഥ നീ എനിക്ക് കാട്ടിത്തരുന്ന പ്രാപ്യസ്ഥാനം? ഇതാണോ എൻ്റെ വിധി? ആകാശത്തു നിന്ന് പാതാളത്തിലേക്ക്, ഔന്നത്യത്തിൽ നിന്ന് അധോഗതിയിലേക്ക്, ശാന്തതയിൽ നിന്ന് വിക്ഷുബ്ധതയിലേക്ക്. പക്ഷേ ഭഗീരഥൻ വിലാപ

0: ഒരു വിട്ടു. പക്ഷേ അത് കൂടിയേ കഴിയൂ അമ്മേ. ഭൂതജാലങ്ങളുടെ മോചനത്തിന് വേണ്ടി, ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി, യുഗയുഗങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി ആകാശഗംഗയ്ക്ക് പാതാളഭൂമിയിൽ പതിച്ചേ കഴിയൂ എന്ന് വിധിമതം. സകരപുത്രന്മാരുടെ സാഹസവും കപിലന്റെ ശാപവും ഭഗീരഥന്റെ തപസ്സും അതിന് നിമിത്തമായിയെന്ന് മാത്രം. പക്ഷെ ദേവി, അവിടുത്തെ പവിത്ര ജലസ്പർശം കൊണ്ട് മോക്ഷം ലഭിക്കുന്ന ഞങ്ങൾ ഭൂമിയെ സ്വർഗമാക്കി തീർക്കും. പുണ്യഗംഗാനദി അനശ്വരയായി ഭവിക്കും. പോവോ, താഴോട്ടേക്കൊഴുകൂ, താഴോട്ട്, താഴോട്ട് മാത്രം. ഭഗീരഥ, നിനക്ക് സ്വസ്തി. നീ പറയും പോലെ സംഭവിക്കട്ടെ. ഇവിടെ ഗംഗ മരിക്കുകയാണ്. ആകാശത്തിൻ്റെ കളിപ്പൂഞ്ചോലിയായ ഗംഗ. അവളുടെ അസുപ്രവാഹമേറ്റ് അനേകാര്യങ്ങൾ മോക്ഷമടയുമെങ്കിൽ ആവട്ടെ. അനന്തതയുടെ വിധി ഞാൻ സ്വീകരിക്കുന്നു. അന്ധമായ വേഗതയോടെ, ആവേശകരമായ സാഹസികതയോടെ സ്വർഗനന്ദിനിയായ നദി സാഗരഗർത്തത്തിലേക്ക് കുതിച്ചു ചാടി. അവളുടെ കണ്ണുനീർ ഒഴുകിപ്പറന്ന് വികാരങ്ങൾ ഉയർന്നു. പ്രചണ്ഡവാദാഹതമായ നെടുവേർ പോലെ തിരമാലകൾ ഇളകിമറിഞ്ഞു. സാഗരം അനന്തവിശാലമായ സാഗരമായി ഭാഗീരഥി രൂപാന്തരം പ്രാപിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ഭൂകമ്പങ്ങൾ നിലച്ചു. വിഷമാതകങ്ങൾ ജീവജ്വാലകളായി മാറി. നരകങ്കാണങ്ങൾ മോക്ഷം പ്രാപിച്ച് പുനർജന്മമെടുത്തു. ഏഴ് ഭൂഖണ്ഡങ്ങളെ ചുറ്റി ഏഴ് സമുദ്രങ്ങൾ. അവയിലെ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് മേഘങ്ങളായി ഘനീഭവിച്ച് വീണ്ടും മഴയായി ഗംഗാജലമായി തിരിച്ചു വന്ന് ഭൂമിയാകെ വർഷത്തുവിൽ മൂടി. പ്രഭാതത്തിൽ സൂര്യൻ സ്വർണപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് സാഗരത്തെ പ്രകീർത്തിച്ചു. ഓം തത്സവിതുർവരേണ്യം. അമൃതകിരൺ പാൽപുഞ്ചിരി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ ഉയർന്നു വരൂ, എന്നെ ആലിംഗനം ചെയ്യൂ. നീരഥിയുടെ നീലകലോലങ്ങളിൽ വേലിയേറ്റമുണ്ടായി. അവൾ നിർവൃതി നേടി. നീലാകാശം അവൾക്ക് മീതെ കുടയായി നിന്നു. ക്ഷീരപഥം അതിൽ പ്രതിഫലിച്ചു. ഭഗീരഥൻ കൃതാർത്ഥനായി കൈകൂപ്പി നിന്ന് പറഞ്ഞു, ആകാശത്തെ പോലെ ഭൂമിയിലും വരുമാറായതല്ലോ. പക്ഷേ അദൃശ്യതയുടെ മേഖലകളിൽ ഉൾക്ക പോലെ നിന്ന ചില ദേവന്മാർ അപ്പോഴും പഴിക്കുകയുണ്ടായത്രേ. ഗംഗ പതിതയാണ്, പാതാളവാഹിനിയാണ്, അവളുടെ പരിശുദ്ധി നശിച്ചുവല്ലോ.
1: വായന വസന്തത്തിൽ ഇന്ന് കേട്ടത് ലളിതാംബിക അന്തർജനത്തിന്റെ പതിത എന്ന കഥ. അവതരിപ്പിച്ചത് എ.ഒ. വിജയലക്ഷ്മി ടീച്ചർ.
2: വായനാ വസന്തം. അക്ഷരാലയങ്ങളിലെ ആതിഥേയർക്ക് റേഡിയോ മലബാറിന്റെ സ്നേഹാദരം. പ്രശസ്തരുടെ കഥകളുമായി വായനാ വസന്തം.

0: കവിത വായിച്ചറിയണമെന്നാഗ്രഹിച്ച പുസ്തകങ്ങൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക്. മലയാള സാഹിത്യ നഭസിൽ അക്ഷരങ്ങളുടെ ആഘോഷകാലം, വായനയുടെ വസന്തകാലം, വായനാ വസന്തം,
1: അശാന്തി പർവ്വം.

ചെയ്തോ നേർച്ച കോഴി തൻ നിണമെന്ന പോൽ വലിച്ചൂറ്റി വെച്ചുവേച്ചൊരു ചിലം പൊച്ചയായകലുന്നു. കാറ്റു തുള്ളുന്നു കാണാ ചുരങ്ങൾ താണ്ടി കരക്കാറ്റു കോമരം തുള്ളി മണ്ണിൻ ആർദ്രതയേതോ നേർച്ച കോഴി തൻ നിണമെന്ന പോൽ വലിച്ചൂറ്റി വെച്ചുവേച്ചൊരു ചിലം പൊച്ചയായി അകലുന്നു. നെറ്റിയിൽ ഡിസംബറിൻ ചുവന്ന ലിപിക്കുറി ചാർത്തിയ കലണ്ടറിൻ കടശിത്താളും ആണിക്കുറ്റിയിൽ കിടന്ന ആത്മമുക്തിക്കായി പിടയുന്നു. നെറ്റിയിൽ ഡിസംബറിൻ ചുവന്ന ലിപിക്കുറി ചാർത്തിയ കലണ്ടറിൻ കടശിത്താളും ആണിക്കുറ്റി

ഊതി വീഴുന്നു. പടിത്തിണ്ണമേൽ പകലിൻ്റെ ഇത്തിരി രക്തം പൂക്കുവെയിലായി ചിതറുന്നു. 31-ാമത്തെ കള്ളിയിലാരേ രക്തം തുപ്പി വീഴുന്നു. പടിത്തിണ്ണമേൽ പകലിൻ്റെ ഇത്തിരി രക്തം പൂക്കുവെയിലായി ചിതറുന്നു. ചൊടിയിലൊടുക്കത്തെ വാക്കുപോൽ വിറകൊള്ളും ഒരു നക്ഷത്രം ക്ഷണികായുസാം ത്രിസന്ധ്യതൻ മടിയിൽ നിന്നൂർന്ന് അനന്തതയിൽ തുടിക്കുന്നു. ചൊടിയിലൊടുക്കത്ത വാക്കുപോൽ വിറകൊള്ളും ഒരു നക്ഷത്രം ക്ഷണികായുസാം ത്രിസന്ധ്യതൻ മടിയിൽ നിന്നൂർന്ന് അനന്തതയിൽ തുടിക്കുന്നു. മൃതമീയബ്ദം ഇതിൻകിടത്തെ കുളിപ്പിക്ക മിഴികൾ ചൊരിയുന്ന പനിനീരിനാൽ നെഞ്ചിലുരുകും സ്നേഹത്താലെ സേചനം ചെയ്യുക തുണ്ടുവിറകോരൊന്നും ഇനിയൊരുക്കാമിതിൻ ചിത. മൃതമീയബ്ദം ഇതു നമ്മുടെ വാഴ്വിൽ നിന്നും ക്ഷതമായി വ്രണിതമായി അറ്റുപോം അവയവം. മൃതമീയബ്ദം ഇതു നമ്മുടെ വാഴ്വിൽ നിന്നും ക്ഷതമായി വ്രണിതമായി അറ്റുപോം അവയവം. പഴുത്വരില ഒരു പാഴ്ത്തൂവൽ നിജകൃത്യം നിറവേറ്റിയിട്ടന്യമാവുന്നു കുഴിയുന്നു. പഴുത്വരില ഒരു പാഴ്ത്തൂവൽ നിജകൃത്യം നിറവേറ്റിയിട്ടന്യമാവുന്നു കുഴിയുന്നു. അന്യമാവുന്നീലെന്നാലതിന്നോർമ്മകൾ ഏതോ വന്യപുഷ്പത്തിൻ രൂക്ഷഗന്ധവാഹിയാം കാറ്റായി വന്നു ചൂഴുന്നു. ആരേ പാടുന്നു തമോഹൂവിൽ അന്യമാവുന്നീലെന്നാലതിന്നോർമ്മകൾ ഏതോ വന്യപുഷ്പത്തിൻ രൂക്ഷഗന്ധവാഹിയാം കാറ്റായി വന്നു ചൂഴുന്നു. ആരേ പാടുന്നു തമോഹൂവിൽ കൈപ്പുപോയൊരു പടുകാഞ്ഞിര മരത്തിൻ്റെ പച്ചിലച്ചാർത്തിനിടയ്ക്ക് അശരീരിയായിരുന്നേതു ഗന്ധർവൻ അതോ ഗന്ധർവൻ പോറ്റും കിളിപ്പൈതലോ കാലത്രയ സാക്ഷിയായി ഗാനം ചെയ്യൂ. കൈപ്പുപോയൊരു പടുകാഞ്ഞിര മരത്തിൻ്റെ പച്ചിലച്ചാർത്തിനിടയ്ക്ക് അശരീരിയായിരുന്നേതു ഗന്ധർവൻ അതോ ഗന്ധർവൻ പോറ്റും കിളിപ്പൈതലോ കാലത്രയ സാക്ഷിയായി ഗാനം ചെയ്യൂ. എത്ര വിഹ്വലതകൾ സംഭ്രമ വിഷാദങ്ങൾ എത്രയോ സമസ്യകൾ തൊടുക്കും സന്ത്രാസങ്ങൾ വിശ്വാസത്തകർച്ചകൾ വംശാഹന്തകൾ വംശവിച്ഛേദ വിധിയന്ത്ര തിരിപ്പിൻ കാർക്കശ്യങ്ങൾ അതികായതൻ പതനങ്ങൾ ഹാ മറ്റുള്ളോർക്കായി അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലാം അരിയ നാരീ ജന്മദുരിത സുഹൃതങ്ങൾ വിളയും ഖനികളീയബ്ദങ്ങൾ. അവയിലൂടലയും ആത്മാക്കൾ തന്നാദമാര് എതിരേൽപ്പൂ. എത്ര വിഹ്വലതകൾ സംഭ്രമ വിഷാദങ്ങൾ എത്രയോ സമസ്യകൾ തൊടുക്കും സന്ത്രാസങ്ങൾ വിശ്വാസത്തകർച്ചകൾ വംശാഹന്തകൾ വംശവിച്ഛേദ വിധിയന്ത്ര തിരിപ്പിൻ കാർക്കശ്യങ്ങൾ അതികായതൻ പതനങ്ങൾ ആ മറ്റുള്ളോർക്കായി അരഞ്ഞരഞ്ഞേ തീരും ഹരിചന്ദനം പോലാം അരിയ നാരീ ജന്മദുരിത സുഹൃതങ്ങൾ വിളയും ഖനികളീയബ്ദങ്ങൾ. അവയിലൂടലയും ആത്മാക്കൾ തന്നാദമാരെതിരേൽപ്പൂ. പുത്രരെയെല്ലാം കൊന്ന കൊല്ലിച്ച യുദ്ധത്തിൻ്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു. പുത്രരെയെല്ലാം കൊന്ന കൊല്ലിച്ച യുദ്ധത്തിൻ്റെ ദുഃഖസാക്ഷിയായി ഇന്നും ഗാന്ധാരി കരയുന്നു. സൂര്യനു പിറന്ന തൻ കടിഞ്ഞൂൽ പുത്രൻ ഏതോ സൂതന്റെ കരിക്കാടി കുടിച്ചു വളർന്നതും മാനത്തു സൂര്യൻ പോലെ പോർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും

ക്രൂരസ്ത്രമാരിയിൽ അവൻ ധീരമസ്തമിച്ചതും ജയമാരുടേതെന്നോരുവാനാർക്കാർക്കുമാവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മതൻ ഇഴപേർത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു. സൂര്യനു പിറന്ന തൻ കടിഞ്ഞോൽ പുത്രൻ ഏതോ സൂതന്റെ കരിക്കാടി കുടിച്ചു വളർന്നതും മാനത്തു സൂര്യൻ പോലെ പോർനിലത്തവൻ അഭിമാനിയായി ജ്വലിച്ചതും അനുജനെയ്തോരസ്ത്രമാരിയിൽ അവൻ ധീരമസ്തമിച്ചതും ജയമാരുടേതെന്നൊരുവാനാർക്കാർക്കുമാവാഞ്ഞതും രാജമാതാവാം കുന്തി ഓർമ്മതൻ ഇഴപേർത്തൊരായിരം മാതാക്കളിലൂടെ ഇന്നും കരയുന്നു. അകലഗ്രാമങ്ങളിൽ നൂറുകൂരകൾക്കുള്ളിൽ അപമാനിതയായ പാഞ്ചാലി കരയുന്നു. വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തന്നുണ്ണിയെ വിളിച്ചു മാറത്തല ചാർക്കുന്നു സുഭദ്ര. ദുർവിധി വൈധവ്യം ചേർത്തൊരുത്തര മൂർച്ഛിക്കുന്നു. വലിയോരുടെ മതമത്സര പത്മവ്യൂഹ വലയം തന്നിൽ രക്തസാക്ഷിയാം തന്നുണ്ണിയെ വിളിച്ചു മാറത്തല ചാർക്കുന്നു സുഭദ്ര. ദുർവിധി വൈധവ്യം ചേർത്തൊരുത്തര മൂർച്ഛിക്കുന്നു. വെട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപദമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുതയിക്കുന്നു. വെട്ടുക മുറിക്കുക പങ്കുവയ്ക്കുക ഗ്രാമം പത്തനം ജനപദമൊക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു. മൃതവൽ

ഇതിഹാസത്തിന്റെ സാക്ഷികൾ വീണ്ടും കർമ്മസാക്ഷിയെ തിരയുന്നു. എങ്കിലോ നമുക്കിനി ശുഭവത്സരം നേർന്നു തങ്ങളിൽ പിരിയുക. സഹജാതൻമൊഴി സംഗീതമായി തോന്നും നാൾ വരും ആശിക്കുക. മംഗളവശസ്സെന്നാൽ തൊള്ളയിൽ കുരുങ്ങുന്നു കാറ്റു തുള്ളുന്നു കാണാച്ചുരങ്ങൾ താണ്ടി കരക്കാറ്റ് കോമരം തുള്ളി മണ്ണിൻ ആർദ്രതയേതോ നേർച്ചക്കോഴി തൻ ചോരയായൂട്ടി വലിക്കുന്നു. വേച്ചുവേച്ചൊരു ചിലം പൊച്ചയായകലുന്നു കൈപ്പുപോയൊരി പടുകാഞ്ഞിര മരത്തിൻ്റെ പച്ചിലച്ചാർത്തിനിടയ്ക്ക് അശരീരിയായാരേ പാടുന്നു. ഗന്ധർവനോ ഗന്ധർവൻ പോറ്റും കിളിപ്പൈതലോ ഉറങ്ങാത്ത വിഹ്വല മനസ്സിൻ്റെ തോന്നലോ എന്താകിലെന്ത് ഇളന്നീർ പോലെ കുളിരാർന്നൊരു ശീലാണല്ലോ.

പന്തിയിൽ മുത്തശ്ശി വിറയാർന്നൊരീണത്തിലതു പാടി കൊച്ചുമക്കളോടൊതുന്നിവിധം ഇതു കേട്ടു കണ്ണടച്ചാലേ പുണ്യം. കൈപ്പുപോയൊരി പടുകാഞ്ഞിരമരത്തിൻ്റെ പച്ചിലച്ചാർത്തിനിടയ്ക്ക് അശരീരിയായാരേ പാടുന്നു. ഗന്ധർവനോ ഗന്ധർവൻ പോറ്റും കിളിപ്പൈതലോ ഉറങ്ങാത്ത വിഹ്വല മനസ്സിൻ്റെ തോന്നലോ എന്താകിലെന്ത് ഇളന്നീർ പോലെ കുളിര

മുത്തശ്ശി വിറയാർ നൊരീണത്തിലതുപാടി കൊച്ചുമക്കളോടോതും നീ വിധം. ഇതു കേട്ടു കണ്ണടച്ചാലേ പുണ്യം, മൃതവത്സരം ചിതാണുക്കളായി ചിതറുന്നു. പുതുവത്സരമേതോ കിഴക്കൻ തെച്ചിക്കാട്ടിൽ കരഞ്ഞു പിറക്കുന്നു. ശാന്തിതൻ സൗഗന്ധികം തിരഞ്ഞു പോകനാമി അശാന്തി പർവ്വങ്ങളിൽ. മൃതവത്സരം ചിതാണുക്കളായി ചിതറുന്നു. പുതുവത്സരമേതോ

കരഞ്ഞു പിറക്കുന്നു ശാന്തിതൻ സൗഗന്ധികം തിരഞ്ഞു പോകനാമി അശാന്തി പർവ്വങ്ങളിൽ ശാന്തിതൻ സൗഗന്ധികം തിരഞ്ഞു പോകനാമി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജൂൺ 12 100% ഇന്ധനം ഉപയോഗിക്കുന്ന ചട്ടങ്ങളിൽ മന്ത്രി ഒപ്പുവെച്ചത്. അടുത്തിടെ 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയായ ദി തിമോത്തി ഇനിഷ്യേറ്റീവിന്റെയും ഇതിന്റെ 6 പ്രവർത്തകരുടെയും പേരിൽ UAPA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വിദേശ പണവിനിയോഗവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ കൊത്തന്നൂർ പോലീസാണ് കേസെടുത്തത്. മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് പശുക്കടത്ത് ആരോപിച്ച് ഗോസംരക്ഷകർ ആൾക്കൂട്ടക്കൊല നടത്തിയ കേസിൽ 7 പേർക്ക് ജീവപര്യന്തം തടവ്. 2022 ഓഗസ്റ്റ് 2 നടന്ന സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മുകശ്മീരിൽ അതിർത്തി രക്ഷാസേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലാൽ സിംഗ് സ്വയം വെടിവെച്ച് മരിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനത്തിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDFനെ പോലെ നിപയെ രാഷ്ട്രീയ ആയുധമാക്കാൻ LDF തയ്യാറല്ല. പ്രതിരോധ ദൗത്യത്തിൽ എല്ലാ സഹകരണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ശിക്ഷയുടെ ഏറ്റവും കഠിനമായ രൂപങ്ങളിലൊന്നാണെന്നും അതിനാൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു വേണം തീരുമാനമെടുക്കേണ്ടതെന്നും സുപ്രീംകോടതി. CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ഉത്തരക്കടലാസുകൾ വാങ്ങുന്നതും ശേഖരിക്കുന്നതും സംബന്ധിച്ച ടെൻഡർ നടപടിയുടെ വിശദാംശം തുടങ്ങിയവ വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. പ്ലീഡർ നിയമനത്തിലും പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിൽ തുടർന്നുള്ള എല്ലാ ഉന്നത നിയമനങ്ങളിലും സൂക്ഷ്മത പുലർത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നേതാക്കളെയും ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 1.87 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചു. ഷാർജയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കാസർഗോഡ് കുമ്പള സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. ക്ഷീരവികസന വകുപ്പിലെ ജില്ലാ മേധാവികൾക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം. 8 ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും 4 ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽമാരും ഉൾപ്പെടെ 16 പേരെയാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിബി മാത്യുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട്ടിലെ ശിവഗംഗാ ജില്ലയിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. അതിജീവിതയുടെ ആൺസുഹൃത്തും ഇയാളുടെ 2 സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. കണ്ണൂർ ജില്ലയിലെ വിവിധ കോടതികളിൽ നടന്ന നാഷണൽ ലോക് അദാലത്തിൽ 569 കേസുകൾ തീർപ്പാക്കി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വിവിധ കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ 5236 കേസുകളാണ് പരിഗണിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് 2004 രജിസ്റ്റർ ചെയ്ത 10 വാഹന മോഷണ കേസുകളിലെ പ്രതിയെ ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഹരിയാന പൽവാർ സ്വദേശി ബൽദേവ് സിംഗാണ് അറസ്റ്റിലായത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ SI മധുസൂദനൻ, ASIമാരായ ബിജു, രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം ഹരിയാന പോലീസ് ക്രൈം സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: ഇറാൻ US സമാധാന കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമൂസ് വഴി സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കുന്നതിനും വഴിതുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.

0: അന്തിമ കരാറിലെത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കായി ഇന്ത്യ കാത്തിരിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. ചൈന, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് എർദോഗാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി സൈനോ തകായിച്ചി തുടങ്ങിയവരും ഗൾഫ് രാഷ്ട്ര നേതാക്കളും കരാറിനെ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർസ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യമുണ്ടാവുക. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 225 KSRTC ബസ്സുകളിൽ 182 എണ്ണത്തിലാണ് സൗജന്യ യാത്രയുള്ളത്. മോഹൻജദാരോയിൽ നിന്ന് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെടുത്ത ചരിത്രശില്പത്തിലും സദാചാരം ആരോപിച്ചുള്ള വിചിത്ര നടപടി തിരുത്തി NCERT. 4500 വർഷത്തിലേറെ പഴക്കമുള്ള BC 2600 നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ചരിത്രപ്രസിദ്ധ വെങ്കലശില്പമായ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ നഗ്നത മറച്ച് NCERT പുതിയ പാഠപുസ്തകമിറക്കിയത് വൻ വിവാദമായിരുന്നു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വികല ചിത്രം നീക്കാനും യഥാർത്ഥ ശില്പത്തിന്റെ ചിത്രം തന്നെ 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും ഉന്നതതലത്തിൽ തീരുമാനമായത്. പുരാതന ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരം ചരിത്രശില്പങ്ങളുള്ളപ്പോഴാണ് NCERTയുടെ വിചിത്ര നടപടിയെന്നതാണ് വിവാദമുണ്ടാക്കിയത്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയകരം. ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. കരയിലുള്ള ലക്ഷ്യം തകർക്കാനുള്ള ദീർഘദൂര മിസൈലാണിത്. മിസൈൽ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ കുട്ടികളെ അസന്തുഷ്ടരാക്കുന്നുവെന്നും അത് അവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 2027 നിയന്ത്രണം കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത്. പ്രശസ്ത നാടക പ്രവർത്തകൻ രാധൻ കണ്ണപുരം അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. കേരളത്തിലെ ഒട്ടേറെ നാടകസംഘങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാധൻ കണ്ണപുരം, തീപ്പൊട്ടൻ, പെരുന്തച്ചൻ, നവരസനായകൻ, കോടീശ്വരൻ, ഉള്ളതു പറഞ്ഞാൽ, കിനാവിലൊരു കളിവീട് തുടങ്ങിയ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ചോദ്യച്ചോർച്ചയുടെ വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കെ നീറ്റ് UG പുനഃപരീക്ഷയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടെലഗ്രാം മെസ്സേജിംഗ് ആപ്ലിക്കേഷന് രാജ്യത്ത് താൽക്കാലിക വിലക്കേർപ്പെടുത്തി കേന്ദ്രം. പരീക്ഷ നടത്തിപ്പിലെ തുടർച്ചയായ വീഴ്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിലായപ്പോഴാണ് രണ്ടും കൽപ്പിച്ചുള്ള നീക്കം. ചോദ്യച്ചോർച്ചയുണ്ടായതിന്റെ പേരിലല്ല ഇപ്പോഴത്തെ നടപടികളെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ്. ചോദ്യം ചോർന്നതായുള്ള വ്യാജ സന്ദേശങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു. അത് വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. നിയന്ത്രണം 22 വരെ. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പ് നാടകം അപ്രതീക്ഷിത രംഗങ്ങളിലേക്ക് കടക്കുന്നതിനിടെ വിമത MPമാരുടെയും മമതാ ബാനർജി നയിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന MPമാരുടെയും വാദം പ്രത്യേകം കേൾക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 28 തൃണമൂൽ MPമാരിൽ 20 പേർ തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുകയാണെന്നും ഇത് അംഗീകരിക്കണമെന്നും കാട്ടി നൽകിയ അപേക്ഷയിൽ നിയമോപദേശം തേടാനും സ്പീക്കർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നതാധികാര സമിതി രൂപവൽക്കരിച്ചു. കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പ്രത്യേക കലണ്ടർ തയ്യാറാക്കി ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി KM മുരളീധരൻ. സമിതി അധ്യക്ഷനായി ലോകാരോഗ്യ സംഘടന കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലിനെ നിയോഗിച്ചു. ഈ മാസം മാത്രം വിവിധ ജില്ലകളിലായി 70 പേർക്ക് ഷിഗല്ല ബാധിച്ചതായി മന്ത്രി മുരളീധരൻ പറഞ്ഞു. ഈ വർഷം ഇതുവരെ 146 പേർക്ക് രോഗം പിടിപെട്ടു. പൗരത്വത്തിനും താമസസ്ഥലത്തെ വിലാസത്തിനും രേഖയായി ആധാർ ഉപയോഗിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും മറുപടി തേടി സുപ്രീംകോടതി. ആധാർ ഉപയോഗം തിരിച്ചറിയൽ രേഖയായി മാത്രം നിലനിർത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്

0: നോട്ടീസ് അയച്ചത്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടലിൽ നൽകി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൻസസ് പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിച്ചു. ചുമ, ജലദോഷം, പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് ഷെഡ്യൂൾ കെ വിഭാഗത്തിൽപ്പെടുന്ന സിറപ്പുകൾക്ക് കുറിപ്പടി നിർബന്ധമാക്കിയത്. ശബരിമല ശ്രീകോവിലിന്റെ വലതുവശത്ത് മേൽക്കൂരയിൽ 2 നീളത്തിൽ സ്വർണത്തിന്റെ നിറമങ്ങിയതായി കണ്ടെത്തി. നെയ് വലിച്ചെറിഞ്ഞതാകാൻ സാധ്യതയെന്ന് ദേവസ്വം ബോർഡ്. വൃത്തിയാക്കാൻ കോടതിയുടെ അനുമതി തേടും. നിറവ്യത്യാസമുണ്ടായത് ഇക്കൊല്ലത്തെ മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ ശേഷം. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നെന്ന ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ തള്ളി. പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിമാനത്താവളത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശം. ഇടതുമുന്നണി മുൻ കൺവീനർ EP ജയരാജൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗൺമാൻ എസ് അനിൽകുമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൽ ബാസിത്തിന്റേതാണ് ഉത്തരവ്. തെക്കൻ കാലിഫോർണിയയിലെ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ US വ്യോമസേനയുടെ B-52 സാറ്റോ ഫോർട്ടസ് ബോംബർ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 8 മരിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും ആണവ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടുള്ള സമാധാന കരാർ US കോൺഗ്രസിന്റെ പരിശോധനയ്ക്കായി അയക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്. ഇറാൻ യുദ്ധം അവസാനിച്ചാലും എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവയുടെ വില ഉടൻ കുറയാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. ഇറാനും US ഇടക്കാല സമാധാന കരാറിൽ ധാരണയിലെത്തിയ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി മട്ടന്നൂർ എടേന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഈ മാസം 23 മാറ്റി. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണവും നാഴികക്കല്ലുമായ സുപ്രധാന വേളയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് സി സദാനന്ദൻ MP.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: വ്യാപാരം ഇരട്ടിയാക്കാനും സിവിൽ, ആണവോർജം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും കൂടിക്കാഴ്ചയിൽ തീരുമാനം. അടുത്ത 5 വ്യാപാരം ഇരട്ടിയാക്കും. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $16 ബില്യൺ. ഇന്ത്യയുടെ Chandrayaan-3 ദൗത്യം രാജ്യത്തിന്റെ വളർന്നുവരുന്ന സാങ്കേതിക കരുത്തിന്റെ നിർണായക ഉദാഹരണമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമാക്കി വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായതോടെ US സമാധാന ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് ഇറാൻ പറഞ്ഞു. US തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. 2 ശേഷം ഹോർമസ് കടലിടുക്കിലെ US ഉപരോധ മേഖലയിലൂടെ ഇറാൻ എണ്ണക്കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചെന്ന് റിപ്പോർട്ട്. US ഇറാനും ഇടക്കാല സമാധാന കരാറിൽ ധാരണയാകുന്നതിന് 2 മുൻപ് തന്നെ ഇറാൻ എണ്ണയുമായി കപ്പലുകൾ ഉപരോധ മേഖലയെ താണ്ടിയെന്ന് എണ്ണ ടാങ്കറുകളെ നിരീക്ഷിക്കുന്ന ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റ് പറയുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മൈ ഭാരത് മാഹി കേന്ദ്ര യുവജനങ്ങൾക്കായി യോഗ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. 15 മുതൽ 35 പ്രായമുള്ള മാഹി ജില്ലയിലെ യുവജനങ്ങൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. മഴയ്ക്ക് പിറകെ ഈഡിസ് കൊതുകുകൾ പെരുകുന്നത് കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാമെന്ന ആശങ്ക ഉയർത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രോഗം കണ്ടെത്തുന്നുണ്ട്. ഈ വർഷം 570 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുളിങ്ങോം, നടുവിൽ, മാങ്ങാട്ടിടം, കീഴ്പ്പള്ളി, ഉളിക്കൽ, മാലൂർ, മട്ടന്നൂർ, പൊറോറ, കൊളശ്ശേരി, വേങ്ങാട്, ചിറക്കൽ, കരിക്കോട്ടക്കരി, കുറുമാത്തൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടിയുടെ ഇടവേളയിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ആവശ്യം. ഇറാൻ യുദ്ധത്തിനിടെ US ആക്രമണത്തിൽ 3 നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്. പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷം വിമർശനമുയർത്തി.

0: നടത്തിയിരുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ US സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഇന്തോ പസഫിക് കമാൻഡിനെ US പസഫിക് കമാൻഡ് എന്ന് പുനർനാമകരണം ചെയ്ത് US പ്രതിരോധ വകുപ്പ്. US ഇറാൻ സമാധാന കരാർ ഒപ്പിടാൻ തീരുമാനമായിരിക്കെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഈ മാസം 10-ാം തീയതി US സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യക്കാരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട് വൻ വിവാദമായ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. പാഠ്യപദ്ധതി, സ്കൂൾ തെരഞ്ഞെടുപ്പ് എന്നിവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്ന നിബന്ധനയോടെയാണ് പദ്ധതിയുടെ ഭാഗമാകുക. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് രൂപപ്പെടുത്താൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു. PM ശ്രീ കരാറിൽ ഒപ്പിട്ട് LDF സർക്കാർ പണം വാങ്ങിയെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാദം ശരിയല്ലെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. ഒക്ടോബറിൽ PM ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിയിൽ പ്രവേശിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും അതിന് കഴിയില്ലെന്ന് നവംബർ 12 സർക്കാർ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: 1970 ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീലിന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രതിരോധ താരം ബ്രിട്ടോ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കടലിൽ കുളിക്കുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ട് കാണാതായ 2 യുവാക്കളുടെയും മൃതദേഹം കണ്ടെത്തി. ചങ്ങനാശ്ശേരി ചീരംചിറ ചാത്തൻതറ അങ്കിത്, കോട്ടയം ചിങ്ങവനം തേമ്പളിൽ അപ്പുട്ടി അബ്രഹാം എന്നിവരുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചിത്താരി അഴിമുഖ പരിസരത്ത് പുഴയിൽ നിന്ന് തീരദേശ പോലീസും നാട്ടുകാരും കണ്ടെടുത്തത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അതിഥി മന്ദിരം പണിയുന്ന കാര്യം പരിഗണിക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. ഞായറാഴ്ച ക്ഷേത്ര ദർശനത്തിനെത്തിയ അദ്ദേഹത്തോട് ഭാരവാഹികൾ ആശയമുന്നയിച്ചപ്പോഴാണ് മറുപടി നൽകിയത്. കൊട്ടിയൂരിലേക്കെത്തുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ നികുതി തട്ടിപ്പ് വ്യാപകമാകുന്നു. തിങ്കളാഴ്ച രാവിലെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ നികുതി വെട്ടിച്ച വാഹനം പിടിച്ചു. ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ നമ്പർ പതിച്ച ട്രാവലർ രജിസ്ട്രേഷനും നികുതിയും അടക്കാതെ അനധികൃതമായി സർവീസ് നടത്തിയത് കണ്ടെത്തിയത്. RTO കസ്റ്റഡിയിലെടുത്ത വാഹനം നടപടികൾക്കായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂവുടമകളുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. ഭൂവുടമ പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ റോഡുകളിൽ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി AI ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ കുടിശ്ശിക തുക പദ്ധതിയുടെ നടത്തിപ്പുകാർ നൽകാത്തതിന് കാരണമറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 36.95 കോടി കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഉപകരാറുകാരായ ബാംഗ്ലൂരുവിലെ SRIT ഇന്ത്യ ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാന്റെ നിർദ്ദേശം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ July 6 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അന്ന് എല്ലാ പ്രതികളും ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. 13, 16 പ്രതികളായ സനീഷും സനിതും നൽകിയ വിടുതൽ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് നേരെ ആക്രമണം. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ രാജസ്ഥാനിലെ ജയ്പൂർ ഷഹീദ് സ്മാരകത്തിലാണ് സംഭവം. 100 ആക്രമണങ്ങളുണ്ടായാലും തങ്ങൾ നിശബ്ദരായിരിക്കില്ലെന്ന് ദീപ്കെ പറഞ്ഞു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ 3-ാമതും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സർക്കാർ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കോടതി അലക്ഷ്യ നടപടിയിൽ വിശദീകരണത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് നേരിട്ട് ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. വിശദീകരണത്തിന് ഹാജരാകണമെന്ന നിർദ്ദേശത്തിൽ തെറ്റില്ലെന്ന് ജസ്റ്റിസ് കെ നടരാജൻ, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിലയിരുത്തി.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF നിക്ഷേപങ്ങളുടെ 2025-26 വർഷത്തെ പലിശ നിരക്ക് 8.25% കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. തുടർച്ചയായി 3-ാം വർഷമാണ് 8.25% പലിശ അനുവദിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ഏകോപനം സർക്കാർ ശക്തിപ്പെടുത്തും. സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനടക്കം തദ്ദേശ സ്ഥാപനങ്ങളിലെ

0: പുതിയ ജനപ്രതിനിധികൾക്കും CDS മേധാവികൾക്കും ബോധവൽക്കരണത്തിന് എല്ലാ ജില്ലകളിലും ഒരു ദിവസത്തെ ശില്പശാല നടത്തും. തീവണ്ടികളിലെ ബോഗികൾ വാടകക്കെടുത്ത് ബാഗുകൾ തപാൽ ഓഫീസുകൾക്ക് കൈമാറുന്ന റെയിൽവേ മെയിൽ സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം തപാൽ വകുപ്പ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി മരവിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 20 വട്ടം ആകാശത്ത് ചുറ്റി ഇന്ധനം കത്തിച്ചു കളഞ്ഞ് 2 മണിക്കൂറിന് ശേഷം തിരിച്ചിറക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 778 വിമാനമാണ് യാത്രക്കാരെയും ബന്ധുക്കളെയും വിമാനത്താവള ജീവനക്കാരെയും ആശങ്കയുടെ മുൾമുനയിലാക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമല്ല അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്കും നിയമസഭയിൽ പങ്കാളിത്തം നൽകുന്ന രീതിയിൽ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചില വിദേശ ജനപ്രതിനിധി സഭകളിലുള്ളതുപോലെ പൊതുജനത്തിനും ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടാകണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 സ്ഥാപനങ്ങളിൽ നിന്ന് 200 കിലോ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചു. 20,000 രൂപ പിഴ ചുമത്തി. ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസ്, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, പിണറായി പോലീസ് സ്റ്റേഷൻ എന്നിവക്ക് ISO അംഗീകാരം. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മികച്ച ജനമൈത്രി പോലീസ് സേവനം, ആധുനിക സംവിധാനങ്ങളോടെയുള്ള മികച്ച പ്രവർത്തനം, സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനുള്ള തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പാക്കിയതാണ് നേട്ടത്തിന് അർഹമാക്കിയത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനെ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയതിൽ തിരുത്തൽ വരുത്തി സർക്കാർ. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനായി ഹാജരായ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെയാണ് നിയമിച്ചത്. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് രാജിവെപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിൽ 10-11 വാർഡുകളിൽ 2 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് കുട്ടികൾ തിങ്കളാഴ്ച തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. രോഗത്തിന്റെ ഉറവിടം അന്വേഷിച്ചു വരികയാണ്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 3 നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ പ്രതിഷേധമറിയിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. യൂറോപ്പിൽ പര്യടനം നടത്തുന്ന അദ്ദേഹം റൂബിയോയെ ഫോണിൽ വിളിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയയാൾ അറസ്റ്റിൽ. മുതാക്കൽ വളാക്കാട് കോടാലിക്കോണം ചെരുവള വീട്ടിൽ സോണി തോമസിനെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് KSRTC പുറത്താക്കിയ ഡ്രൈവർ യദുവിന് നിയമസഭയിൽ ജോലി. നിയമസഭയിലെ ബസിന്റെ ഡ്രൈവറായാണ് താൽക്കാലിക നിയമനം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട 4-വരിപ്പാതയുടെ ഭൂമി ഏറ്റെടുക്കലിനായി ഗസറ്റ് വിജ്ഞാപനമായി. പെരിങ്ങത്തൂർ, മേക്കുന്ന്, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ വഴിയുള്ള റോഡാണ് 4-വരിപ്പാതയാക്കുന്നത്. തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലായി 12 വില്ലേജുകളിലെ 39,863 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവെച്ച കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് ഗൾഫ് നാടുകളിലേക്കുള്ള സർവീസുകൾ നിർത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസുകൾ 23 മുതൽ പുനരാരംഭിക്കും. ഇൻഡിഗോയുടെ അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസ് 25 തുടങ്ങും. ഫുജൈറയിലേക്കുള്ള ഇൻഡിഗോയുടെ പ്രതിദിന സർവീസും 25 മുതൽ തുടങ്ങും. ദോഹയിലേക്കുള്ള ഇൻഡിഗോ സർവീസ് July 8 മുതലും തുടങ്ങും. ആഭ്യന്തര സെക്ടറിൽ ബാംഗ്ലൂരുവിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് 23 മുതൽ പുനരാരംഭിക്കും. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. ആലക്കോട് ടൗൺ കുരിശുപള്ളിക്ക് സമീപം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ മദ്യപിച്ച യുവാവ് കാറോടിച്ചു നടത്തിയ അതിക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാറുകളും ഇരുചക്രവാഹനങ്ങളും ഉൾപ്പെടെ 10-ലധികം വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. കാപ്പിമല സ്വദേശിയും ഇപ്പോൾ ആലക്കോട് നെല്ലിക്കുന്നിൽ താമസക്കാരനുമായ ജൂബി ജോർജ് മൂലപ്പറമ്പിലാണ് മദ്യലഹരിയിൽ നാശങ്ങൾ വരുത്തിയത്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടത്തിയ പ്രതി ചിന്നയ്യയുടെ ഹർജിയിൽ ആരോപിക്കുന്ന ഗൂഢാലോചനയും SIT അന്വേഷിക്കുമെന്ന് കർണാടക സർക്കാർ. ഗൂഢാലോചനയ്ക്കായി കേരളത്തിൽ നിന്ന് 200 കോടി രൂപ എത്തിച്ചെന്നതടക്കം അന്വേഷണ വിധേയമാക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക ഖാർഗെ പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല

0: വൈദ്യുതി നിയന്ത്രണം ചൊവ്വാഴ്ച തുടങ്ങിയ നിയന്ത്രണം ജൂൺ 30 വരെ തുടർന്നേക്കും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ജൂണിൽ നിയന്ത്രണം വേണ്ടി വന്നിരിക്കെ മഴ കുറഞ്ഞാൽ അത് കൂടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യമായ തോതിൽ വൈദ്യുതി കിട്ടാത്തതിനാൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രിക്കാൻ മന്ത്രി സണ്ണി ജോസഫും ചെയർമാൻ ഡോക്ടർ എം ജി രാജമാണിക്യവും പങ്കെടുത്ത യോഗം അനുമതി നൽകിയതായി KCB അറിയിച്ചു. എൽനിനോ കാരണം ചൂട് കൂടിയതിനാൽ രാജ്യത്ത് വൈദ്യുതി ക്ഷാമമുണ്ടായെന്നാണ് KCB വിലയിരുത്തൽ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 5 പേരെ അറസ്റ്റു ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 3 മാസത്തിനിടെ ആദ്യമായി $80 താഴെയെത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാനത്തിന് ധാരണയായതോടെ ഹോർമസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, മതിലുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുകയും വേണം. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും ജില്ലാ കലക്ടർമാരുമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ലഹരിക്കെതിരെയുള്ള പരിശോധനയായ ഓപ്പറേഷൻ തൂഫാന്റെ ചുമതല വഹിക്കുന്ന പുട്ട വിമലാദിത്യയെ ഉത്തരമേഖലാ IGI നിയമിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 ഷിഗെല്ലോസിസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിൽ 6 വയസ്സുകാരിയിലുമാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. കാലവർഷ സുരക്ഷയുടെ ഭാഗമായി തുറന്ന പഴശ്ശി പദ്ധതിയുടെ ഷട്ടറുകൾ നീരൊഴുക്ക് കുറഞ്ഞതോടെ വീണ്ടും അടച്ചു. ജില്ലയിലേക്കുള്ള കുടിവെള്ള വിതരണത്തെ ബാധിക്കും വിധം സംഭരണിയിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെയാണ് തുറന്ന ഷട്ടറുകൾ അടച്ച് ജലസംഭരണം തുടങ്ങിയത്. പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂൺ 1 പാതി പിന്നിട്ടിട്ടും നീരൊഴുക്കിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന് കർണാടകയിൽ നിന്ന് ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾ കണ്ണൂരിന് തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകളെന്ന് റിപ്പോർട്ടുകൾ. കൊട്ടിയൂരിൽ ഇത്തവണ ഇതുവരെ 25 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതിൽ പകുതിയോളം കർണാടകയിൽ നിന്നുള്ള ഭക്തരാണെന്ന് കണക്കുകൾ. ജില്ലയുടെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വൈശാഖോത്സവം മാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.
1: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. വിലക്കിനെതിരെ ടെലഗ്രാമിന്റെ ഹർജി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് തേജസ് കരിയ തള്ളി. പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യമുണ്ടെന്നും IT ചട്ടങ്ങൾ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. നടപ്പാതയിലൂടെയുള്ള നടക്കൽ മൗലിക അവകാശമാണെന്നും ഇതുറപ്പിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. റോഡുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നിർണയിച്ച നടപ്പാതയുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം. വാഹനങ്ങളെക്കാൾ സഞ്ചാരാവകാശം കാൽനടക്കാർക്കാണ്. നടപ്പാതയിലൂടെ നടക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടാൽ ഭരണഘടനാപരമായ പരിഹാരം തേടാമെന്നും ഇത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ളതിൽ നിന്ന് ഭിന്നമായിരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അയോധ്യയിലെ രാമക്ഷേത്ര ഭരണസമിതിക്ക് നേരെ വിമർശനവുമായി രാമജന്മഭൂമി ക്ഷേത്ര ഭരണസമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ വ്യാപകമായ തിരിമറികൾ നടക്കുന്നുവെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ നൃപേന്ദ്ര മിശ്രയുടെ വിമർശനം. ക്ഷേത്ര ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ സമിതിയെ നിയമിക്കണമെന്ന് നൃപേന്ദ്ര മിശ്ര ആവശ്യപ്പെട്ടു. മെഡിക്കൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ക്രൂരരായ അധ്യാപകർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നും ഇതിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചെന്നും ഹൈക്കോടതി. 5 മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് A.ബദറുദ്ദീന്റെ നിരീക്ഷണം. റെയിൽവേയിൽ പുതുതായി നടപ്പിലാക്കുന്ന ജൻ വിശ്വാസ് 2026 ആക്ട് പ്രകാരം ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് മിനിമം പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയായി വർദ്ധിപ്പിച്ചു. തീവണ്ടി യാത്രയ്ക്കിടെ ടിക്കറ്റില്ലാതെ പിടികൂടിയാൽ ലാസ്റ്റ് ടിക്കറ്റ് ചെക്കിംഗ് പോയിന്റ് മുതലുള്ള തുകയും അതോടൊപ്പം 500 രൂപയും എവിടേക്കാണോ പോകേണ്ടത് അവിടെ വരെയുള്ള ടിക്കറ്റ് നിരക്കും ഈടാക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ USAയും മെക്സിക്കോയും നോക്കൌട്ട് റൗണ്ടിലെത്തി. USA ഓസ്ട്രേലിയയെ 2-0 മെക്സിക്കോ ദക്ഷിണ കൊറിയയെ 1-0 മറികടന്നു. ഖത്തറിനെതിരായ മത്സരത്തിൽ കാനഡയുടെ ഇസ്മയിൽ കോനെ കാലൊടിഞ്ഞ് കളിക്കളം വിട്ടു. 51-ാം മിനിറ്റിൽ ഖത്തർ താരം അസിം മാഡിബോയുടെ ഫൗളിനെ തുടർന്ന് കോനെയുടെ ഇടങ്കാൽ മുട്ടിനു താഴെ ഒടിഞ്ഞു. മത്സരത്തിൽ എതിരില്ലാത്ത 6 ഗോളിന് കാനഡ വിജയിച്ചു.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
4: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6 FM.

0: ഗാന തരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM-ന്റെ പരിപാടിയായ ഗാനതരംഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു സിനിമ, ആ സിനിമയിലെ മനോഹര ഗാനങ്ങൾ, അതിനോടൊപ്പം സിനിമയുടെ വിശേഷങ്ങളും കഥാസാരവും പങ്കുവയ്ക്കുന്ന ഗാനതരംഗത്തിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലയാളത്തിലെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത മനോഹര ചിത്രമായ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന സിനിമയാണ്. ജയറാം, അഭിരാമി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ ചിത്രം കുടുംബ ബന്ധങ്ങളുടെയും ദാമ്പത്യ ജീവിതത്തിന്റെയും സ്നേഹത്തിന്റെയും ചെറിയ ചെറിയ രസകരമായ മുഹൂർത്തങ്ങളുടെയും കഥ പറയുന്ന ഒരു ചിത്രമാണ്. ചിത്രത്തിലെ ഗാനങ്ങൾ രചിച്ചത് എസ് രമേശൻ നായരും സംഗീത ഔസേപ്പിച്ചനുമാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ കുടുംബജീവിതത്തിന്റെ മൃദുലതയും സ്നേഹവും മനോഹരമായി ആവിഷ്കരിക്കുന്നവയാണ്. ഓരോ ഗാനവും കഥയുടെ മുന്നേറ്റത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. സിനിമയുടെ ഭാവം മനോഹരമായി അവതരിപ്പിക്കുന്ന ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. ഈ ചിത്രത്തിലെ ഏറ്റവും ജനപ്രിയ ഗാനങ്ങളിൽ ഒന്നാണ് ഉദയം വാൽക്കണ്ണെഴുതി.

ഐ പി എസ് ഓഫീസറായ സഞ്ജീവ് ജയറാം കുടുംബസ്നേഹിയായ യുവാവാണ്. അച്ഛനും സഹോദരിമാരുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന സഞ്ജീവ് ഡി ജി പിയുടെ മകളായ ഗീതുവിനെ അഭിരാമി വിവാഹം കഴിക്കുന്നു. എന്നാൽ അമിത ലാളനയിൽ വളർന്ന ഗീതുവിന് പുതിയ കുടുംബ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അതിലൂടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. പിന്നീട് ജീവിതാനുഭവങ്ങളിലൂടെ അവൾ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിയുന്നതും കുടുംബം വീണ്ടും സന്തോഷത്തിലാകുന്നതുമാണ് ചിത്രത്തിന്റെ കഥ. അടുത്ത ഗാനം ഇരുമയും ഒരു മനസ്സും. ശ്രോതാക്കളെ, ചിത്രത്തിലെ ഏറ്റവും മനോഹരമായ മെലഡികളിൽ ഒന്നാണിത്. പ്രണയത്തിന്റെ മൃദുലഭാവങ്ങൾ മനോഹരമായി അവതരിപ്പിക്കുന്ന ഈ ഗാനം ഇന്നും മലയാളിക്ക് പ്രിയപ്പെട്ടതാണ്.

സഞ്ജീവിന്റെയും ഗീതുവിന്റെയും ജീവിതത്തിലേക്ക് പ്രണയം കടന്നുവരുന്ന നിമിഷങ്ങളെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പ്രണയത്തിന്റെ മൃദുലതയും ദാമ്പത്യ ജീവിതത്തിന്റെ സൗന്ദര്യവും നിറഞ്ഞ ഈ ഗാനം യേശുദാസും ചിത്രയും ചേർന്നാണ് ആലപിച്ചിരിക്കുന്നത്. ജയറാം അഭിരാമി കൂട്ടുകെട്ട് മലയാള സിനിമയിൽ പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ടതാണ്. സ്വാഭാവികമായി അഭിനയ ശൈലിയും ലളിതമായ അവതരണവുമാണ് ഇരുവരെയും കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരരാക്കിയത്. ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന ചിത്രത്തിലും ആ കെമിസ്ട്രി വളരെ മനോഹരമായി കാണാം. അടുത്ത ഗാനം പൊന്നിൻ വളകിലുക്കി എന്നാരംഭിക്കുന്നതാണ്. സന്തോഷ് കേശവ ആലപിച്ച ഈ ഗാനം ചിത്രത്തിലെ മറ്റൊരു ജനപ്രിയ ഗാനമാണ്. പ്രണയവും കാത്തിരിപ്പും നിറഞ്ഞ മനോഹരമായ വരികൾക്ക് ഔസേപ്പിച്ച് നൽകിയ ഈണം പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്.

പൊന്നിൻ വളകിലേക്ക് വിളിച്ചുണർത്തി എന്ന് തുടങ്ങുന്ന ഈ ഗാനം പുറത്തിറങ്ങിയ കാലത്ത് റേഡിയോകളിലും കാസറ്റ് പ്ലെയറുകളിലും ഏറെ കേട്ടിരുന്ന ഒരു ഗാനമാണ്. സിനിമയിൽ ജയറാം അവതരിപ്പിച്ച സഞ്ജീവൻ ഒരു IPS ഉദ്യോഗസ്ഥനാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിത്വം. വിവാഹശേഷം പുതിയ കുടുംബവുമായി പൊരുത്തപ്പെടാൻ ഗീതു നേരിടുന്ന വെല്ലുവിളികളാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. അടുത്ത ഗാനം ആണല്ല പെണ്ണല്ല എന്ന MG ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രത്തിലെ ലളിതവും രസകരവുമായ മുഹൂർത്തങ്ങൾക്ക് നിറം പകരുന്ന ഗാനം കൂടിയാണ് ഇത്.

കുടുംബജീവിതത്തിലെ പൊരുത്തക്കേടുകളും അവ മറികടന്ന് സ്നേഹവും പരസ്പര ബഹുമാനവും കൊണ്ട് മുന്നോട്ട് പോകേണ്ടതിന്റെ ആവശ്യകതയും ചിത്രം ചർച്ച ചെയ്യുന്നു. കണ്ണിൽ തിരിതെളിക്കും എന്ന സുജാത മോഹൻ ആലപിച്ച ഗാനമാണ് അടുത്തത്.

അടുത്ത ഗാനം തേയ് തേയ് താളം. ഉത്സവാന്തരീക്ഷം നിറഞ്ഞ ഈ ഗാനവും സന്തോഷ് കേശവിന്റെ ശബ്ദത്തിലൂടെയാണ് എത്തിയത്. ഗ്രാമീണ ആഘോഷങ്ങളുടെ നിറവും താളവും ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു.

ജയറാമും അഭിരാമിയും തമ്മിലുള്ള രസകരമായ പ്രണയ മുഹൂർത്തങ്ങൾക്ക് ഈ ഗാനം കൂടുതൽ ഭംഗി നൽകുന്നു. ഔസേപ്പച്ചന്റെ ഈണവും രമേശ് നായരുടെ ലളിതമായ വരികളും ഗാനത്തെ ഹൃദയസ്പർശിയാക്കുന്നു. ഇന്നത്തെ ഗാനതരംഗത്തിൽ നമ്മൾ പരിചയപ്പെട്ടത് ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന കുടുംബ ചിത്രവും അതിലെ ഹൃദ്യമായ ഗാനങ്ങളുമായിരുന്നു. ജയറാം അഭിരാമി കൂട്ടുകെട്ടും ഔസേപ്പച്ചന്റെ സംഗീതവും രമേശ് നായരുടെ വരികളും ചേർന്ന് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച മനോഹരമായൊരു സംഗീതാനുഭവമായിരുന്നു ഈ ചിത്രം. സ്നേഹവും സഹിഷ്ണുതയും കുടുംബ ബന്ധങ്ങളുടെ മഹത്വവും മനോഹരമായി പറഞ്ഞ ഈ ചിത്രം ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്നു.

0: വീണ്ടും മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. റേഡിയോ മലബാർ 89.6 FM. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747431174.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ചലച്ചിത്ര നടി ജയഭാരതിയുടെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ 2 10:00 വളയം. ഇതിൽ എറണാകുളത്തെ എഡ്ഡിയുടെയും ശ്യാംജിത്തിൻ്റെയും ആലാച്ചിയിലെ സജുവിൻ്റെയും വിശേഷങ്ങൾ കേൾക്കാം. 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീതരംഗം. 8:00 സിനി സ്റ്റുഡിയോ ആഴ്ചവൃത്താന്തം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ചാരുകസേല. രാത്രി 10:00 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് ജൂൺ 20 ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വലിയ വിസ്മയങ്ങളില്ലാതെ UDF സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരണം ഇന്നലെ നടന്നു. സ്വകാര്യ നിക്ഷേപം എത്തിയില്ലെങ്കിൽ കേരളമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിക്ഷേപകരെ ആകർഷിക്കാൻ ഏകജാലക സംവിധാനം ഇൻവെസ്റ്റ് കേരളം സെൽ. ഗുരുതര രോഗം ബാധിച്ചവർക്കും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കും തുടർ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തവർക്കുമായി വൺ കേരള കരുതൽ മിഷൻ. ആഗോള തൊഴിൽ മേഖലയിൽ യുവാക്കളെ സജ്ജരാക്കൽ,

ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. എല്ലാ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. സ്ത്രീകളോടുള്ള കുറ്റകൃത്യങ്ങൾ തടയാൻ മകൾക്കൊപ്പം പദ്ധതി. കൊച്ചി തൃശൂർ ആഭരണ നിർമ്മാണ ഇടനാഴി. പെരുമ്പാവൂരിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ്. വയനാട് ട്രൈബൽ സർവകലാശാലയും തദ്ദേശീയ വിജ്ഞാന മേഖലയും. വിദേശ സർവകലാശാലകളെ ആകർഷിക്കാൻ കേരള നോളജ് വാലി. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിലെ അവ്യക്തത പരിശോധിച്ച് NPS സംവിധാനം പരിഷ്കരിക്കും. സ്റ്റേജ് കാരേജ് ബസ്സുകളുടെ ത്രൈമാസ നികുതിയിൽ 50% ഇളവ്. 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 5-ൽ നിന്ന് 3% കുറച്ചു. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സിറ്റി സ്ഥാപിക്കും. തുടങ്ങിയവയാണ് പ്രഖ്യാപനങ്ങൾ. വൻ സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കാരം ഇപ്പോൾ നടപ്പാക്കാനാവില്ലെന്ന് സർക്കാർ. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത മുടങ്ങാതെ നൽകുമെന്ന് പറഞ്ഞെങ്കിലും കുടിശ്ശികയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വികസന പദ്ധതികൾക്ക് വാതിൽ തുറന്നിട്ടാണ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയുള്ള നടപ്പ് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ്. വിഭവ സമാഹരണത്തിനായി നികുതി അടിച്ചേൽപ്പിക്കലൊന്നുമില്ലെങ്കിലും ഫ്ളഡ്സെസ്, ചെറുകിട നികുതി കുടിശ്ശികകൾ എന്നിവ പിരിച്ചെടുക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ന്യായവില പരിഷ്കരണ നടപടികളും വരുമാനം ലക്ഷ്യമിട്ടാണ്. പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായ ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ ശ്രമിക്കുമെന്ന് ബജറ്റ്. നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവച്ച് ഡൽഹി ഹൈക്കോടതി. വിലക്കിനെതിരെ ടെലഗ്രാമിന്റെ ഹർജി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് തേജസ് കരിയ തള്ളി. പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യമുണ്ടെന്നും IT ചട്ടങ്ങൾ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. നടപ്പാതയിലൂടെയുള്ള നടക്കൽ മൗലിക അവകാശമാണെന്നും ഇതുറപ്പിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. റോഡുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നിർണയിച്ച നടപ്പാതയുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം. വാഹനങ്ങളെക്കാൾ സഞ്ചാരാവകാശം കാൽനടക്കാർക്കാണ്. നടപ്പാതയിലൂടെ നടക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടാൽ ഭരണഘടനാപരമായ പരിഹാരം തേടാമെന്നും ഇത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ളതിൽ നിന്ന് ഭിന്നമായിരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അയോധ്യയിലെ രാമക്ഷേത്ര ഭരണസമിതിക്ക് നേരെ വിമർശനവുമായി രാമജന്മഭൂമി ക്ഷേത്ര ഭരണസമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ വ്യാപകമായ തിരിമറികൾ നടക്കുന്നുവെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ നൃപേന്ദ്ര മിശ്രയുടെ വിമർശനം. ക്ഷേത്ര ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ സമിതിയെ നിയമിക്കണമെന്ന് നൃപേന്ദ്ര മിശ്ര ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പുകളിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്വമേറ്റ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI ഡൽഹിയിൽ പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് റാലി പ്രഖ്യാപിച്ചെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ഡൽഹി പോലീസുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാതാസുന്ദരി കോളേജിനടുത്തു നിന്ന് പ്രകടനം ആരംഭിച്ചു. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ അത് മറികടന്ന് റാലി തുടർന്നു. ഇതോടെ കൂടുതൽ പോലീസ് സേനയെത്തി ബലം പ്രയോഗിച്ച് റാലി തടഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഉച്ചഭക്ഷണ ചെലവ് മുൻകൂറായി അനുവദിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാണിയപ്പാറ തട്ട് ഉണ്ണിമിശിഹ പള്ളിയുടെ സെമിത്തേരിയിൽ കല്ലറയിൽ ദുരൂഹ സാഹചര്യത്തിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തി. മറ്റൊരു മൃതദേഹം സംസ്കരിക്കാൻ കല്ലറ തുറന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. സംസ്കാരവുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചെങ്കിലും ദുരൂഹത നിലനിൽക്കുന്നതിനാൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സിഗ്നൽ ലൈറ്റിൽ ഷർട്ടിട്ട് മറച്ചു നിർത്തിച്ച തീവണ്ടിയിൽ കയറി കവർച്ച നടത്തി തമിഴ്നാട്ടിലെ മോഷ്ടാവ്. എഗ്മോറിൽ നിന്ന് തിരുനെൽവേലിയിലേക്കുള്ള നെല്ലൈ എക്സ്പ്രസിൽ റിസർവ്ഡ് കോച്ചിലെ യുവതിയുടെ മാലയാണ് കവർന്നത്. സംഭവത്തിൽ വില്ലിവാക്കത്തെ കുമരേശനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം തെന്മലയിലെ വൃദ്ധസദനത്തിലെ അന്തേവാസികളുടെ നേർക്കുണ്ടായ അതിക്രമത്തിൽ സ്വമേധയാ ഇടപെട്ട് ഹൈക്കോടതി. മാധ്യമ വാർത്തകളെ തുടർന്ന് അമിക്കസ് ക്യൂറി V രാംകുമാർ നമ്പ്യാർ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. വിഷയം പരിഗണിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ വിശദീകരണം തേടി. പത്തനംതിട്ടയിലെ ഗവി മീനാറിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട യുവതി ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇവരുടെ ആന്തരാവയവങ്ങൾ

0: വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. യുവതി പീഡനത്തിനിരയായി എന്ന സംശയത്തിലാണ് കൂടുതൽ പരിശോധന നടത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 137 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 126 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മെഡിക്കൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ക്രൂരരായ അധ്യാപകർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നും ഇതിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചെന്നും ഹൈക്കോടതി. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിന്റെ മുൻകൂർ ജാമ്യഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ നിരീക്ഷണം. എസ് എൻ ഡി പി യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ജൂലൈ 8 അന്തിമ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുമെന്ന് ഹൈക്കോടതി. കേസിലൊന്നും സംഭവിക്കുന്നില്ലെന്നും കോടതിയെ അപഹസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ വാക്കാൽ പറഞ്ഞു. കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യത്തിൽ വിശദീകരണത്തിന് നേരിട്ട് ഹാജരാകാത്തതിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഫിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തിരക്ക് കാരണമാണ് ഹാജരാകാനാകാത്തതെന്ന് അറിയിച്ചതോടെയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ രൂക്ഷ വിമർശനമുണ്ടായത്. തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നതടക്കമുള്ള കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. റെയിൽവേയിൽ പുതുതായി നടപ്പിലാക്കുന്ന ജൻ വിശ്വാസ് 2026 ആക്ട് പ്രകാരം ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് മിനിമം പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയായി വർദ്ധിപ്പിച്ചു. തീവണ്ടി യാത്രയ്ക്കിടെ ടിക്കറ്റില്ലാതെ പിടികൂടിയാൽ ലാസ്റ്റ് ടിക്കറ്റ് ചെക്കിംഗ് പോയിന്റ് മുതലുള്ള തുകയും അതോടൊപ്പം 500 രൂപയും എവിടേക്കാണോ പോകേണ്ടത് അവിടെ വരെയുള്ള ടിക്കറ്റ് നിരക്കും ഈടാക്കും. സംസ്ഥാനത്തെ 100 പോളിടെക്നിക് കോളേജുകളിൽ നിന്നായി 2000+ കുട്ടികൾ പങ്കെടുക്കുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന് ഈ മാസം 24 കണ്ണൂരിൽ തുടക്കമാകും. 4 നടക്കുന്ന കലോത്സവത്തിന് കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത്. 27 കലോത്സവം സമാപിക്കും. അക്കരക്കുട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ദർശനത്തിന് ഇന്ന് ഉച്ചയോടെ സമാപനം. ഉച്ച ശീവേലി കഴിഞ്ഞാൽ സ്ത്രീകളും ആനകളും പടിഞ്ഞാറെ നടവഴി അക്കരെ സന്നിധാനം വിട്ടിറങ്ങും. വിശേഷവാദ്യങ്ങളും അക്കരെ ദേവസ്ഥാനം വിടും. ഇതോടെ അക്കരെ സന്നിധിയിൽ ഗൂഢപൂജകൾക്ക് അരങ്ങൊരുങ്ങും. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ വായനാ പക്ഷാചരണം, ജില്ലാ ഉദ്ഘാടനം കണ്ടങ്കാളി ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിൽ വ്യാഴാഴ്ച ഒരാൾക്കുകൂടി ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7. ഇരിട്ടി സ്വദേശിയായ 6-വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62-കാരിക്കും പാപ്പിനിശ്ശേരിയിലെ 5-വയസ്സുകാരിക്കുമാണ് കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിനു പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര നാളെ തുടങ്ങും. ജൂലൈ 1 13 സർവീസുകളാണ് ഫ്ലൈ അദീൻ എയർലൈൻസ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്ക് നടത്തുക. ആദ്യ വിമാനം നാളെ രാത്രി 11:35 കണ്ണൂരിലെത്തും. സുഹൃത്തിന്റെ മർദ്ദനത്തിൽ മനംനൊന്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ചികിത്സയിലായിരുന്ന അധ്യാപിക മരിച്ചു. പാനൂരിനടുത്ത വള്ളങ്ങാട് കൂട്ടപ്പീടിക ആദിത്യ നിവാസിൽ ആദിത്യ അനിൽകുമാറാണ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മനേക്കരയിലെ ശരണിനെ പാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ലോകകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ USA മെക്സിക്കോയും നോക്കൌട്ട് റൗണ്ടിലെത്തി. USA ഓസ്ട്രേലിയയെ 2-0 മെക്സിക്കോ ദക്ഷിണ കൊറിയയെ 1-0 മറികടന്നു. ഖത്തറിനെതിരായ മത്സരത്തിൽ കാനഡയുടെ ഇസ്മയിൽ കോനെ കാലൊടിഞ്ഞ് കളിക്കളം വിട്ടു. 51-ാം മിനിറ്റിൽ ഖത്തർ താരം അസിം മാഡിബോയുടെ ഫൗളിനെ തുടർന്ന് കോനെയുടെ ഇടങ്കാൽ മുട്ടിനു താഴെ ഒടിഞ്ഞു. മത്സരത്തിൽ എതിരില്ലാത്ത 6 കാനഡ വിജയിച്ചു. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
3: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
4: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
5: യുദ്ധാനന്തര ഹസ്തിനാപുരിയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
2: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
5: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ.
3: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
5: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
4: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
5: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയില്ല തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
3: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
5: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾവനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
2: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാർ

0: അവരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
1: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
2: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ. തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ

0: രാവിലെ 9:15 ഭാനുമതി.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
2: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
4: ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ, ഒരുപാട് നായിക വേഷമണിഞ്ഞ ജയഭാരതിയുടെ വിശേഷങ്ങൾ ഒരു താരസ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടു കാണുമല്ലോ. അതിന്റെ തുടർഭാഗം നമുക്കിന്ന് താരസ്വരത്തിലൂടെ കേൾക്കാം. പുനർജന്മം എന്ന ചിത്രത്തിലെ രാധയായിട്ടും അതിലെ അരവിന്ദന്റെ അമ്മയായിട്ടും വേഷമിടുന്നത് ജയഭാരതിയാണ്.
5: സാറിന്റെ കവിത ഞാൻ പാടി ബോറാക്കിയില്ലല്ലോ.
6: ബോറാക്കിയില്ലെന്ന് മാത്രമല്ല, എന്റെ കവിതയ്ക്ക് ജീവനും ഓജസ്സും നൽകിയത് രാധയാണ്. അലൗകികമായ ഒരു ശബ്ദത്തിന്റെ ഉടമസ്ഥ കൂടിയാണ് രാധയെന്ന് എനിക്ക് ബോധ്യമാകുകയും ചെയ്യും.
5: മറ്റാരും അഭിനന്ദിക്കുന്നതിനേക്കാൾ ഞാൻ അതിന് വില കൽപ്പിക്കുന്നു.
6: അതിരിക്കട്ടെ, കലയോട് മാത്രമേ ഉള്ളൂ പ്രതിപത്തി. പഠിത്തോക്ക് എങ്ങനെ ഇരിക്കുന്നു?
5: പഠിത്തത്തിൽ ഞാൻ മഹാമോശമാണ് സാർ. കഷ്ടിച്ച് ജയിച്ചു കിട്ടിയ ഭാഗ്യം.
6: അത് പറ്റില്ല, രാധയുടെ സബ്ജക്ട് സാഹിത്യമാണ്. നല്ല അറിവ് സമ്പാദിക്കുന്നതോടൊപ്പം റാങ്ക് കൂടി പാസ്സാകുകയും വേണം. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഇവിടെ വരും, ഞാൻ സ്പെഷ്യൽ ട്യൂഷൻ തരാം. ഇവിടെ ടീച്ചേഴ്സ് ഒന്ന് വന്നേച്ചാ മതി.
7: രാധകുഞ്ഞിന്റെ വിചാരം ഇപ്പോഴും കൊച്ചു കുഞ്ഞാണെന്ന.
8: പിന്നെ ഞാൻ കഴിവിയാണോ?
7: എന്റെ മോൾ എനിക്ക് എന്നും കുഞ്ഞു എന്നെ കുറിപ്പേ. അവളെ അല്ലാതെ ഞാൻ വേറെ ആരെ ലാളിക്കാനാ? ആ കൂടെ ഈ ഒന്നിനെ തന്നിട്ട് അവള് പോയി.
9: എന്തിനാ അങ്ങനെ 10 പലതും? ഐശ്വര്യം ഉള്ള ഒന്ന് പോരെ. 5-6 വർഷം കൂടി കഴിയട്ടെ, കുഞ്ഞുങ്ങളുടെ ശല്യം കൊണ്ട് പണിക്കിറങ്ങുന്നതിന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ സാധ്യമാണ്.
7: എന്തെങ്കിലും പറഞ്ഞ് കുറിപ്പ് അവളെ ചൂണ്ടി പിടിപ്പിക്കും.
8: അച്ഛാ, 4 മുതൽ ഞാൻ വൈകിട്ട് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടേ വരുള്ളൂ. എനിക്ക് ട്യൂഷൻ മലയാളം അരവിന്ദ് സാർ.
6: പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നുകൊണ്ട് സാഹിത്യം പഠിക്കാൻ സാധ്യമല്ലെന്നാണ് രാധയോട് ആദ്യമായി എനിക്ക് പറയാനുള്ളത്. വായിക്കുക, വീണ്ടും വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക. മലയാളികൾ ഒരു ചെറിയ ജനവിഭാഗമാണെങ്കിലും മലയാളത്തിന് വളരെ വലിയ ഗ്രന്ഥസമ്പത്തുണ്ട്. അതിനു പുറമെ വിശ്വസാഹിത്യത്തിലെ ഉന്നതങ്ങളായ കൃതികളുമായി രാധ പരിചയപ്പെടുകയും വേണം. ഉടനെ തന്നെ വായിച്ചു തുടങ്ങേണ്ട കുറെ പുസ്തകങ്ങൾ ഞാൻ തരാം. ജീവിതത്തിൽക്കുണ്ടാകാറുള്ള വ്യക്തി ജീവിതത്തിലെ തകരാറുകൾ കാളിദാസനും ഉണ്ടായിരുന്നു എന്നാണ് ചില അഭിപ്രായകൾ. ലൈംഗിക ജീവിതത്തിൽ വളരെ വലിയ അരാജകത്വമുള്ള ആളായിരുന്നു കാളിദാസൻ എന്ന് പറയപ്പെടുന്നു. അതേപ്പറ്റി ഒന്നും ഇവിടെ വിശദമായി പറയേണ്ട കാര്യമില്ല.
5: അതേപ്പറ്റി കൂടി വിശദമായി പറയൂ സാർ.
6: വിശ്വസാഹിത്യത്തിലെ മറ്റേതൊരു നായികയെക്കാളും മെഴിവുറ്റൊരു കഥാപാത്രമാണ് ശകുന്തള. ഉൾക്കരമായ പ്രേമത്തിന്റെ പ്രതീകമാണ് ശകുന്തളയെന്ന് ശാകുന്തളം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാവും.
5: ഉൽക്കടമായ പ്രേമമുള്ളവരായി മറ്റാരും ഇല്ലെന്നാണോ സാർ പറയുന്നത്?
6: സാഹിത്യത്തിലില്ല.
4: കഥാപാത്രങ്ങൾക്കനുസരിച്ച് കാഴ്ചവെക്കുന്ന ഒതുക്കമുള്ള അഭിനയം, ഓരോ കഥാപാത്രത്തിന്റെയും ആത്മാവ് കണ്ടറിഞ്ഞുള്ള ഡയലോഗ് മോഡുലേഷൻ, ഭാര്യ, കാമുകി, കാബറി ഡാൻസർ, അങ്ങനെ കഥാപാത്രം ഏതായാലും 100% അർപ്പണ മനോഭാവം, അതാണ് ജയഭാരതി.
6: രാജകുമാരി എന്താ ആലോചിക്കുന്നത്? കൂട്ടിന് ഞാനുണ്ട്.
10: അഴകും അഭ്യാസവും കൊള്ളാം, പക്ഷേ നാവും നല്ലതല്ല. ഈ നാട് ഭരിക്കുന്ന ശ്രീരംഗരാജന്റെ പുത്രിയോട് മറ്റൊരാളിങ്ങനെ സംസാരിച്ചിരുന്നുവെങ്കിൽ അവന്റെ തല ഈ ക്ഷേത്രം നടയിൽ കിടന്ന് ഉരുളുമായിരുന്നു.
11: അല്ല രാജകുമാരിക്ക് അല്പം

0: കരുണ തോന്നാൻ കാരണം
1: നിങ്ങളെപ്പോലെ ഒരു പോരാളിയെ കഴിവിലേറ്റരുതെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിങ്ങൾ പാലാട്ട് കോമക്കുറിപ്പിന്റെ
0: ആരുമല്ല. തകർന്ന് മണ്ണടിഞ്ഞ പാലാട്ട് കുടുംബത്തിൽ പണ്ട് അടിച്ചു തെളിക്കാൻ നിന്ന ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മകൻ.
1: ഒരു അടിച്ചു തെളിക്കാരിയുടെ മകന് ഇത്രയ്ക്ക് അഹങ്കാരമോ?
0: ഞാൻ അഹങ്കരിച്ചില്ല രാജകുമാരി. എനിക്കെന്റെ സഹോദരിയും മുത്തച്ഛനും ജീവനാണ്. അവരുടെ ഉള്ളു നൊന്താൽ ഞാൻ പിശാചായി മാറും. രാജകുമാരി ക്ഷേത്രദർശനത്തിന്റെ പേരിൽ പട്ടാളക്കാർ അവരെ ചാട്ടവാറുകൊണ്ടടിച്ചു. രാജകുമാരി, ഈശ്വരനെ കള്ളറകെട്ടി അടയ്ക്കരുത്. വായുവും വെള്ളവും പോലെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം.
1: നിങ്ങളൊരു പണ്ഡിതനെ പോലെ സംസാരിക്കുന്നല്ലോ. ഇനിയും വല്ലതും ഉണ്ടോ കയ്യിൽ?
0: ഉണ്ട് രാജകുമാരി, സന്ദർഭം വരുമ്പോ കാണിച്ചു തരാം.
1: എന്താ, എന്റെ തലയും വീശിക്കളയുമായിരിക്കും.
0: ഞാനത്ര മഠേനാണോ രാജകുമാരി? കുന്നത്ത് കൊന്ന പൂത്ത് നിൽക്കുന്ന പോലുള്ള ഈ പെൺകുടിയെ എന്റെ വാഴ്ത്തല കൊണ്ട് കൊല്ലാനോ? വേണ്ടി വന്നാൽ താമരത്തണ്ട് പോലുള്ള ഈ കൈകൾ ഉരുമി പിടിച്ച് തഴമ്പിച്ച ഈ കൈക്കുള്ളിലിരുന്ന് വിയർക്കും.
1: കൊള്ളാം. ഉശിരുള്ള പടയാളി, മോഹം നടപ്പാക്കാമോ?
0: വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത്.
1: മനസ്സിലായില്ല?
0: ഇല്ലേ, വേണ്ടി വന്നാൽ ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ ഞാൻ അണിയിക്കും.
1: എന്റെ തലമുടിയിലോ?
0: മാത്രമല്ല, ആ ചുവന്ന കവിൾത്തടത്തിൽ ഞാനൊരു ഉമ്മ തരും.
1: നിങ്ങൾക്ക് ജീവനിൽ അശേഷം കൊതിയില്ലേ?
0: ഈ അമൃതമുണ്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചാലെന്താ, മരിച്ചാലെന്താ?
1: അപ്പോൾ അമൃതയത്തിന് ഒരുങ്ങിക്കഴിഞ്ഞോ?
0: ഉവ്വ്, പറഞ്ഞു പറഞ്ഞ് കളി കാര്യമാകരുത്.
1: ഇല്ല, ഇത് ജീവൻ കൊണ്ടുള്ള കളിയാണ്.
0: എങ്കിൽ ദേവിയെ സാക്ഷി നിർത്തി ഞാൻ ചൊല്ലുന്നു, ഇന്നേക്ക് 41 നാളുകൾക്കുള്ളിൽ താമര തണ്ട് പോലുള്ള ഈ കൈകൾ എന്റെ ഉരുമി പിടിച്ച് തഴമ്പിച്ച കൈക്കുള്ളിൽ നിന്ന് വിയർക്കും.
1: പറയൂ, കേൾക്കട്ടെ.
0: ഈ പീലിത്തലമുടിയിൽ ഒരു തുളസിക്കതിർ അണിയിക്കും. 1000 സേവകന്മാരുള്ള ശ്രീരംഗ മഹാരാജാവൻ അന്തപുരത്തിൽ കയറി രാജകുമാരിയോടൊപ്പം പട്ടുമെത്തയിൽ ശയിച്ച് കെട്ടിപ്പിടിച്ചൊരു മതൻ ഉമ്മ.
1: ഇല്ലെങ്കിൽ
0: 41 നാൾ കൊട്ടാരവാതിക്കൽ ഈ കുഞ്ഞിക്കണ്ണന്റെ ശവം കാക്കയും കഴുകനും കുത്തിത്തിന്നുന്നത് കണ്ട് രാജകുമാരി കുണരാം. നെൽവേലി ഭഗവതിയാണ് ഈ ഉറുമിയാണ്. സത്യം, സത്യം, സത്യം. പക്ഷേ എന്റെ ശപഥം നിറവേറ്റിയാൽ രാജകുമാരി ഈ കുഞ്ഞിക്കണ്ണൻ എന്ത് സമ്മാനം തരും?
1: ഈ നാട്ടിലെ ഏറ്റവും വലിയ പോരാളിയായ നിങ്ങളെ ഞാൻ സ്വയം വരിക്കും, എന്റെ രാജകുമാരനായി വാഴിക്കും. നെൽവേലി ഭഗവതിയാണ് സത്യം, സത്യം, സത്യം. പക്ഷേ 41 നാൾ നിങ്ങൾ പേടിച്ചോടിയാൽ ശ്രീരംഗരാജ്യത്തിലെ പട നിങ്ങളെ പിച്ചി ചീന്തും.
0: സമ്മതിച്ചു രാജകുമാരി, സമ്മതിച്ചു.
2: രാജകുമാരി, എന്ത് സാഹസമാണ് ഈ പറഞ്ഞത്? നാളറിഞ്ഞ് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മഹാരാജാവ് ഇതറിഞ്ഞാൽ?
1: അറിയരുത് പൂജാരി. ഇന്നേക്ക് 41 നാൾക്കകം ഈ വാർത്ത പുറത്തറിഞ്ഞു പോയാൽ അത് നിങ്ങളുടെ നാവിൽ നിന്നായിരിക്കും. മനസ്സിലായോ?
3: ഞാൻ പുറത്തു പറയില്ല. ദേവിയാണ് ഈ കൂടുതലാണ് സത്യം.
4: പാലാട്ട് കുഞ്ഞിക്കണ്ണനിലെ ആര്യമാലയാണ് ജയഭാരതി. ഏത് വേഷത്തിലും ജയഭാരതിക്ക് തിളങ്ങാൻ കഴിയുമെന്ന വിശ്വാസം കാത്തുസൂക്ഷിച്ച നടി.
5: തിരുമേനി, ഞങ്ങൾക്ക് ദൈവ അവിടുന്ന് ദേവിയുള്ളിലുള്ള ആളാ. ആരായിട്ട് തൊട്ട് അശുദ്ധാക്കുല്ല. ആ ശാപം കൂടെ എനിക്ക് വേണ്ട.
6: ശാപമോ? ഞാൻ വരും.
5: ഇത് തമ്പുരാട്ടി അറിഞ്ഞാൽ പൂയത്തിന്റെ പുണ്യം ഉള്ളുവത്തേക്ക് കിട്ടിയെന്നറിഞ്ഞാൽ വേണ്ട, ഞാൻ ഇവിടെ വിട്ടു പോയിക്കോളാം. നാളെ എനിക്കൊരു ഉണ്ണി പിറന്നാൽ ഞാൻ ആരോടെല്ലാം കള്ളം പറയും? എത്ര കള്ളം പറഞ്ഞാലും എന്നെങ്കിലും തമ്പുരാട്ടി ഇതറിയും. ശാപം കിട്ടിയ പുണ്യം കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം.
6: അപ്പോ പുള്ളോത്തി തനിക്ക് ഉണ്ണിയുണ്ടെന്നുള്ള സത്യ? മേക്കാടൻ അവനത് പറഞ്ഞാൽ തെറ്റില്ല.
7: അനന്താ, അനന്താ, ഇങ്ങ് വരൂ. വെള്ളത്തിൽ കളിച്ചു നടന്നാലേ ഉപനയനം കഴിഞ്ഞ് അവരങ്ങ് പോകും. നിനക്ക് വിഷ്ണുവിന്

0: ഉണ്ണിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വെളുത്താളില്ലേ, അതാരാന്നറിയാമോ? ആരാ?
1: അച്ഛൻ. നീ ഇത്രയും കാലം എവിടെയായിരുന്നു?
0: എന്നോട് പൊറുക്കണം. ഇവന് ഇവന്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഒരു തവണ കണ്ടാ മതി എന്ന് പറഞ്ഞ് കരയും. പൊറുക്കണം, ഇനി വരില്ല, ഒരിക്കലും വരില്ല.
1: ഉണ്ണി ഇവിടെ വരൂ. ഉണ്ണിയുടെ പേരെന്താ?
2: അനന്തപത്മനാഭൻ.
1: പഠിപ്പൊക്കെ എവിടെ വരെയായി?
0: കുറച്ച് പാട്ടും കളമെഴുത്തും പഠിപ്പിച്ചു.
1: പാട്ടും കളമെഴുത്തുമോ? എന്തിന്? കുടവും വീണയും കൊണ്ട് നാട് തെണ്ടാനോ? ഇവനെ സംസ്കൃതം പഠിപ്പിക്കണം.
0: ഉള്ളുവച്ചക്കന് വേദം പഠിക്കാൻ പള്ളിക്കൂടില്ലല്ലോ തിരുമേനി.
3: വിവിധ സിനിമകളിലെ അഭിനയത്തിന് 1972 മാധവിക്കുട്ടിയിലെ അഭിനയത്തിന് 1973 ജയഭാരതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. മുന്നൂറ് ചിത്രങ്ങളിലധികം മലയാളത്തിൽ ജയഭാരതിയെ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കടമറ്റ തച്ചൻ, കൺമണികള്, പെൺമണികള്, കാണാത്ത വേഷങ്ങള്, ഖദീജ, നടൻപെണ്ണിലെ സൈനബ, കളിയല്ല കല്യാണം, വെളുത്ത കത്രീനയിലെ റോസ, അഞ്ചു സുന്ദരികളില്, പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ ശാരദ, വിദ്യാർത്ഥി, കായൽക്കരയിൽ, വിരുദൻ ശംഖുവിലെ കാമാക്ഷി, ആനച്ചന്തം, തോക്കുകൾ കഥ പറയുന്നു, ബല്ലാത്ത ഫഹേനിലെ സൽമ, ഉറങ്ങാത്ത സുന്ദരിയിലെ മധുമതി, വീട്ടുമൃഗം, മൂലധനത്തിലെ നബീസു, വിരുന്നുകാരിയിലെ ശാന്ത, നേഴ്സ് എന്ന ചിത്രം, അമ്മാളുമായിട്ട് സിന്ദൂരച്ചെപ്പ്.
4: ഞങ്ങൾ ഓടി
5: നാളെ തെണ്ടി നടക്കാൻ കണ്ട നേരെ പോരാത്. എടി പെണ്ണേ, നിന്നെ കാണാൻ വന്നവരൊക്കെ പോയോ?
4: അവർക്ക് നിന്നെ പിടിച്ചോടി.
5: ഉവ്വ അമ്മേ, പിടിച്ചു. നിന്നെ കാണാൻ അവന്റെ നിശ്ചയം.
4: നേരാനമ്മേ,
5: ചെറുക്കൻ നീലിയെ നോക്കി ഏ ഇങ്ങനെ കാണിച്ചു.
4: അസത്തെ കടിഞ്ഞ പൊട്ടി തന്നെ.
6: എല്ലാം നഷ്ടപ്പെട്ടതുപോലെ.
7: ഈ നാട് ഇഷ്ടമായോ?
6: പിന്നില്ലാതെ. നല്ല മനുഷ്യർ, ഭംഗിയുള്ള പ്രദേശം, ഭാരതപ്പുഴ, പിന്നെ
7: പിന്നെ
6: പിന്നെ പാട്ട് കേട്ടാൽ ഉറക്കത്തിൽ ഇറങ്ങിനടക്കുന്ന പെൺകുട്ടികൾ. അമ്മാളു, എനിക്ക് ഉത്സവത്തിന് പോകാൻ എന്ത് സന്തോഷമായിരുന്നു. ഇപ്പോ
7: ഇപ്പോ
6: ഇവിടം വിട്ട് പോകാൻ തോന്നുന്നില്ല.
7: എന്തേ?
3: ആയിരത്തി തൊള്ളായിരത്തി 1969 നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സന്ധ്യ, കാട്ടുകുരങ്ങ്, രഹസ്യത്തിലെ സുലോചന എന്ന കഥാപാത്രത്തെയാണ് ജയഭാരതി അനശ്വരമാക്കിയത്. കടൽപ്പാലത്തിലെ ഗീത, കുരുക്ഷേത്രം, സ്ത്രീ, കാക്കത്തമ്പുരാട്ടി, മധുവിധുവിലെ മാലിനി, പ്രിയ, ദത്തുപുത്രനിലെ അന്നക്കുട്ടി, അമ്മയെന്ന സ്ത്രീ എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ മാല, ഡിറ്റക്റ്റീവ് 909 കേരളത്തിൽ, നിലക്കാത്ത ചലനങ്ങൾ, താര, അനാഥ, പളുങ്കുപാത്രം, തുറക്കാത്ത വാതിലിലെ നബീസ, വിവാഹിതയിലെ സുകുമാരി, വിലക്കു വാങ്ങിയ വീണയിലെ സുനന്ദ, ഒരു പെണ്ണിന്റെ കഥയിലെ തങ്കമ്മ, ജാനു എന്ന കഥാപാത്രമായിട്ട് കുട്ടിയടത്തിയിൽ വന്നിട്ടുണ്ട്.
8: അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10 മണിക്കാണ് മുഹൂർത്തം. പെണ്ണിന് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഞാൻ കൊടുത്തയക്കും. കൃത്യം 10 മണിക്കൂടെ കാറ് വരും. നീയും മകളും കൂടി ആ കാറിൽ കയറി നേരെ അമ്പലത്തിലോട്ട് വരണം. അവിടെ വെച്ചാണ് കല്യാണം.
9: ആരുടെ കല്യാണ കാര്യമായി പറയുന്നത്?
8: എന്റെ മകന്റെ.
9: അത് ശരി, ഞാൻ വിചാരിച്ചു എന്റെ മകളുടെ കല്യാണ കാര്യമാണെന്ന്.
8: നിന്റെ മകളെ കല്യാണം കഴിക്കുന്നത് എന്റെ മകനാണ്.
9: എന്റെ മകളെ ആരാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്?
8: ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണം.
9: അത് നിങ്ങളുടെ വീട്ടിൽ നടത്തിയാ പോരെ.
8: നീ ആലോചിച്ചാണോ സംസാരിക്കുന്നത്?

0: ആലോചിക്കാതെ ഞാൻ സംസാരിക്കാറില്ല.
1: അപ്പോൾ?
0: ഒരു അപ്പോഴും ഇല്ല. എന്റെ മകളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം.
1: ഏതായാലും നിനക്ക് ഞാൻ അല്പസമയം കൊടുത്തിരുന്നു. എന്നെ പണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്.
2: പ്രസാദ് സാർ എന്താ പതിയില്ലാതെ വന്നത്?
0: കല്യാണം ഉറപ്പിക്കാൻ.
2: എന്നിട്ട് എന്തായി?
0: ഉറപ്പിച്ചു. അടുത്ത തിങ്കളാഴ്ച കാലത്ത് 10:30. നീ അങ്ങോട്ടൊന്ന് നോക്കണ്ടടാ മോനെ, പെണ്ണിനെ ഇതുവരെ കിട്ടിയിട്ടില്ല.
3: കത്തനാരിൽ ചെറിയ വേഷം ചെയ്യാനെത്തിയ നടി ജയഭാരതി ഷൂട്ടിംഗ് കഴിഞ്ഞും പോവാതെ അമ്മയോടൊപ്പം നിൽക്കുന്നത് കണ്ട് എന്തേ പോവാത്തത് എന്ന് തിക്കുറിശി ചോദിച്ചപ്പോൾ ബസ്സിന് പോകാൻ കാശില്ല, വെയിൽ താണിട്ട് നടന്നു പോകാനാണ് എന്ന മറുപടി കേട്ടപ്പോൾ അദ്ദേഹം വളരെ വലിയൊരു നടിയാവും, അന്ന് കാറൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആശ്വസിപ്പിച്ചു. പിന്നീട് വലിയ നടിയായി കാറൊക്കെ വാങ്ങി. ജയഭാരതി ആ കാറിൽ ആദ്യം കയറ്റിയത് തിക്കുറിശിയാണ്. ഗാനസംഗമം എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാൻപേട, പുത്തൻ വീട്, സരളിയായി ശരശയ്യയിൽ ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്. മൂന്ന് പൂക്കൾ, വാസന്തിയായി ഇൻഗുലാബ് സിന്ദാബാദിൽ, കളിത്തോഴി, അവളല്പം വൈകിപ്പോയി, കൊച്ചനിയത്തിയിലെ ഇന്ദു, സൈനബിയായിട്ടും ആമിനിയായിട്ടും ജയഭാരതി അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിൽ, ലൈൻ ബസ് എന്ന ചിത്രത്തിലെ സരസമ്മ, മേരിക്കുട്ടിയായിട്ട് കരകാണ കടലിലുണ്ട്, വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ, സി ഐ ഡി നസീർ, സുമതിയായി വേഷമിട്ടുകൊണ്ട് ആറടി മണ്ണിന്റെ ജന്മി എന്ന ചിത്രത്തിലുണ്ട്, സതി, പോറ്റില്ല, നൃത്തശാലയിലെ പ്രിയംവദ ജയഭാരതിയുടെ മറ്റൊരു വേഷമാണ്, ആഴിമുഖം എന്ന ചിത്രത്തിലുണ്ട്, പ്രതികാരത്തിലെ ശോഭ, ഇനിയൊരു ജന്മം തരൂ എന്ന ചിത്രത്തിൽ ജയഭാരതിയുണ്ട്, അതുപോലെ അനന്തശയനം, ആദ്യത്തെ കഥ, അക്കരപ്പച്ച, മയിലാടും കുന്ന്, മാപ്പുസാക്ഷി, ലക്ഷ്യം, മനുഷ്യബന്ധങ്ങൾ, ഒരു സുന്ദരിയുടെ കഥ, അതിൽ സുന്ദരിയായിട്ട് തന്നെയാണ് ജയഭാരതിയുടെ കഥാപാത്രം എത്തുന്നത്.
4: ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരണം.
5: എന്തു വേണം?
4: പുറത്തേക്കൊന്ന് വരണം. ഞാൻ കടുവായും പുലിയൊന്നും അല്ല.
5: അതുകൊണ്ടല്ലേ ഇവിടെ തന്നെ നിൽക്കുന്നത്.
4: കുറിക്ക് വർത്തമാനം പറയാൻ അറിയാമല്ലോ.
5: വർത്തമാനം പറയാൻ അറിയാം.
4: സുന്ദരി പഠിക്കുന്നില്ലേ?
5: ഇല്ല.
4: കോളേജിൽ പോകാനും ഒന്നും പണമില്ലാഞ്ഞിട്ടായിരിക്കും.
5: അയാളോട് അങ്ങനെ പറഞ്ഞത് മര്യാദയാണോ സുന്ദരി? അങ്ങേരെ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കാൻ വരുന്നത്? അവരൊക്കെ വലിയവരല്ലയോ? നമ്മുടെ വീട്ടിൽ നമ്മളാ വലുത്. കുഞ്ഞവരെവിടെ പോയത്? കപ്പയും മീനും വാങ്ങിക്കാൻ പാറു കുഞ്ഞമ്മടെ കയ്യിൽ കാശ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അവര് നാളിനെ ചന്തയ്ക്ക് വിട്ടു. ഓ, ഇനി ഞാൻ തന്നെ പോകണം. ഇന്നെങ്കിലും ഒന്ന് നനച്ച് കുളിക്കാമെന്ന് കണ്ടതാണ്. ഞാൻ പോയി എല്ലാം വാങ്ങിച്ചോണ്ട് വരാം. കുഞ്ഞമ്മ ഒന്ന് അടിച്ച് നനച്ച് കുളിക്കാം. നീ ചന്തയെ പോലെന്ന് അറിഞ്ഞ അച്ഛൻ വഴക്ക് പറയത്തില്ലേ മോളെ?
3: ആയിരത്തി തൊള്ളായിരത്തി 1991 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത മറുപ്പക്കം എന്ന തമിഴ് ചിത്രത്തിലെ ജാനകി എന്ന കഥാപാത്രത്തിലൂടെ ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ജയഭാരതിയെ തേടിയെത്തി. 1975 20 സിനിമകളും 1976 25 സിനിമകളും 77 26 സിനിമകളും 78 ആകുമ്പോഴേക്കും 37 ചിത്രങ്ങളിലുമാണ് ജയഭാരതി അഭിനയിച്ചത്. ആ വർഷം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച നടി എന്ന റെക്കോർഡും ജയഭാരതി സ്വന്തമാക്കി. ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന 1973 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ജയഭാരതി ഉണ്ട്. ഹേമയായിട്ട് ആരാധികയിൽ വന്നിട്ടുണ്ട്. ഗായത്രി, പൊയ്മുഖങ്ങള്, മരം എന്ന ചിത്രത്തിലെ ആമിനി എന്ന കഥാപാത്രമാണ് ജയഭാരതിയുടേത്. ദിവ്യദർശനത്തിൽ ഇന്ദിര, മനുഷ്യപുത്രനിലെ മാധവി, ഏണിപ്പടികൾ, തിരുവാഭരണം, സൗന്ദര്യപൂജ, മാധവിക്കുട്ടി, കലിയുഗം, മാസപ്പടി മാത്തുപിള്ള, ഇൻ്റർവ്യൂവിലെ സുശീല, ഇന്ദിരയായിട്ട് യാമിനിയിൽ, മനസ്സ്, സാവിത്രിയായിട്ട് തൊട്ടാവാടിയിലും, ഗോമതിയായിട്ട് നഖങ്ങളിലും, ലല്ലിയായിട്ട് ലേഡീസ് ഹോസ്റ്റലിലും, രാധയായിട്ട് കാലചക്രത്തിലും ജയഭാരതി അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി ഭാരതി എന്ന ചിത്രത്തിലുണ്ട്. വെറോണിക്കായിട്ട് ജീസസിലും, സെലീനയായിട്ട് അഴകുള്ള സെലീനയിലും വേഷമിട്ടിട്ടുണ്ട്. പാതിരാവും പകൽ വെളിച്ചവും എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. രഹസ്യരാത്രിയിലുണ്ട്, സ്വർഗവിഗ്രഹത്തിലുണ്ട്, നൈറ്റ് ഡ്യൂട്ടിയിലെ വിമലയായിട്ടാണ് ജയഭാരതി വന്നിട്ടുള്ളത്. നീലക്കണ്ണുകളിലുണ്ട്, ചോളിമരുമകൻ ചന്തു എന്ന ചിത്രത്തിൽ തെക്കുമാടം മാധു ആയിട്ടാണ് ജയഭാരതി എത്തിയിട്ടുള്ളത്. മാർജിയാനിയായിട്ട് ആലിബാവയും 41 കളന്മാരിലുമുണ്ട്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1975.

0: ഇഞ്ചിലാണ്. ലവ് മാരേജിലെ മഞ്ജു പെണ്ണാളായിട്ട് ചീനവലയിൽ, ഇന്ദുമതിയായിട്ട് ബാബുമോഹനിലുണ്ട്. തെമ്മാടി വേലപ്പനിലെ സിന്ധു, ലൈറ്റ് ഹൗസിലെ ഗീതയെ നമുക്ക് കേൾക്കാം.
1: പെണ്ണുങ്ങളെ പറ്റിക്കാൻ നോക്കുന്നല്ലേ?
2: അയ്യോ ചേച്ചി തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ സത്യത്തിൽ.
1: വേണ്ട വേണ്ട, ഒന്നും പറയണ്ട. ഒരു കള്ളസ്വാമിയെ കെട്ടി ഒരുക്കി ആളുകൾക്ക് കാശും കൊടുത്ത് ഇരുത്തിയിരിക്കുന്നു. നിങ്ങൾ ആള് കാണുന്നത് പോലെ അല്ലല്ലോ മിസ്റ്റർ, ഭയങ്കര നാളല്ലോ. ഇങ്ങനെ എത്ര പെണ്ണുങ്ങളെ പറ്റിച്ചിട്ടുണ്ട്?
2: അയ്യോ പെണ്ണുങ്ങളെ ചങ്ക് പൊട്ടുന്ന വർത്തമാനം പറയല്ലേ, ഞാൻ ഈ ലോകത്ത് ഭവതിയെ മാത്രമേ പ്രേമിക്കുന്നുള്ളൂ.
1: ആഹാ, പ്രേമത്തിനുള്ള അടവായിരുന്നു. എന്നാലേ ഇതിനകത്ത് നിറച്ചു പ്രേതങ്ങളുണ്ട്, ആവശ്യത്തിന് പ്രേമിക്കാം.
0: നടൻ പെണ്ണിലെ സൈനബ, സുമതി പ്രസാദം എന്ന ചിത്രത്തിലെ ജയഭാരതിയുടെ കഥാപാത്രമാണ്. കാമധേനുവിൽ ലക്ഷ്മിയായിട്ടാണുള്ളത്. 2002 പാർവതിയായിട്ട് ഒന്നാമനിൽ വന്നിട്ടുണ്ട്. അതുപോലെ അശ്വതിയുടെ ആൻറ്റിയായിട്ട് എഴുപുന്നതരകനിൽ ലക്ഷ്മി എത്തുന്നുണ്ട്. സൂര്യപുത്രനിലെ ഹേമയുടെ അമ്മ ജയഭാരതിയാണ് ചെയ്തിട്ടുള്ളത്. സുഹറയായിട്ട് മാൻ ഓഫ് ദ മാച്ചിൽ, അഡ്വക്കേറ്റ് പത്മജ മേനോനായിട്ട് വിഷ്ണു എന്ന ചിത്രത്തിൽ, സത്യഭാമയായിട്ട് കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിൽ, ഊട്ടിപ്പട്ടണത്തിലെ ലക്ഷ്മിയായിട്ടാണ്.
3: എന്ത് പറ്റി മോളെ? അവര് പോയതുകൊണ്ടാണോ? പറയൂ എന്ത് പറ്റി? തമ്പുരാട്ടെ, തമ്പുരാട്ടെ എന്നോട് ക്ഷമിക്കണം. രഞ്ജിനി വർമ്മയല്ല. എന്താ കുട്ടി പറയുന്നേ? എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് സെന്റ് ഫിലോമിന ഓർഫനേജില് മദർ നിർമ്മല ഏതോ ഒരു സ്ത്രീയിൽ നിന്നും രണ്ടു കൈയും നീട്ടി ഏറ്റുവാങ്ങിയ ശാപമാണ് ഞാൻ. പിന്നീട് വളർന്നു വലുതായപ്പോ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി മനസ്സ് തേങ്ങി വാത്സല്യത്തോടെയുള്ള മോളെ എന്ന വിളി കേൾക്കാൻ ഞാൻ തെറ്റുകാരിയാണ്. മനസ്സുണ്ടെങ്കിലും പലപ്പോഴും ഞാൻ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്. നീ എന്റെ മോള, എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ചേതു ലക്ഷ്മി, ഇനി എനിക്ക് നീയാണ്. നീ എന്റെ മോള്, എന്റെ മോള്.
0: പ്രശസ്ത അഭിനേതാവ് ജയന്റെ അമ്മാവന്റെ മകൾ കൂടെയാണ് ജയഭാരതി. ഷീലയും ശാരദയും ഒക്കെയുള്ള ആദ്യ സിനിമയിൽ കുടുംബത്തിലെ 7 മക്കളിൽ 6-ാമത്തെ ആളുടെ വേഷം. അന്ന് എല്ലാ പല്ലും മുളച്ചിരുന്നില്ല എന്നുപോലും ഒരു തമാശയുണ്ടായിരുന്നു. ഇത്ര കൊച്ചു കുട്ടിയെ ഇപ്പോഴേ സിനിമയിൽ എടുക്കണോ എന്ന് സംശയം പ്രകടിപ്പിച്ച പ്രേംനസീറിനോടൊപ്പം പിന്നീട് ജയഭാരതി എത്രയെത്ര സിനിമകളെ മലയാളിയുടെ
4: ദേവിക്ക് മദ്രാസിൽ ചെന്ന് പഠിക്കാൻ അശേഷം താല്പര്യമില്ല.
5: അവളെ ഇവിടെ നിർത്തി പഠിപ്പിക്കാൻ എനിക്കും തീരെ താല്പര്യമില്ല. വേഗം റെഡി ആവാൻ പറ.
4: മോളെ, മോളെ ട്രെയിനിന് സമയമായി എന്ന് പറഞ്ഞ അച്ഛൻ ബഹളം കൂട്ടുന്നു. മോൾ എളുപ്പം ചെന്ന് റെഡിയാവും. ചെല്ലു മോളെ.
6: എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒന്ന് ഫോണിലോട്ട് പോ. ഹി വിൽ നോട്ട് ബിലീവ് വാട്ട് ആൻ എക്സ്പ്രസ് ഷീ ഈസ് ഇൻ പിയാനോ.
0: നമ്പർ 20 മദ്രാസ് മെയിലിലെ ഗീതയായിട്ടും, നമ്മുടെ നാട് എന്ന ചിത്രത്തിലെ ലക്ഷ്മിയായിട്ടാണ് ജയഭാരതി വേഷമിടുന്നത്. ഡോക്ടർ സീനത്തായിട്ട് ദശരഥം എന്ന ചിത്രത്തില് ലക്ഷ്മി എത്തുന്നുണ്ട്. മാലതിയായിട്ട് ധ്വനിയിലും, വിറ്റ്നസ്സിലെ ഡോക്ടർ ശ്രീദേവി, പാച്ചൂസിന്റെ അമ്മയായിട്ട് 3-ാം പക്കത്തിലുണ്ട്. പി ഭാസ്കരന്റെ കാട്ടുകുരങ്ങ് ജയഭാരതിയെ താരമാക്കി. ശാരദയും ഷീലയും കയറിയിരുന്ന നായികാ സിംഹാസനത്തിലേക്ക് ഏതു വേഷത്തിനും അനുരൂപയായ നായികയായി ജയഭാരതി കയറിയിരുന്നു. 19-ാം വയസ്സിൽ ജയഭാരതി സിനിമയിലെ സെഞ്ചുറി പൂർത്തിയാക്കി. 5 വർഷം കൊണ്ട് 100 സിനിമ. സിനിമയുടെ തിരക്കിൽ പാഞ്ഞുപോയ 15-25 പ്രായം. അന്നൊക്കെ നായികമാർ സെറ്റിൽ സ്വന്തം കസേരയുമായാണ് വന്നിരുന്നത് എന്ന് ജയഭാരതി. ജയഭാരതിക്ക് കസേരയില്ലായിരുന്നു. 100-ാം സിനിമയുടെ സെറ്റിൽ ഒപ്പം ജോലി ചെയ്തവർ ഒരു കസേര വാങ്ങി നൽകിയാണത്രേ ഇതാഘോഷിച്ചത്. സംവിധായകൻ പത്മരാജന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായി പൊത്താത്ത നടിയാണ് ജയഭാരതി. സ്ക്രീനിൽ നിന്നൊരുകാനും കത്തിജ്വലിക്കാനും ജയഭാരതിക്ക് വേണ്ടത് ക്ഷണനേരം. ആദ്യമൊന്നും മലയാളം വഴങ്ങുമായിരുന്നില്ല. ഭാസ്കരൻ മാഷും സേതുമാ

0: മാധവൻ സാറുമൊക്കെ ക്ഷമയോടെ എന്നെ മലയാളം പഠിപ്പിച്ചു. എല്ലാ സിനിമകളിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. മലയാളത്തോടും മലയാളികളോടും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ട്. ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മലയാളികൾക്ക് എന്നോട് സ്നേഹമാണ്. ഇത് ജയഭാരതിയുടെ വാക്കുകൾ.
1: ആണിനൊന്നും നഷ്ടപ്പെടില്ല, പെണ്ണിനതല്ല കുട്ടി. എനിക്കറിയാം ലക്ഷ്മി അടുത്ത്, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മനസ്സൊഴി വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേരായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇത്ര അരിശം വരില്ലായിരുന്നു. വെറുതെ ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കുന്ന ലക്ഷ്മി അടുത്തി. പ്രഭുവിനെ എനിക്കറിയാം. അതല്ല മോളെ, പിന്നെ അയാളുടെ വീടിനെ കുറിച്ചും അമ്മയെ കുറിച്ചും അച്ഛന്റെ മരണത്തെ പറ്റിയൊക്കെ എന്തൊക്കെയോ കേൾക്കണോ?
2: എനിക്കറിയില്ല, അതൊന്നും തിരക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ജോലി? പരദൂഷണം. അവനവന്റെ ജോലി നോക്കി നടന്നാൽ യാതൊരു കുഴപ്പമില്ല.
3: മൈ ഡിയർ പ്രഭു, മൈ ഡാർലിംഗ് പ്രഭു, മൈ സ്വീറ്റ് ഡോട്ട് പ്രഭു.
1: അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കിളികളെയും മറ്റും കൂട്ടിലിട്ടടക്കില്ലേ, അതുപോലെ.
3: എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക്.
2: കഷ്ടം തന്നെ. എന്തായി കുട്ടികൾക്ക്? അവർ പിന്നെ എന്ത് ചെയ്യണം? ഓടിച്ചൊന്ന് മാലയിടണോ? നിനക്കേണ് ഹീറോ ആയിരിക്കും
1: എന്ന് പറഞ്ഞ്
2: ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ. ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങനെ അങ്ങ് ആളെ പിടിച്ച് നിന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി, കല്യാണി, ചേട്ടനല്ലേ?
4: അതെ,
2: ഞാൻ പറഞ്ഞുവിടാം. ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാ. ദേ നാടൊട്ട് ചീത്തപ്പേരുള്ള ആളാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും.
1: ഈ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ? ദിവസം ഇത് എണ്ണ എന്നെ ജോലി.
5: കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ. ഒരു 101 രൂപയെങ്കിലും ആയിട്ടാവട്ടെ, അത് തന്നെ ഒരു വലിയ ഭാഗ്യം. നിനക്കറിയില്ല, ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ? നിന്റെ അമ്മ ഇല്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാവായിരുന്നില്ല.
2: ലക്ഷ്മിയടത്തി കിടന്നുറങ്ങേ, എനിക്ക് ഉറക്കം വരുന്നു.
0: രുക്മിണി എന്ന കഥാപാത്രം രക്തമില്ലാത്ത മനുഷ്യൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ്.
2: എടാ, അവൾ മരിച്ചു.
4: ആരെ?
2: സോഫി. അവൾ ആത്മഹത്യ ചെയ്തു.
4: അവൾക്ക് ബുദ്ധിയുള്ളു.
2: എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ടു പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീപിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് നിനക്കറിയാമോ? നീ സകതപിക്കുകയാണോ? എടാ
4: രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന? അറിയാം
2: അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്.
4: ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിച്ചു. ഞാൻ എന്റെ വിരലം നനച്ചാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല.
2: എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്.
4: മുത്തുകൃഷ്ണ, ഇവിടെ പിടിച്ചു പുറത്താക്ക്.
2: ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും, അത് എന്റെ അവസാനത്തെ വരവായിരിക്കും.
6: ഹോട്ടൽ ടാജിൽ റൂം ബുക്ക് ചെയ്തു.
2: എടാ, എന്റെ 5 രൂപ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്.
0: ജയഭാരതി ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങളുണ്ട്. ഗുരുവായൂർ കേശവനിലെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ, തച്ചോളി മരുമകൻ ചന്തുവിലെ വടക്കിനിത്തളത്തിലെ വളർത്തുതത്ത, മനസ്സും പുരികവും തുടിച്ചുതുള്ളി ജയഭാരതി അഭിനയിച്ചു ലയിച്ച ഗാനങ്ങളാണിതൊക്കെ. 2002 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഒടുവിൽ അഭിനയിച്ചത്. ഇനിയൊരു സിനിമയിലും അഭിനയിക്കില്ല എന്ന് ജയഭാരതി പറയുന്നില്ല, കാരണം സിനിമയോട് നോ പറയാൻ ജയഭാരതിക്കാവില്ല. ജയഭാരതിയെ കാണാതിരിക്കാൻ മലയാളിക്കും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. കടൽ പോലെ പരന്നുകിടക്കുന്ന ജയഭാരതി ചിത്രങ്ങൾ എങ്കിലും പുനർജന്മത്തിലെ രാധയെ, പത്മരാജന്റെ വാടകയ്ക്കൊരു ഹൃദയത്തിലെ അശ്വതിയെ, ഇതാ ഇവിടെ വരയിലെ അമ്മിണിയെ, രതി നിർവേദത്തിലെ രതിച്ചേച്ചിയെ, ഇവയൊന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത കഥാപാത്രങ്ങളാണ്.

0: ഒരു സുന്ദരിയുടെ കഥ, നഖങ്ങൾ, മരം, സ്നേഹത്തിന്റെ മുഖങ്ങൾ, ഗായത്രി, രക്തമില്ലാത്ത മനുഷ്യൻ എന്നിങ്ങനെ ജയഭാരതി ജയിപ്പിച്ച സിനിമകളുടെ നിരയും നീണ്ടുപോകുന്നു. വിവാഹശേഷം തിരക്ക് തെല്ലൊന്നു കുറഞ്ഞു. ഒരു ഇടവേളയ്ക്കു ശേഷം അഥർവത്തിലെ മാളുവായിട്ടാണ് ജയഭാരതി വീണ്ടും സിനിമകളിലേക്ക് കടന്നു വരുന്നത്. മകന്റെ കൂട്ടുകാരനോട് അവർ എന്നെക്കുറിച്ച് എന്തേലും പറയാറുണ്ടായിരുന്നോ എന്ന് ഉള്ളുരുക്കത്തോടെ ചോദിക്കുന്ന മൂന്നാം പക്കത്തിലെ അമ്മ ഇന്നും പ്രേക്ഷകരിൽ ഒരു നോവുകാലം ബാക്കി നിർത്തുന്നു.
1: കുട്ടി, ലോപസ് അല്ലേ?
2: ഞാൻ രഞ്ജിത്ത്.
1: എനിക്കറിയാം, റൂംമേറ്റ്സ് ആയിരുന്നില്ലേ?
2: അതെ.
1: നിങ്ങളെ കുറിച്ചൊക്കെ അവൻ എഴുതാറുണ്ടായിരുന്നു, ഫോട്ടോയും കാണിച്ചിട്ടുണ്ട്. എന്നെ പറ്റി അവൻ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ?
2: ഉണ്ട്, പലപ്പോഴും.
1: എന്നെ അവന്
0: മറുപക്കത്തിലെ ജാനകിയിലൂടെ ദേശീയ തലത്തിൽ സ്പെഷ്യൽ അവാർഡ് സ്വന്തമാക്കിയ ജയഭാരതി മലയാള സിനിമയിൽ ഒടുവിൽ അഭിനയിച്ചത് 2001 ഒന്നാമനിൽ. പെയ്തൊഴിയാതെ എന്ന ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത സീരിയലിലും അക്കാലം ജയഭാരതി തിളങ്ങി.
3: എല്ലാം കൂടി ഇടിച്ച് ചത്തേനെ.

0: നിനക്ക് എങ്ങനെ ധൈര്യം വന്നു വണ്ടി ഓടിച്ചോണ്ട് പോവാൻ?
1: അതെ, നിങ്ങളെ എപ്പോഴും ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ചോണ്ട് പോവില്ലേ? അപ്പൊ ഞാൻ നോക്കി നോക്കി നിൽക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആർക്കും ഓടിക്കാവുന്ന.
0: എന്താ നീ പറഞ്ഞത്? ഞാൻ ജീപ്പ് ഓടിച്ചോണ്ട് പോകുന്നത് നീ നോക്കി നിൽക്കുമെന്ന്. അതെന്തിന്? നിന്റെ പേരെന്താ?
2: സുശീല.
0: കൊള്ളാം, ഞാൻ ഇതുവഴി പോകുമ്പോ ഇനിയും നോക്കി നിൽക്കുമോ? നോക്കി നിൽക്കില്ലേ? നിന്റെ വീട് എവിടെയാ?
2: അങ്ങ് പാഞ്ചാലിക്കുപ്പത്താ.
0: ഓഹോ, ഞാനും അതുവഴിയാ പോകുന്നത്. വണ്ടിക്കാരിക്ക് വിട്ടുവരാം.
2: അയ്യോ വേണ്ട, എന്റെ അച്ഛൻ വഴക്ക് പറയും.
0: നിന്റെ അച്ഛൻ അറിയാതെ ഞാൻ നിന്നെ കൊണ്ടാക്കി തരാം. വാ.
2: വേണ്ട വേണ്ട, നിങ്ങൾ ഈ വണ്ടിയിൽ അവിടെ വരുമ്പോഴേക്കും ഞാൻ എന്റെ വീട്ടിലെത്തും.
0: ജീപ്പിനേക്കാൾ മുമ്പ് നീ എത്തുമോ? അതെങ്ങനെ?
3: 2018 പ്രളയത്തിന് സംസ്ഥാന പുനർനിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന ചെയ്ത അന്നത്തെ സൗന്ദര്യ താരം ഇന്നും മലയാളത്തെ ഉള്ളറിഞ്ഞു സ്നേഹിക്കുന്നു എന്നതിന് ഉദാഹരണം തന്നെയാണ്. ഇനിയും കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ താരസുന്ദരിക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
4: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174. അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ.
6: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
5: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
6: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
5: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
6: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
5: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് ഭക്തർ ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഇവിടെ തിരക്കേറിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ഇവിടെ പല ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരുപാട് ആളുകളെയും വഹിച്ച് എത്തിയ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. അവിടെയാണ് ഞങ്ങളുള്ളത്. വ്യത്യസ്തരായ ഒരുപാട് ആളുകളെ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്നുള്ള ഒരു ചേട്ടനെയാണ് റേഡിയോ മലബാറിന് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. വളയം നമ്മുടെ ഡ്രൈവർമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. ഒന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക.
1: ഞാൻ കൊച്ചിയിൽ നിന്നത്, എന്റെ പേര് എഡ്ഡി എന്നാണ്.
0: എഡ്ഡി തന്നെയാണ് ഫുൾ പേര്?
1: ഫുൾ പേര് എഡ്ജർ ഫെർണാണ്ടസ് എന്നാണ്.
0: അത് ശരി. ആ എഡ്ഡി എന്നാണ് വിളിക്കുക. അതൊരു വ്യത്യസ്തനായ ഒരാളാണ്. ഇപ്പോ ട്രാവലറാണ് അല്ലെ വണ്ടി? എത്ര വർഷമായി നിങ്ങൾ വണ്ടി ഓടിക്കാൻ തുടങ്ങി?
1: ലൈസൻസ് എടുത്തത് 97-ലാണ്.
0: കൊട്ടിയൂരിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്?
1: കൊട്ടിയൂര് 2 വർഷം മുമ്പ്
0: വന്നിട്ടുണ്ട്. കൊച്ചി തന്നെയാണോ സ്ഥലം?
1: കൊച്ചി തന്നെ, ഫോർട്ട് കൊച്ചി.
0: ഫോർട്ട് കൊച്ചിയാണ്. ഇപ്പോ കൊച്ചി ഭാഗത്തു നിന്നൊക്കെ എറണാകുളം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ പാർക്കിംഗ് ഏരിയയിൽ കുറെ വണ്ടികൾ പരിചയപ്പെട്ടു, ഡ്രൈവർമാരെ പരിചയപ്പെട്ടു. അതിൽ പലരും എറണാകുളത്തു നിന്നാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ആ ഭാഗത്തു നിന്നൊക്കെ ഭക്തർ ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ കൊട്ടിയൂർ വന്നപ്പോൾ ഉള്ള അനുഭവം? ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടുള്ള
1: ആളായിരിക്കുമല്ലോ. ശബരിമല പോലുള്ളൊരു ഇതാണ് ഇവിടെ കാണുന്നത്. വാഹനങ്ങളുടെ പ്രശ്നം നോക്കുമ്പോഴത്തേക്കും പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണുണ്ട് ഇവിടെ എല്ലാവരും. വേറെ ചിന്തകളൊന്നുമില്ലാണ്ടൊക്കെ സൈലന്റ് ആയിട്ട് പോകണ്ട. അതൊരു വലിയ ഭാഗ്യമാണ്.
0: അക്കരെ കൊട്ടിയൂരില് ഈ ഒരു ഒരൊറ്റ മാസം മാത്രമാണ് ഉത്സവം ഉള്ളത്. മറ്റു സമയങ്ങളിൽ ഒന്നും ആ ക്ഷേത്രത്തിലേക്ക് ആരും പോകാൻ പറ്റില്ല, ആരും പോകുന്നില്ല. അപ്പൊ ഒരു മാസക്കാലമാണ് ഈ കൊട്ടിയൂരിൽ ഈ കാണുന്ന എല്ലാ തിരക്കുകളും ഉള്ളത്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസം നേരിടുന്നതായി തോന്നിയിട്ടുണ്ടോ ഒരു ഡ്രൈവർ എന്ന നിലയിൽ?
1: യാത്രയിൽ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നില്ല. നിറയെ വണ്ടികളും കടയിലുണ്ടായിരുന്നു. നമുക്ക്
0: ബ്ലോക്ക് അനുഭവപ്പെട്ടോ?
1: ഇപ്പൊ നമ്മള് പണി നടക്കണതിന്റെ ഉള്ള ഒരു പ്രശ്നങ്ങൾ.
0: ഇവിടെ എത്തിയപ്പോ
1: ഇവിടെയൊന്നും കുഴപ്പമൊന്നും
0: ഉണ്ടായില്ല. എത്ര മണിക്ക് എത്തി?
1: 5 മണിക്ക് എത്തി.
0: അപ്പൊ ആ വെളുപ്പിന് വന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബ്ലോക്കൊന്നും ഇല്ലാതെ നിങ്ങൾ പോരാൻ പറ്റി. ഇവിടെ ഉറങ്ങിയോ ഒന്ന്?
1: ആ ഒരു 9 മണി കിടന്നു.
0: ആ ഹാപ്പിയാണ്? എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യം കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ?
1: അങ്ങനെയൊന്നുമില്ല.
0: ഉത്സവത്തിന് വരുമ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അങ്ങനെ ആവണം.
1: ഒരു മാസത്തേക്കുള്ള
0: അത്രേ ഉള്ളൂ,
1: സ്ഥിരമായിട്ടുള്ള.
0: അല്ല, അങ്ങോട്ട് പോയിട്ടുണ്ടോ?
1: 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നേ വേറൊരു പാർട്ടിയായിട്ട്. ഞാൻ അങ്ങനെ അവിടേക്ക് പോയിട്ട് വന്നു. തിരക്കും ആരുമില്ല ഇവിടെ.
0: അന്ന് തിരക്കൊന്നുമില്ല. ഈ ഒരു സമയത്ത് മാത്രമാണ് ഇവിടെ തിരക്ക് അനുഭവപ്പെടുക. ഇപ്പോ നിങ്ങൾ വന്നത് നിങ്ങൾ സ്വന്തം നാട്ടുകാരെയും കൊണ്ടാണ്?
1: ഞാൻ മറ്റേ തൃപ്പൂണിത്തറ ഹിൽ പാലസ് ഇല്ല, അവിടത്തെ നിന്നുള്ള അവിടുത്തെ ഗസ്റ്റ്.
0: അങ്ങനെയാണ്. ഇത് സ്വന്തം വണ്ടിയാണോ?
1: അല്ലല്ല, ഞാൻ ഡ്രൈവർ.
0: ഇതിനു മുമ്പ് എന്തായിരുന്നു പരിപാടി?
1: വണ്ടി ഫീൽഡ് തന്നെയാണ്. വണ്ടി ഫീൽഡിലായിരുന്നു, പക്ഷെ വലിയ വണ്ടിയായിരുന്നു. ചെറിയൊരു ബൈപ്പാസ് ചെറിയ വണ്ടിയൊക്കെയാണ്.
0: കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ മേഖല തന്നെ ഉണ്ട്. വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, മകൻ.
0: ഭാര്യയും മകനും മാത്രമാണ്. അവര് പേരെന്ന് പറയും?
1: ഭാര്യയുടെ പേര് മരിയ ഷിൽമി, മകന്റെ പേര് ജോസഫ് ഫെർണാണ്ടസ്.
0: ജോസഫ് ഫെർണാണ്ടസ്. ഫോർട്ട് കൊച്ചി നോക്കാം. നമ്മുടെ റേഡിയോ മലബാറില് സ്ഥിരം ശ്രോതാക്കളുണ്ട്, ഒരു ജയങ്കർ. ഫോർട്ട് കൊച്ചി എന്ന് കേൾക്കുമ്പോ നമുക്ക് നല്ല പരിചയമാണ്. കാരണം എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിൽ പലതവണയായി ഈ റേഡിയോ മലബാറിൽ വിളിക്കുന്ന ഒരാളാണ് ജയങ്കർ എന്ന് പറയുന്നൊരു ശ്രോതാവ്. അങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും പല ശ്രോതാക്കളും ഉണ്ട്. അപ്പൊ നമ്മള് റേഡിയോ മലബാറിന്റെ ഈ ഒരു പരിപാടിയുടെ ഭാഗമായതിന് പ്രത്യേകം നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം? പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ടൊന്നും പാടില്ല.
0: കേൾക്കാൻ ഇഷ്ടമാണ്? ഇഷ്ടമുള്ള ആളാണ്. പുതിയ കാലത്തെ പാട്ടുകളോടാണോ പഴയ പാട്ടുകളോടാണോ കൂടുതൽ താല്പര്യം?
1: ഏറ്റവും പഴയത് താല്പര്യമില്ല.
0: ഇല്ല, എല്ലാവരും പറയുന്നത് അതാണ്, കേൾക്കാൻ താല്പര്യം പഴയതിനോടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും നിങ്ങൾ
1: ആവശ്യപ്പെടുകയാണെങ്കിൽ? രണ്ടു മൂന്ന് പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത്. മറ്റേ പുളിയിലെ കരയോടും
0: മെലഡിയോടാണ് താല്പര്യം. ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. അപ്പൊ നമുക്ക് ഈ പാട്ടൊന്ന് കേൾക്കാം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്.

0: ഇന്ന് വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തുവോ?
1: എന്റെ പേര് ശ്യാം എന്നാണ് പേര്. വീട് എറണാകുളം ജില്ലയിൽ നായരുമ്പോഴാണ്.
0: കൊട്ടിയൂരാണുള്ളത് അല്ലേ? എത്ര പേരുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്?
1: ഒരു 20 പേരുണ്ട്.
0: അവിടെ നിന്ന് എത്ര മണിക്ക് പുറപ്പെട്ടു?
1: ഇന്നലെ സന്ധ്യക്ക് ഏകദേശം 7 മണിക്ക് പുറപ്പെട്ട് ഒരു 2.5 മണിയാകും ഇവിടെ എത്തി.
0: അപ്പൊ ഇവിടെ വന്നപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ യാത്ര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബ്ലോക്കുകളോ എന്തെങ്കിലും ആയിട്ട്?
1: ഈ ട്രിപ്പില് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നേരെ ഓടി പാർക്കിംഗ് ലോട്ടിലേക്ക് എത്താൻ പറ്റി. വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ തിരക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷെ കഴിഞ്ഞ ട്രിപ്പ് ഞാൻ വന്നപ്പോ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. തിരിച്ച് പോകാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പാർക്കിംഗ് ഗ്രൗണ്ട് കുറച്ചും കൂടി വിപുലപ്പെടുത്തിയേക്കുന്നതുകൊണ്ട് റോഡില് കഴിഞ്ഞ വണത്തെ പോലെ തിരക്ക് കാണുന്നില്ല. അതൊരു നല്ലൊരിതായിട്ട് അനുഭവപ്പെട്ടു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആകെയുള്ളൊരു നമ്മൾക്കൊരു പരാതി എന്ന് പറയാനായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇവിടെ വളരെ കുറവാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഭക്തരേലും കൂടുതൽ അലട്ടുന്നത് ഞങ്ങളെ പോലെ ഡ്രൈവേഴ്സിനാണ്.
0: തീർച്ചയായിട്ടും. കാരണം നിങ്ങളാണ് ഇവരുടെ ജീവനൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള വളയം എന്ന സംഭവം കൃത്യമായിട്ട് ചെയ്യുന്നത് താങ്കളാണ്. അപ്പോ നിങ്ങൾക്കുള്ള ആ ഒരു സുരക്ഷ കൂടി ഇവിടെ ഒരുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്.
1: ഇവിടെ തന്നെ അല്ല, നമ്മളിപ്പോ ഏത് ഇതേപോലുള്ള തീർത്ഥാടന സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഉറക്കവും മറ്റു കാര്യങ്ങളല്ല. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ. ഇപ്പൊ അത് നമ്മുടെ ശബരിമല ഇരുന്നിടത്തോ തന്നെ ഉണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. അതാണ് ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്ന സംഗതി. ബാക്കിയെല്ലാം ഓക്കെയാണ്. കാരണം വെച്ചാൽ ഈ പരിമിത സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ ചെയ്യുന്നതിനും ഒരുപാട് പരിമിതികളുണ്ടെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഓക്കെയാണ്, ഹാപ്പിയാണ് എല്ലാവരും. ഞങ്ങൾ ഹാപ്പിയാണ്.
0: ഇനി എത്ര മണിക്കാണ് തിരിച്ചങ്ങോട്ടേക്കുള്ള യാത്ര?
1: തിരിച്ച് ഇവര് ദർശനമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പുറപ്പെട്ട് നമ്മള് മൃദംഗശീലേശ്വര പറശ്ശിനിക്കടവ് കയറിട്ട് തിരിക്കും. കഴിഞ്ഞ ട്രിപ്പ് നമ്മള് രാവിലെ 5:30 ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ 4:30 വൈകുന്നേരം. അത്രയും തിരക്കായിരുന്നു.
0: ഈ ഒരു ഉത്സവ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്?
1: ഇത് 2-ാമത്തെ ട്രിപ്പാണ്. ഇത് കൂടാതെ 4 കൂടി ഉണ്ട്.
0: വീട്ടിലായിരിക്കും?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, 2 കുട്ടികൾ.
0: അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: അച്ഛന്റെ പേര് കൃഷ്ണൻ, അമ്മയുടെ പേര് വിമല, ഭാര്യ ലയന, മക്കള് യാദിക, നില.
0: കുട്ടികൾ പഠിക്കായിരിക്കും
1: അല്ലേ? മൂത്താള് 1-ാമത് 1-ൽ പഠിക്കുന്നു, 2-ാമത്താള് പഠിക്കുന്നില്ല.
0: അപ്പം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത്?
1: പിന്നെ ഈ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഈ മാസങ്ങളിൽ ഓട്ടം കുറവായിരിക്കുള്ളൂ. ജൂൺ ജൂലൈ എന്നൊക്കെ പറഞ്ഞാൽ ഓട്ടം വളരെ കുറഞ്ഞ മാസങ്ങളാണ് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ ഇത് കഴിയുമ്പോൾ അടുത്തൊരു ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 4 ദർശനം വരുന്നുണ്ട്. അത് ഇതേപോലെയുള്ള കുറച്ച് ട്രിപ്പുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഓണമൊക്കെ ആവണം. പഴയതുപോലെ ഓട്ടമില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല.
0: അങ്ങനെ വാഹനം സ്വന്തമായിട്ടാണോ?
1: അല്ലല്ല, ഇത് നമ്മുടെ കൂട്ടുകാരൻ വണ്ടിയാണ്.
0: അങ്ങനെ വേറെ വണ്ടികളുണ്ടോ?
1: വേറെ വണ്ടി എനിക്ക് വണ്ടിയില്ല. ഞാൻ വേറെ വണ്ടിയിലാണ് കയറണം. സ്ഥിരമായിട്ട് 16 വർഷമായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞ ട്രാവൽസിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വേറെ വണ്ടിയുടെ തന്നെ വന്നത് തൽക്കാലം.
0: അപ്പൊ ഇത്രയും ദൂരെ യാത്രക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവും ഡ്രൈവർ മേഖലയിൽ. സാധാരണ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക, അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ബ്രേക്ക് ഡൗൺ അല്ല, ഇതുവരെയായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. എന്തോ ഭാഗ്യം എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഓക്കി ചുഴലിക്കാറ്റ്, ഗജ ചുഴലിക്കാറ്റ് രണ്ടിലും ഞാൻ പെടുന്നുണ്ട്. ഗജ ചുഴലിക്കാറ്റിൽ പെടുമ്പോൾ ഞാൻ ശബരിമലയിൽ അയ്യപ്പന്മാരായിട്ട് നമ്മളുടെ അച്ഛൻകോവിലേക്ക് പോകുന്ന വഴിയാണ്. അന്നാണ് അവിടെയൊക്കെ ഭയങ്കര വലിയ പ്രശ്നങ്ങളും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായത്. അതുപോലെ ഓക്കിയില് ഞാൻ വേളാങ്കണ്ണി പോണേന്റെ ഞാൻ പോകുന്നതിന്റെ തലേന്നാണ് ഓക്കി ചുഴലിക്കാറ്റുണ്ടായത്. ഞാൻ വേളാങ്കണ്ണി ചെല്ലുമ്പോൾ അതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആണ്.
0: അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അവിടെ പെട്ടുപോകുമ്പോൾ കുടുംബങ്ങളൊക്കെ ആകെ ഒരു വേവലാതിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ എങ്ങനെ അവരെ ബന്ധപ്പെടാനൊക്കെ കഴിഞ്ഞിരുന്നു?
1: ആ ബന്ധപ്പെടാൻ പറ്റുമായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് നമ്മളുടെ വീട്ടിലുള്ളവരെയും കൂടുതൽ നമ്മൾ പ്രകരിച്ചെടുക്കുന്ന വണ്ടിയിലുള്ളവരിക്കാണ്. അവരുടെ ഒരു ഇതാണ് നമ്മൾക്ക് അന്നേരം നമ്മൾക്ക് അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു.
0: കൊട്ടിയൂരിലേക്ക് ഇനിയൊരു യാത്രയുണ്ടോ?
1: ഉണ്ട്, ഉറപ്പായിട്ടുണ്ടല്ലോ. ഈ ആഴ്ച മൊത്തം ഇങ്ങോട്ട് ഉണ്ടല്ലോ.
0: എവിടൊക്കെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് യാത്ര ചെയ്യാറ്?
1: എറണാകുളത്ത് ഇപ്പം നമ്മളുടെ നാട്ടിൽ വൈപ്പിങ്കരയിൽ നിന്ന് ഇപ്പോൾ എനിക്കൊന്നും മുൻകാലങ്ങളിൽ ഇത്ര ആളുകൾ വന്നിരുന്നില്ല. ഇപ്പോൾ ആ ഏരിയയിലുള്ള ഒട്ടുമിക്ക ആളുകളും വരുന്നുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു 15 വണ്ടികൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നും ഏകദേശം ഉണ്ട്. ഈ ആഴ്ച നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്.
0: അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ, അതായത് ഇപ്പം ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ പെട്രോളിന്റെ അല്ലെങ്കിൽ ഡീസലിന്റെ വില വർധന, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യാത്ര എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്?
1: ചെലവ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലാണ്. പഴയതുപോലെ വണ്ടി പ്രസ്ഥാനം ലാഭത്തിലൊന്നുമല്ല. എങ്കിൽ പോലും നമുക്ക് ജീവിക്കണമല്ലോ. അപ്പൊ പിന്നെ അതൊക്കെ വർക്കാതെ വേറെ തീർത്തില്ല.
0: ചെറിയൊരു മെച്ചം എന്തായാലും ഉണ്ടായത്?
1: മെച്ചമുണ്ട്. മെച്ചമില്ലാതെ ഈ ഫീൽഡായിട്ട് മുതലാളിയായാലും തൊഴിലാളികളും നിൽക്കില്ല. മെച്ചമുണ്ട്, എങ്കിൽ പോലും പഴയ ഒരു മെച്ചമില്ല. പിന്നെ ടൈറ്റ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെ.
0: കാരണം ഒരുപാട് വണ്ടികൾ ഇറങ്ങുമ്പോൾ ഒരു ബാർഗെയിനിങ് ഉണ്ടാവും. അല്ലേ, ആ റേറ്റിംഗിലുള്ള ഒരു വ്യത്യാസം മത്സരങ്ങളിൽ ഉണ്ടാവും ഈ ഒരു സീസൺ വരുമ്പോൾ, അത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്? അങ്ങനെ
1: ഈ സീസൺ തന്നെ അല്ല, മൊത്തത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്കൊക്കെ ഇതായി പറയാൻ പറ്റും, കാരണം ഞാനൊക്കെ 16 വർഷം വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ ഇതുപോലെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു ഓട്ടം ഓടേണ്ട അവസ്ഥ വന്നിട്ടില്ല, അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളെ കൃത്യം വാടകയിലാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായിട്ട് തന്നെ.
0: ഈ ഒരു ഡ്രൈവർ മേഖലയ്ക്ക് കടന്നു വരാനുണ്ട് ഒരു സാഹചര്യം എന്തായിരുന്നു?
1: അത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ വണ്ടിയോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലം തുടങ്ങി, അങ്ങനെ വന്നുപെട്ടതാണ് ഇതിൽ.
0: ആദ്യത്തെ ഒരു വാഹനം ഏതായിരുന്നു?
1: ആദ്യത്തെ വാഹനം ആദ്യമായിട്ട് ഓട്ടം പോയ ട്രാവലർ തന്നെയാണ്.
0: സാധാരണ നമ്മുടെ ഒരു ഓട്ടോയിൽ നിന്നായിരിക്കും അധിക ഡ്രൈവർമാരും തുടങ്ങുക, ഓട്ടോ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ?
1: ഞാൻ ഓൾറെഡി ഞാൻ മെക്കാനിക്കാണ്, വർക്ക്ഷോപ്പിൽ നിന്ന് നേരെ ട്രാവലറിലേക്ക് വരും. അപ്പൊ എന്റെ കൂട്ടുകാരന്റെ ചേട്ടൻ വണ്ടി എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ഓട്ടം പോയത്.
0: അപ്പൊ മെക്കാനിക് മേഖലയിൽ നിന്നും ഈ ഡ്രൈവർ മേഖലയിലേക്ക് വരാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം മെക്കാനിക് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവുന്ന ഒരു മേഖലയാണ് മെക്കാനിക് എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അതിൽ നിന്നും ഒരു മാറ്റം?
1: ആ, അതാ പറഞ്ഞത്, വണ്ടിയോടൊരു നമുക്ക് പണ്ട് തൊടൽ ഒരു ഇതുണ്ട്, ഇഷ്ടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ മെക്കാനിക് സൈഡും ഇതും തമ്മിൽ വലിയ ദൂരമില്ല.
0: അപ്പോ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലും ഒരൊക്കെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാൻ, ഹോബി എന്നൊക്കെ പറയാൻ എന്താണ്? അല്ലെങ്കിൽ വായന, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ സിനിമക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹോബി ഉണ്ടോ?
1: വായന നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ വായന ഇല്ല. പിന്നെ സിനിമക്ക് പോകുമ്പോൾ കുറവാണ്, പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: എന്നാലും സിനിമ എന്ന് പറയുമ്പം ഇഷ്ടപ്പെട്ട നടീനടന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, ആരൊക്കെയാണത്?
1: അതിലിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല നമുക്ക്. മോഹൻലാലിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് പണ്ട് തുടങ്ങി.
0: അദ്ദേഹത്തിന്റെ എല്ലാ സിനിമയും കാണാൻ ശ്രമിക്കാറുണ്ട്? പുതിയ സിനിമ കണ്ടായിരുന്നു?
1: അല്ല, പുതിയ സിനിമ ഞാനത് പറഞ്ഞു. ഇപ്പൊ കുറച്ചാളുകളായിട്ട് സിനിമക്ക് പോകാനുള്ള ഒരു സമയം കിട്ടാറില്ല, പോയിട്ടില്ല കുറേ.
0: അപ്പൊ പാട്ട് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം?
1: പാട്ടുകൾ എപ്പോഴും നമുക്ക് എല്ലാതരം പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ പോലും കൂടുതൽ മെലഡീസ് പിന്നെ ഓൾഡ് സോങ് ആണ് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. വളയത്തിൽ ഡ്രൈവർമാരുടെ വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നതോടൊപ്പം ഒരു നല്ല പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളത് റേഡിയോയിലൂടെ വെച്ചിരുന്നായിരിക്കും. അപ്പൊ ചേട്ടൻ, ഈ ഒരു അവസരത്തിൽ കേൾക്കാൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് ഏതാണ്?
1: നമുക്കിപ്പോ ഇതൊരു പ്രകൃതിയുമായിട്ടാണ് നിൽക്കുന്ന ഒരു അമ്പലമല്ലേ, അപ്പൊ അതായിട്ട് പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് നമുക്ക് വേണമെങ്കിൽ വടക്കുന്നാഥനല്ല ഗംഗയെ പോലുള്ള ഒരു പാട്ട്,
0: ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അല്ലേ, കാരണം നമ്മളിപ്പം കൊട്ടിയൂർ പെരുമാളിന്റെ സന്നിധിയിൽ അല്ലേ, ആ ഒരു പരിസരത്താണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ചേട്ടൻ ആവശ്യപ്പെട്ടത്. ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം, നല്ലൊരു യാത്ര ആശംസിക്കുകയാണ്. നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ഈ ഒരു പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിന്റെ വളയവണ്ടി ആലാച്ചിയിലെത്തിയപ്പോ ഇവിടെ ഒരു വാവാച്ചിയെ കാണുകയാണ്. ആരാണ് വാവാച്ചി എന്നറിയണമെങ്കിൽ വാവാച്ചിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്നുള്ള പ്രോഗ്രാമാണ്. വളയം എന്ന് പറയുന്നത് ഡ്രൈവർമാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പരിപാടിയാണ്. ആരാണ് ഈ വാവാച്ചി?
2: വാവാച്ചി എന്റെ പെങ്ങളെ കൊച്ചിനെ വിളിക്കുന്നത് വാവാച്ചി.
1: വാവാച്ചി. വാവാച്ചിയുടെ ശരിക്കും പേരെന്താ?
2: ശ്രീനന്ദ.
1: ശ്രീനന്ദ. വാവാച്ചി എന്ന ഓട്ടോയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ആലാച്ചിയിൽ നിന്ന് വാവാച്ചി ഓട്ടോയുടെ ഓണറാണ്. പേരെന്താ?
2: സജു.
1: സജു. സജുവിന്റെ വീട് ആലാച്ചി തന്നെ. കൃത്യമായി പറഞ്ഞ ആലാച്ചിയിൽ
2: എവിടെയാണ്?
1: മച്ചൂർമല. മച്ചൂർമല വലിയൊരു ടൂറിസം സെന്ററായി വളരാനിരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് അറിയപ്പെടുന്നത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രത്യേകത? എന്താണ്?
2: വളരെ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്. വേറെ നല്ല വിദേശികളും ഒരുപാട് ആൾക്കാർ,
1: ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ് അല്ലേ? ഈ ഒരു മാറ്റം, ഈ നാട് ഇങ്ങനെ ഒരു ടൂറിസം സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്
2: കുറേയായ
1: പണ്ടേ ആളുകൾ വരുന്ന സ്ഥലമാണല്ലേ? ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു ഇത്രയധികം പബ്ലിസിറ്റി ഉണ്ടായത് അല്ലേ? അത് ഈ ഒരു സോഷ്യൽ മീഡിയ ആ വഴിയൊക്കെ ഉള്ള ഒരു സ്വാധീനമായിരിക്കും അല്ലേ? എങ്ങനെ നാട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ ഒരു മാറ്റം ആളുകളൊക്കെ വരുന്നത് കാണുമ്പോൾ?
2: നാട്ടുകാർ വളരെ, ഇപ്പോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് യോഗ സെന്റർ വരുന്നുണ്ട്. അതേപോലെ ടൂറിസത്തിന് സ്ഥലം ഏറ്റെടുത്ത് പരിപാടികൾ ഗംഭീരമായിട്ടാണ്.
1: അതിന് സർക്കാർ ഫണ്ടൊക്കെ അനുവദിച്ചു. മറ്റെന്തൊക്കെയോ പ്രത്യേകതകൾ ഈ പ്രദേശത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്.
2: പിന്നെ ഹൈവേ റോഡ് പാസ്സായിട്ടുണ്ട്.
1: ഇതിപ്പോ ഈ ആലാച്ചിയിൽ നിന്ന് തുടങ്ങുന്ന ഈ റോഡ് എവിടെ അവസാനിക്കുന്നത്?
2: ആലാച്ചിയിൽ നിന്ന് തുടങ്ങിയിട്ട് മച്ചൂർമല, പെരിങ്ങാനം, വൈത്തില്ലങ്കേരിയൊക്കെ,
1: അങ്ങനെ ഒരു റോഡ്. പിന്നെ ഇത് മാലൂര് പോലീസ് സ്റ്റേഷൻ അടുത്തൂടെ പോകുന്ന ആ റോഡും ഇത് തന്നെയാണല്ലോ. നിങ്ങളിപ്പോ ഇവിടെ ആലാച്ചിയിൽ നിന്ന് വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട് കുറെയാ? ഏഴ് വർഷമായി. ശരി. മുൻകാലത്തെ അപേക്ഷിച്ച് ഇപ്പോ ആളുകള് കൂടുതൽ പണിയുണ്ടെന്നാണോ?
2: കുറവാണ്.
1: കുറവാണ്. അതെന്താ?
2: മുന്നേ ഇത് മുന്നേ പണിയുണ്ടായിരുന്നു. ആ പണയില് ഹിന്ദിക്കാരോ അവരൊക്കെ നാട്ടിലൊക്കെ പണികള്.
1: പക്ഷേ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകൾ സ്വന്തം വണ്ടിയിൽ വരുന്നോണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലേ? രാവിലെ എത്ര മണിക്ക് വരും?
2: രാവിലെ ഏഴ് മണി.
1: ഏഴ് മണി. വൈകുന്നേരം എത്ര മണിക്ക് എത്തിച്ചു?

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ഒരു ദേശത്ത് തെന്മലയാറിൻ തീരത്ത് പാതിരാത്രി നേരത്ത് ഭർത്താവില്ല സമയത്ത്
1: മാല
0: എന്നൊരു പറയി പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ചവരെ

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz-ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ അപ്പു.
1: നിർത്താതെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പാത്രങ്ങൾ കഴുകുന്നതിനിടയിൽ ഉടുത്ത ലുങ്കിയിൽ കയ്യും തുടച്ച് ചായപ്പിടേക്കാരൻ സഹദേവൻ, ആരാപ്പാ ഈ നേരമില്ലാതെ നേരത്ത് ഫോൺ എടുത്ത്? ഹലോ, ആരാ? സഹദേവാ, ഞാൻ ശശിയാ, ബ്രോക്കർ ശശി. ഓ, എന്നാ ശശിയാട്ടാ, നിന്റെ അടുത്തെങ്ങാനും ഒരു വീടുണ്ടോ വാടകയ്ക്ക്? ആരിക്കാ? ഒരു മാഷക്കാ.

അയാൾ മലപ്പുറംകാരനാ, എയുമായി നമ്മുടെ സബ് ജില്ലയിൽ ട്രാൻസ്ഫർ വന്നതാ. അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാവും, വെക്കേഷനിലോ ലീവ് ഉണ്ടാവുമ്പോഴോ ഭാര്യയും മക്കളും വരും. നീ ഒന്ന് നോക്ക്. ആ ഞാൻ നോക്കാം, എന്നാൽ മാഷെ അങ്ങോട്ട് വിടാം. ആ ശരി. പീടിയുടെ മുന്നിൽ വന്ന് നിർത്തിയ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിക്കൊണ്ട് ഡ്രൈവ് ചെയ്ത ആൾ പീടിയിലിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ആരാ ഈ സഹദേവൻ? കയ്യിൽ രണ്ട് ചായയുമായി വന്ന സഹദേവൻ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർക്ക് ചായ കൊടുത്തുകൊണ്ട് ഞാനാ എന്ന് പറഞ്ഞ് കാറിൻ്റെ അടുത്തുപോയി. എന്താ, ആരാ നിങ്ങൾ? ശശി പറഞ്ഞ, ഓ മാഷ് അല്ലേ? അതെ മാഷേ. ചായ വേണോ? വേണ്ട, അപ്പുറത്തൊന്ന് കുടിച്ചു. മാഷേ ആ ഇരുന്നവരൊക്കെ ചായ കുടിച്ച് പോട്ടെ, ഒരു 10 മിനിറ്റ് കാത്തുനിൽക്ക്. ഓ ശരി. ആൾക്കാർ പോയപ്പോൾ ഷട്ടർ താത്തി സഹദേവൻ മാഷയുടെ കാറിൽ കയറി. മാഷേ മുമ്പോട്ട് വണ്ടിയെടുത്തോ, ആ വലത്ത് കാണുന്ന കട്ട് റോഡില്ലേ, അതിലൂടെ അങ്ങനെ പോട്ടെ. ആ മാവിൻ്റെ അപ്പുറം കാണുന്ന വീടില്ലേ, അതാണ് മാഷക്ക് പറഞ്ഞ വീട്. കാറിനടുത്ത് വന്ന പട്ടിയെ കണ്ട് മാഷ്, അല്ല ഇത് കടിക്കുവോ? ഏയ് ഇല്ല, അത് അപ്പുറത്തെ വീട്ടിലേതാ. ഇവൻ നമ്മുടെ അപ്പുവാ. കാറിൽ നിന്ന് ഇറങ്ങിയ സഹദേവൻ അപ്പു എന്ന് വിളിച്ചപ്പോൾ വാലാട്ടി അവൻ ദൂരെ മാറി നിന്നു. കാറിൽ നിന്നും ഇറങ്ങാൻ മാഷെന്ന് മടിച്ചപ്പോൾ, മാഷ് ധൈര്യത്തിലിറങ്ങിക്കോ, ഞാനുണ്ടല്ലോ. അവൻ അനുസരണുള്ളവനാ. കീശിയിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്ന്, മാഷേ വാ, ഉള്ളെല്ലാം കാണണ്ടേ? ഈ വീടിൻ്റെ ഉടമയെല്ലാം വിദേശത്താ, അവർ എന്നെ ഏൽപ്പിച്ച് പോയതാ. എത്രയാ സഹദേവ വാടക? 10,000 ചോദിക്കുന്നു. ഞാനൊരു 7,000 ആക്കിത്തരാം. ശരി, നാളെ തന്നെ താമസമാക്കണം. നീ ആരെയെങ്കിലും കൂട്ടി ഇതൊന്ന് വൃത്തിയാക്കണം. ബാക്കി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോ. പിറ്റേന്ന് മാഷ് താമസത്തിനായി വന്നു. സഹദേവ, ഇവിടുത്തെ അയൽവക്കമൊക്കെ എങ്ങനെയാ? മാഷേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അപ്പുറത്തെ എൻ്റെ വീടാ. മുമ്പിൽ കാണുന്നത് ലക്ഷ്മിയച്ചിയുടെ വീടാ. അവരാ ഇതൊക്കെ വൃത്തിയാക്കിയത്. അവർ ഒറ്റയ്ക്കേ ഉള്ളൂ, അവരുടെ കൂലി കൊടുക്കണ്ടേ? മാഷ് തന്നെ കൊടുത്തോ എന്നും പറഞ്ഞു സഹദേവൻ, ലക്ഷ്മിയച്ചേ ലക്ഷ്മിയച്ച്, ഇതാ മാഷ് വിളിക്കുന്ന. തലയിലിട്ട തുണി മാറ്റി അരിയിൽ കുത്തിയ മേക്സി താഴ്ത്തി മധ്യവയസ്സായ സ്ത്രീ മാഷയുടെ മുന്നിൽ കൈകൂപ്പി വന്ന് നിന്നു. എത്രയാ നിങ്ങളുടെ കൂലി? അതൊന്നും ലക്ഷ്മിയച്ചി പറയില്ല മാഷേ, നിങ്ങൾ കൊടുത്തത് വാങ്ങും. മാഷ കൊടുത്ത പൈസ ഒന്നും നോക്കാതെ വാങ്ങി ചുരുട്ടിപ്പിടിച്ച് നടന്നു പോകുന്ന ലക്ഷ്മിയെ നോക്കി, അല്ല സഹദേവ, ഇവർക്ക് ആരുമില്ലേ? ഒരു പാപമാ മാഷേ, ഭർത്താവ് മുന്നേ മരിച്ചുപോയി, മക്കൾ ഒരാണൊരു പെണ്ണും. അവരെ നല്ലവണ്ണം അവരുടെ ആഗ്രഹം പോലെ വളർത്തി നല്ല നിലയിൽ പഠിപ്പിച്ചു. അവരുടെ അധ്വാനമൊക്കെ മക്കൾക്ക് വേണ്ടിയായിരുന്നു. അവർ രണ്ടുപേരും വിദേശത്താ, നല്ല നിലയിലാ, പക്ഷേ ലക്ഷ്മിയച്ചി ഒറ്റയ്ക്കാ. മാഷ് അവർക്ക് കഴിയുന്ന സഹായമൊക്കെ ചെയ്യണം. അവരുടേതാണോ ആ പട്ടി? അതെ അപ്പു, അവനാ ലക്ഷ്മിയച്ചിയുടെ എല്ലാം. മാഷേ ഞാൻ പോട്ടെ, പീടിയിലാരുമില്ല. മാഷ് സാധനങ്ങൾ എടുത്ത് വെക്കുന്നതിനിടയിൽ പുറത്തു നിന്നുള്ള വിളി, മാഷേ മാഷേ. അല്ല ലക്ഷ്മി എടുത്തിയോ? വൈകുന്നേരമായില്ലേ, ഞാനൊരു കട്ടൻ ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ നീട്ടിക്കൊണ്ട് ഇത് കുടിച്ചാട്ടെ. മാഷ് ചായ വാങ്ങി കുടിക്കുന്ന നേരം ലക്ഷ്മിയച്ചി ചോദിച്ചു, മോൻ്റെ പേരെന്നാ? എൻ്റെ പേര് രതീന്ദ്രൻ. മക്കളും ഭാര്യയും അങ്ങ് മലപ്പുറത്താ. ഓക്ക് എന്തെങ്കിലും പണിയുണ്ടാ? അവൾ വക്കീല. മക്കളോ? 2 പെണ്ണാ. മംഗലം കഴിഞ്ഞോ? ഇല്ല, 2 പഠിക്കുന്നതാ. കുറച്ച് നാളുകൾ കൊണ്ട് ലക്ഷ്മിയച്ചിയും മാഷും അമ്മയും മകനും പോലെയായി. അപ്പവും മാഷുമായി നല്ല ഇണക്കത്തിലായി. വീട് വൃത്തിയാക്കലും വസ്ത്രം അലക്കുന്നതും ഭക്ഷണം വെക്കുന്നതും എല്ലാം ലക്ഷ്മിയച്ചിയായി. മാഷ് ലക്ഷ്മിയച്ചിയുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധയായിരുന്നു. പലരോടായി ലക്ഷ്മിയച്ചി പറഞ്ഞു, രതീന്ദ്രൻ അനക്ക് പറക്കാതെ പോയ മോന. വർഷങ്ങൾ കഴിഞ്ഞു പോയത് അവർ രണ്ടുപേരും അറിഞ്ഞതേയില്ലായിരുന്നു. ലീവ് കിട്ടുമ്പോഴൊക്കെ മാഷുടെ ഭാര്യ അരുണിയും മക്കൾ രജിതയും രതിയും മാഷുടെ കൂടെ താമസിക്കുന്നതിനാൽ ലക്ഷ്മിയച്ചിക്കും അപ്പുവിനും അവരുമായി നല്ല അടുപ്പത്തിലായിരുന്നു. മാഷുടെ പെൻഷൻ ഡേറ്റ് അടുക്കാറായി. അതിൻ്റെ ഒരുക്കങ്ങൾ പലരോടായി ഫോണിൽ പറയുന്നത് ലക്ഷ്മിയച്ചിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മോനെ രതീന്ദ്ര, മോൻ പെൻഷനാകാറായോ? ഓ ഏഴത്തിയോട് അത് പറഞ്ഞില്ല അല്ലേ? അടുത്ത മാസം 30 പെൻഷനായാൽ മോൻ നാട്ടിലേക്ക് പോകുമല്ലേ? പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഏഴത്തി. ഏഴത്തി എൻ്റെ കൂടെ വരുമോ? ഇല്ല മോനെ, എൻ്റെ മക്കളുടെ അച്ഛൻ്റെ ഓർമ്മയിൽ ഇവിടെ കഴിഞ്ഞോളാം. കൂട്ടിന് എൻ്റെ അപ്പു ഉണ്ടല്ലോ. മോൻ ഇടയ്ക്കെന്നെ കാണാൻ വരൂലേ? വരുമടുത്തി, തീർച്ചയായും വരും. എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്നും പറഞ്ഞ് കണ്ണു തുടച്ചു കൊണ്ടുപോകുന്ന ഏഴത്തിയെ കണ്ട രതീന്ദ്രൻ മാഷ് വല്ലാതെ വേദനിച്ചുകൊണ്ട് പറഞ്ഞു, പാവം.

0: മക്കളുണ്ടായിട്ടെന്താ കാര്യം? പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ അപ്പു ലക്ഷ്മിയേട്ടത്തിയുടെ വാതിൽ മുട്ടി പതിവില്ലാതെ കുരക്കുന്നു. പെപ്രാളം പിടിച്ച് അപ്പു മാഷുടെ വീട്ടിലേക്കും വന്ന് കുരക്കുന്നു. കാര്യമറിയാതെ മാഷ് അപ്പുവിൻ്റെ പിന്നാലെ ഏടത്തിയുടെ വീട്ടിലേക്ക് ഓടി. വാതിൽ തള്ളി തുറന്നപ്പോൾ ഏടത്തി നിലത്ത് ചലനമറ്റ് കിടക്കുന്നു. പലവട്ടം വിളിച്ചിട്ടും അനങ്ങാതെ ലക്ഷ്മിയേച്ചിയുടെ കാലിൽ തൊട്ട രതീന്ദ്രൻ മാഷ് ഞെട്ടിത്തരിച്ച് പിന്നോട്ടു മാറി. ഏടത്തിയുടെ ശരീരം തണുത്ത് മരവിച്ചിരിക്കുന്നു. രാത്രിയിൽ ഏതോ സമയത്ത് അവർ ഈ ലോകം വിട്ടു പോയിരിക്കുന്നു. മക്കളെ വിവരമറിയിച്ചപ്പോൾ അവർക്ക് വരാൻ സമയമില്ല പോലും. നിങ്ങൾ എല്ലാവരും കൂടി സംസ്കരിച്ചോ, അതിനുള്ള പണം അയച്ചു തരാമെന്നാണ് പറഞ്ഞതെന്ന് മരണവാർത്തയറിഞ്ഞ് എത്തിയ ആൾക്കാരുടെ കൂട്ടത്തിൽ ആരോ പറയുന്നത് മാഷ് കേട്ടു. അകന്ന ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സംസ്കാരക ചടങ്ങുകൾ ചെയ്യാൻ നേരം ചിതക്ക് തീക്കൊളുത്തുവാൻ ആരും തയ്യാറാവാത സമയം ആ കർമ്മം രതീന്ദ്രൻ മാഷ് ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് നിർവഹിച്ചു. ശേഷക്രിയകളെല്ലാം കഴിഞ്ഞു. മാഷുടെ പെൻഷനാവുന്ന ദിവസം എത്തി. നാട്ടുകാരെല്ലാവരും ചേർന്ന് മാഷക്ക് യാത്രയയപ്പ് നൽകി. സാധനങ്ങളെല്ലാം പിക്കപ്പ് വാനിൽ കയറ്റി യാത്ര പറയാൻ നേരം വേനൽ കയറിയ മാഷ് ഡോർ തുറന്നുകൊണ്ട് അപ്പൂ എന്ന് നീട്ടി വിളിച്ചു. മുറ്റത്തൊരു മൂലയിൽ അനങ്ങാതിരുന്ന അപ്പു ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ചാടിക്കയറി മാഷുടെ മടിയിൽ ഇരുപ്പുറപ്പിച്ചു. ഡ്രൈവർ രാജൻ, അല്ല മാഷേ, ഈ പട്ടിയെയും കൂടി കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? ആടോ, ഇവനാ എൻ്റെ എല്ലാം. യാത്രയാക്കാൻ വന്ന സഹദേവൻ മാഷോടെ പറഞ്ഞു, മാഷേ, അപ്പുവിനെ എനിക്ക് വിട്ടുതരുമോ? അപ്പുവിൻ്റെ തളിയിൽ തളിയിക്കൊണ്ട് മാഷ് പറഞ്ഞു, ഇല്ലടോ, ഞാനില്ലാതെ ഇവനും ഇവനില്ലാതെ എനിക്കും ജീവിക്കാൻ പറ്റുമോ? സഹദേവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പും മാഷും കയറിയ വണ്ടി കൺമുന്നിൽ നിന്നും മറിയുന്നത് വരെ അവിടെ കൂടിയ എല്ലാവരും നോക്കി നിന്നു. കൂടി നിന്നവരിൽ പ്രായം കൂടിയ മാധവി, എന്ത് നല്ല മനുഷ്യനാ ആ മാഷ്, ആ നായിയും കൂടെ കൊണ്ടുപോയില്ലേ? വണ്ടി ഓട്ടത്തിനിടയിൽ ഡ്രൈവർ രാജൻ, അല്ല മാഷേ, ഈ നാടൻ നായിയെ എന്തിനാ നിങ്ങൾ കൊണ്ടുപോകുന്നത്? നല്ല വിലമതിപ്പുള്ള നായിയെ വേണമെങ്കിൽ ഞാൻ തരൂലായിരുന്നോ? ഒരു കുട്ടിയെപ്പോലെ മാഷുടെ മടിയിൽ കിടന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന അപ്പുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട്, രാജാ, ഇവനില്ലായിരുന്നുവെങ്കിൽ നിന്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഈ ഞാൻ ഉണ്ടാവുമായിരുന്നില്ല. നീ അറിയോ, ഞാൻ താമസിച്ച വീടിൻ്റെ മുന്നിൽ ഒരു കുടിലുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു സ്ത്രീയുണ്ടായിരുന്നു, അവർ മരിച്ചുപോയി. ആ മാഷെ, ഞാൻ അങ്ങോട്ട് ട്രിപ്പെല്ലാം പോയാൽ അവർ ചായ കുടിക്കാൻ പൈസക്ക് ചോദിക്കും, ഞാൻ കൊടുക്കാറുണ്ട്. അവരുടെ കൂടെ കാണുന്നതാണോ ഈ പട്ടി? അവരും മാഷും എന്താ ബന്ധം? ഞാൻ പറയട്ടടോ, ഞാൻ അവിടെ താമസത്തിന് വരുമ്പോൾ സഹദേവനും ആ സ്ത്രീയും പിന്നെ ഇവനും മാത്രമാണ് എൻ്റെ കൂട്ട്. ഞങ്ങൾ അടുത്തപ്പോൾ അവർ എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു, എന്നെ വിട്ടുപോയ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത്. എൻ്റെ കാര്യങ്ങളിൽ അവർക്ക് വളരെ ശ്രദ്ധയായിരുന്നു. പിന്നെ എന്താ മാഷേ ഉണ്ടായത്? മാഷ് കണ്ണു തുടച്ചുകൊണ്ട് തുറന്നു. ലക്ഷ്മിയേച്ചി മരിച്ച ദിവസം ആ മൃതശരീരത്തിനരികിൽ ഇരിക്കുവാൻ ഇവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോഡിയെടുക്കാൻ നേരം ഇവൻ ലക്ഷ്മിയേച്ചിയുടെ മൃതശരീരത്തിന് മുകളിൽ കയറിയിരുന്ന് ബഹളം വെച്ചു. ഇവനെ മാറ്റുവാൻ ജനങ്ങൾ നന്നേ പാടുപെട്ടു. ആരോ ഒരാൾ വടിയെടുത്ത് അടിക്കാൻ നേരം ഞാൻ തടുത്തു. അടിക്കണ്ട, ഞാൻ പറഞ്ഞാൽ അവൻ മാറും എന്നും പറഞ്ഞ് അടുത്തുപോയി അപ്പുവിനെ തലോടി വിളിച്ചപ്പോൾ ഇവൻ എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ രംഗം കണ്ട് അവിടെ കൂടിയ ജനങ്ങളെല്ലാവരും കണ്ണീരിൽ കുതിർന്ന് കണ്ണു തുടച്ചു. അത്രയും പറഞ്ഞപ്പോൾ മാഷുടെ കണ്ണിൽ നിന്നും ഉതിർന്ന കണ്ണുനീർ അപ്പുവിൻ്റെ തലയിൽ വീണപ്പോൾ അവൻ മാഷയെ ഒന്ന് ദയനീയമായി നോക്കി വാലാട്ടി മുരണ്ടു. മാഷ് നോക്കുമ്പോൾ രാജനും ഡ്രൈവികനിടയിൽ കണ്ണു തുടച്ചുകൊണ്ട്, ഹോ, എന്നിട്ട്? അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. എന്നും രാത്രിയിൽ ഞാൻ കസേരയിൽ ഇരുന്നാൽ എൻ്റെ രണ്ട് കാൽപാദങ്ങളും അടുപ്പിച്ച് വെച്ച് അതിന്മേൽ തലവെച്ചുകൊണ്ട് ഇവന് കിടക്കണം, അതൊരു പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇരുന്ന സമയത്ത് ഞാൻ ബോധരഹിതനായി താഴെ വീണു. ആശുപത്രിയിൽ ബോധം തെളിഞ്ഞപ്പോഴാണ് അരുണ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു, തക്ക സമയത്ത് ഇവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നിലത്ത് വീണ നിങ്ങളുടെ അവസ്ഥ കണ്ട് അപ്പു ഉരച്ചുകൊണ്ട് അയൽവക്കക്കാരുടെ വീട്ടിലേക്ക് ഓടി. പതിവില്ലാതെ പതിവില്ലാതെ അപ്പുവിൻ്റെ കുരകേട്ട് ആൾക്കാർ അവൻ്റെ പിന്നാലെ വന്നപ്പോഴാണ് ബോധമില്ലാതെ വീണുകിടക്കുന്ന നിങ്ങളെ കണ്ടത്. എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവനില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലടോ. അപ്പോൾ മാഷേ, ഈ ലക്ഷ്മിയച്ചിയുടെ മക്കൾ, അത് കുട്ടികൾ പറക്കു പറ്റാത്ത പ്രായത്തിലാണ് അവരുടെ ഭർത്താവ് മരിച്ചത്. അതിനുശേഷം ഈ മക്കളെ വളർത്തുവാനും പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കുവാനും ജീവിതമാകുന്ന നാടകത്തിൽ ആ അമ്മ കെട്ടിയ പല വേഷങ്ങളും ആ മക്കൾക്ക് പുച്ഛമായിരുന്നു പോലും. ആ പുതിയ കാലമല്ലേ! എന്തമ്മ എന്തച്ഛൻ! മടിയിൽ കിടന്ന അപ്പുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് മാഷ് തുടർന്നു. മക്കൾ അവരെ ഉപേക്ഷിച്ചപ്പോൾ ചാക്കിൽ കെട്ടി റോഡരികിൽ ഉപേക്ഷിച്ച ഒരു കുട്ടിപ്പട്ടിയായിരുന്നു ഇവൻ. ഇവനായിരുന്നു അവരുടെ എല്ലാം. അല്ല മാഷേ, കഥകൾ പറഞ്ഞ് ഇപ്പം മലപ്പുറം ടൗണ് കഴിഞ്ഞു. ഇനി അങ്ങോട്ടാ? നേരെ വിട്ടോ. ആ കാണുന്ന ബസ് ഷെൽട്ടർ കണ്ടോ? അതിൻ്റെ സൈഡിൽ കാണുന്ന റോഡിലൂടെ കയറിക്കോ. അങ്ങനെ പോട്ടെ. അതിലെ ഇനി കുറച്ചേ ഉള്ളൂ. ആ കാണുന്ന മാവില്ലേ, അവിടെയാ വീട്. മാഷേ, അവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. അത് തന്നെയാ വീട്. അതെല്ലാം എൻ്റെ നാട്ടുകാരാ. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന നമ്മുടെ നാടിൻ്റെ എല്ലാമെല്ലാമായ മാഷയെ സ്വീകരിക്കാൻ കൂടിയ ജനങ്ങൾക്കരികിൽ രാജൻ തൻ്റെ പിക്കപ്പ് വാൻ നിർത്തി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും നിതീന്ദ്രൻ മാഷയുടെ മകൾ രജിത അപ്പൂ എന്ന് നീട്ടി വിളിച്ചപ്പോൾ മാഷയുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് ചാടി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ഇറങ്ങി ഓടി രജിതയെ കെട്ടിപ്പിടിച്ചപ്പോൾ കൂടി നിന്ന ജനക്കൂട്ടം ഒന്നടക്കം കൈയടിക്കുന്ന കാഴ്ച കണ്ട് മാഷെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് രാജൻ പറഞ്ഞു, ഞാൻ അപ്പുവിനെ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി. മാപ്പാക്കണം, മാപ്പ്.
1: അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിച്ച അപ്പു എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ശൈലജ ജനാർദ്ദനൻ മട്ടന്നൂർ എഴുതിയ കവിത വ്യഥ. ആലപിക്കുന്നത് തങ്കമണി കുഞ്ഞികൃഷ്ണൻ, നീലേശ്വരം.

ശൈലജ ജനാർദ്ദനൻ മട്ടന്നൂർ എഴുതിയ വ്യഥ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് തങ്കമണി കുഞ്ഞികൃഷ്ണൻ നീലേശ്വരം. സർഗജാലകത്തിൽ ഇനി ഷീബ പുന്നാട് എഴുതിയ പേരറിയാത്തവർ എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് അശ്വിനി.

0: തെളിഞ്ഞ കാലാവസ്ഥയാണിന്ന്. കാറ്റിന്റെ സുഖകരമായ തലോടലും വൈകിട്ടത്തെ ഒത്തുകൂടൽ വിജയേട്ടന്റെ ചായക്കടയിലാണ്. സുജി ചായക്ക് ഓർഡർ ചെയ്തിട്ട് അന്നത്തെ പത്രത്താളിലേക്ക് നോക്കിയിരുന്നു. അപ്പോൾ അരുൺ കയറി വന്നു.
1: വിജയേട്ടാ, പുതിയ വിശേഷം അറിഞ്ഞോ?
0: എന്താരുണേ?
1: ഇന്നും ലോലനടി കിട്ടി താഴത്തെ രമണിയേച്ചിന്റെ അടുത്തുനിന്ന്.
0: ഓ, അവളെ ഉപദ്രവിച്ചോ? വിജയേട്ടൻ രോഷത്തോടെ ചോദിച്ചു.
1: ആന്ന്, ഇന്നലെ സന്ധ്യയ്ക്ക് അവര് മുറ്റത്ത് നിന്നപ്പോ പിറകിലൂടെ വന്ന് അവളെ വലിച്ചു കൊണ്ടുപോവാൻ ശ്രമിച്ചുപോലും.
0: രമണിയേച്ചി കയ്യിലുള്ള അലൂമിനിയം ബക്കറ്റ് കൊണ്ട് അവനെ അടിച്ചു. ഒച്ചപ്പാട് കേട്ട നാട്ടുകാർ ഓടി വന്നപ്പോ അവൻ ഒന്നുമില്ലാത്ത പോലെ ജീപ്പിൽ കയറി ഓടിച്ചു പോയി പോലും.
1: നീതിയും നിയമവും ഒക്കെ പണമുള്ള എന്റെ കൂടിയല്ലേ വിജയേട്ടാ? എത്ര പ്രാവശ്യമായി പരാതി കൊടുക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ?
0: അവന്റെ തെമ്മാടിത്തരം പോലീസും കണ്ടില്ലെന്ന് നടിക്കുക.
2: അരുണിന്റെ രോഷം ആത്മകഥം പോലെയായി.
0: ആ സുജി, ഇന്ന് നിന്റെ അനിയത്തിയെ വഴിയിൽ വെച്ച് ഓടിച്ചെന്ന് കേട്ടല്ലോ. അവനെ ഭയന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒന്നും വഴി നടക്കാൻ പോലും കഴിയാതായല്ലോ.
2: കൂട്ടിന് അവന്റെ കൂടെ കുറച്ചു പേരുണ്ടല്ലോ.
0: ഇതിങ്ങനെ വിട്ടാ പറ്റില്ല സുജി, ഇരുട്ടടി കൊടുക്കണം.
2: അതിന് മറുപടിയായി സുജി ഒന്ന് മൂലക മാത്രം ചെയ്തു. അവന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഉരുത്തിരിയുന്നുണ്ടായിരുന്നു.
0: അരുണെ വാട, ഒരു കാര്യമുണ്ട്.
2: സുജി അരുണിനെയും കൂട്ടി റോഡിലേക്കിറങ്ങി.
0: സുജി, നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ?
2: വേണം,
0: ഒരു പ്ലാനുണ്ട്.
2: വാ പറയാം.
0: രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു പ്ലാനുണ്ടാക്കി. ലോലൻ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള വഴികൾ കണ്ടെത്തി. ഇതിൽ അടുത്തൊരു വീട്ടിൽ അമ്മയും മകളും തനിച്ച് താമസിക്കുന്നുണ്ട്. അവിടെ ഇവൻ സ്ഥിരം ശല്യമാണെന്ന് അറിഞ്ഞിട്ടുണ്ട്.
2: എടാ, അപ്പോ നമുക്ക് അവിടുന്നാവാം തുടക്കം,
0: രണ്ടുപേരും ഉറപ്പിച്ചു. വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, സൂര്യൻ ഇരുട്ടിന്റെ തിരശീലയ്ക്കപ്പുറം മറഞ്ഞിരിക്കുന്നു. വിജനമായ വഴിയിലൂടെ കാലുകൾ അമർത്തിച്ചവിട്ടിക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ കണ്ണുകൾ ചുറ്റിലും പരതുകയാണ്. തങ്ങളുടെ നീക്കങ്ങളെ മറ്റാരെങ്കിലും അറിയുന്നുണ്ടോ എന്ന്?
2: ഇല്ല.
0: ചുറ്റുപാടും നിശബ്ദതയിൽ അമർന്നിരിക്കുന്നു. വീടുകളിലെ വെളിച്ചത്തിന്റെ കീറ് ഇടയിലെവിടെയോ നീണ്ടുവരുന്നുണ്ട്. ചുറ്റുപാടും ഒരു തവണ കൂടെ നിരീക്ഷണം നടത്തിയ ശേഷം ഇടതുവശത്തുള്ള ഒരു കൊച്ചു കുടിലിന്റെ അരികിലേക്ക് രണ്ടുപേരും പതിയെ നീങ്ങി. അവിടം ഇരുട്ടിലാണ്. നേരിയ ശബ്ദം പോലുമില്ല. മുറ്റത്തെ കോണിലെ ഒരു വള്ളിപ്പടർപ്പിന്റെ മറവിൽ അവർ പതുങ്ങിയിരുന്നു. നിമിഷങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. പൊടുന്നനെ ചരലെരിയുന്ന ശബ്ദവും കേട്ടു. ഒരു മനുഷ്യരൂപം ആ കുടിലിന്റെ വാതിലിനടുത്തേക്ക് നീങ്ങുന്നതും കണ്ടു. ഒരു നിമിഷം അയാൾ ചുറ്റുപാടും നിരീക്ഷിക്കുന്നു. പിന്നെ പതിയെ വാതിലിലേക്ക് കൈകൾ നീണ്ടു. ഇതാണ് അവസരം. സുജി കൈകളിൽ കരുതിയ ദ്രാവകത്തിൽ പഞ്ഞുമുക്കി ഒറ്റ കുതിപ്പായിരുന്നു. അരുൺ ആ നിഴലിന്റെ പിറകിലൂടെ ചെന്ന് ഇറുക്കി പിടിച്ചമർത്തിവെച്ചു. സുജി പഞ്ഞി അയാളുടെ മുഖത്ത് അമർത്തിപ്പിടിച്ചു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ചിന്തിക്കാനുള്ള സാവകാശം പോലുമില്ലാതെ അവൻ മയങ്ങി വീണു. നിലത്തുവീണ ശരീരം രണ്ടുപേരും വലിച്ചു മുറ്റത്തിട്ടു. അവിടുന്ന് അവനെയെടുത്ത് തൊട്ടടുത്തുള്ള കുളത്തിന്റെ കൽപ്പടവുകളിൽ കിടത്തി. സുജി അടുത്തുള്ള തൊട്ടാവാടിയുടെ ഒരു കൂട്ടം പിഴുതെടുത്ത് അയാളുടെ മുണ്ടിനടിയിലേക്ക് താഴ്ത്തിവെച്ചു. മുണ്ടുകൊണ്ട് നന്നായി കെട്ടിവെച്ചു. എന്നിട്ട് അരുണിനെ നോക്കി തലയാട്ടി. അവർ ആത്മസംതൃപ്തിയോടെ കൈകൾ വീശി തിരിച്ചു നടന്നു. പിറ്റേന്ന് പുലർച്ചെ പകൽ തെളിയുമ്പോൾ ലോലൻ മയക്കത്തിൽ നിന്നുണർന്നു.
2: എവിടെയാണ് താൻ? ചുറ്റുപാടും കണ്ണോടിച്ചു. ഇതെങ്ങനെ ഇവിടെ എത്തി? ആരാണ് ഇവിടെ എത്തിച്ചത്?
0: തലേന്ന് രാത്രിയിലെ ഓർമ്മകൾ ഒരു നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തി. തന്റെ പിറകിലൂടെ ഒരു കൈ വന്ന് വലയം ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പൊടുന്നനെ തന്റെ ശരീരം നീറിപ്പുകയുന്നതറിഞ്ഞ് അയാൾ പിടഞ്ഞെണീറ്റു. ചൊറിയുന്നിടത്തേക്ക് കൈകൾ കടത്തി ചെടികൾ വലിച്ചെടുത്തെറിഞ്ഞു. പിന്നെ പടികൾ ഓടിക്കയറി. വിവസ്ത്രനായി ചൊറിഞ്ഞുകൊണ്ട് വീഥികളിലൂടെ ഓടുന്ന ലോലനെ കണ്ട് നാട്ടുകാർ അത്ഭുതത്തോടെ നോക്കുകയും ഇയാൾക്ക് വട്ടായോ എന്ന് പരസ്പരം പറയുകയും ചെയ്തു. ഇനി ഒരു പെണ്ണിനടുത്തേക്കും പോവാൻ തോന്നാത്ത വിധം അയാൾ ഓടിയോടി അകന്നുപോയി.
3: ഷീബ പുന്നാട് എഴുതിയ പേരറിയാത്തവർ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

നാളെ സംസ്ഥാനതല അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. സത്തറിലെ ഗാരിസൺ ഗ്രൌണ്ടിൽ രാവിലെ 7:30 പരിപാടി. രാഷ്ട്രപതി റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിലും മുഖ്യാതിഥിയാവും. ഉച്ചയ്ക്ക് ജബൽപൂരിൽ നിന്ന് രാഷ്ട്രപതി ഗ്വാളിയോറിലേക്ക് പോകും. മറ്റന്നാൾ കുനു നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന ദ്രൌപദി മുർമു സഹരിയ ഗോത്ര സമൂഹത്തിലെ അംഗങ്ങളെയും ചീറ്റാ ട്രാക്കറുകളെയും പാർക്കിന്റെ ഫീൽഡ് ടീമിനെയും കാണും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ ജന്മദിനാശംസകൾ നേർന്നു. പിന്നാക്ക വിഭാഗ ക്ഷേമത്തിന് നിരന്തരം പോരാടിയ രാഷ്ട്രപതി രാഷ്ട്രസേവനത്തിന് സ്വയം സമർപ്പിതയാണെന്നും സി.പി. രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സമഗ്രമായ വളർച്ചയ്ക്കും സാമൂഹിക ക്ഷേമത്തിനും അവരുടെ ശ്രദ്ധേയമായ പ്രതിബദ്ധത ആളുകളെ ഇപ്പോഴും പ്രചോദിപ്പിക്കുന്നുണ്ടെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.

രാജ്യത്തെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് പ്രധാനമന്ത്രി കൈമാറുക. താരകേശ്വരിൽ നടക്കുന്ന പരിപാടിയുടെ തത്സമയ സംപ്രേഷണവും ഉണ്ടായിരിക്കും. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനത്തിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 12th അന്താരാഷ്ട്ര യോഗ ദിനം നാളെ ആഗോളതലത്തിൽ ആഘോഷിക്കും. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും യോഗ പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവന്ന് രാജ്യത്തുടനീളം 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ സാംസ്കാരിക മന്ത്രാലയം പ്രത്യേക അന്താരാഷ്ട്ര യോഗ ദിന പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെയും വിദേശത്തെ ഇന്ത്യൻ മിഷനുകളുടെയും നേതൃത്വത്തിൽ ലോകമെമ്പാടും 2,500-ലധികം കേന്ദ്രങ്ങളിൽ യോഗാ ദിനാചരണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. പ്രക്ഷുബ്ധമായ ലോകത്ത് ദേശീയ താൽപര്യങ്ങൾ, തന്ത്രപര സ്വയംഭരണം, ബഹുധ്രുവ ലോകം എന്നിവ പിന്തുടരുന്നതിനോടൊപ്പം ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങൾ മികച്ച രീതിയിൽ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുഎസ് ഫോറം 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിരുകൾ അടയാളപ്പെടുത്തിയ നടപ്പാതകളിലൂടെ സഞ്ചരിക്കുന്നത് പൌരന്റെ മൌലിക അവകാശമാണെന്ന് സുപ്രീംകോടതി വിധിച്ചു. ജസ്റ്റിസ് പി എസ് നരസിംഹ, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി. നടപ്പാതയിലൂടെ മോട്ടോർ വാഹനങ്ങളുടെ സഞ്ചാരത്തിനേക്കാൾ പൌരന്മാരുടെ സഞ്ചാരത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരിക്കെതിരെ ISM ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ ജനകീയ പങ്കാളിത്തവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. പ്രചാരണത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലഘുലേഖ സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൌക്കത്തലി പ്രകാശനം ചെയ്തു. ലഹരിക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ഓപ്പറേഷൻ തൂഫാൻ ആൾക്കൂട്ട വിചാരണയ്ക്കല്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കുറ്റ്യാടിയിലെ ആൾക്കൂട്ട വിചാരണ പ്രത്യേകമായി പരിശോധിക്കുമെന്നും ഇതിന് പോലീസിന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഈ മാസം 26 എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനം ആചരിക്കുമെന്നും സംസ്ഥാനതല പരിപാടി എറണാകുളത്ത് സംഘടിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നാളത്തെ നീറ്റ് പുനഃപരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഇന്ത്യയിൽ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000-ലധികം പേർ പുനഃപരീക്ഷ എഴുതുന്നുണ്ടെന്ന് NTA അറിയിച്ചു. നിരീക്ഷകർ, കോർഡിനേറ്റർമാർ, പോലീസ് സേനകൾ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയവർ ഉൾപ്പെടെ 200,000-ലധികം ഉദ്യോഗസ്ഥരെ പരീക്ഷ നടത്തിപ്പ് കുറ്റപറ്റതാക്കാൻ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ CCTV നിരീക്ഷണം, ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പരിശോധന, പോലീസ് അകമ്പടിയുടെ GPS കേബിൾ വാഹനങ്ങൾ എന്നിവയുമുണ്ടാകും. നീറ്റ് പരീക്ഷയോടനുബന്ധിച്ച് നാളെ പ്രത്യേക മെമു സർവീസ് നടത്തുമെന്ന് റെയിൽവേ അറിയിച്ചു. രാവിലെ പാലക്കാട് നിന്ന് 5:50 പുറപ്പെടുന്ന ട്രെയിൻ കാസർഗോഡ് 11:30 എത്തും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോള ഇന്റർനെറ്റ് രംഗത്തെ ഭരണ ചർച്ചകളിൽ രാജ്യത്തിന്റെ പങ്കാളിത്തം കൂടുതൽ സാധ്യമാക്കുന്നതിനും ഇന്റർനെറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാഷണൽ ഇന്റർനെറ്റ് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ NICSI നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. 4 പുതിയ ഡിജിറ്റൽ സംരംഭങ്ങൾക്ക് പുതുതായി തുടക്കം കുറിച്ചതായും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എബോള സംശയിച്ച് പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്ന് വന്ന വനിതയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇവരെ ആശുപത്രിയിലെ ഐസൊലേഷനിൽ നിന്നും മാറ്റി ആരോഗ്യവകുപ്പിന്റെ കർശന മേൽനോട്ടത്തിൽ ഹോം ക്വാറന്റൈനിലേക്ക് അയച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഉച്ചയ്ക്ക് 1:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. ആതിഥേയരായ ഇന്ത്യ 2 കളികളും ജയിച്ച് പരമ്പര ഉറപ്പിച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പരാഗ്വേക്ക് ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് അവർ തുർക്കിയെ പരാജയപ്പെടുത്തി. പുലർച്ചെ 3:30 ഗ്രൂപ്പ് സി മത്സരത്തിൽ മൊറോക്കോ സ്കോട്ട്ലൻഡിലെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. ഇന്ന് ഗ്രൂപ്പ് എഫിൽ രാത്രി 10:30 നെതർലൻഡ്സ് സ്വീഡനെ നേരിടും. നാളെ പുലർച്ചെ 1:30 ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി മത്സരിക്കും.

ചൈനയിലെ ഇന്ത്യൻ അംബാസഡറെ ബീജിംഗ് വിളിച്ചുവരുത്തി ചില മീമുകൾക്കെതിരെ പ്രതിഷേധം അറിയിച്ചെന്ന് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾ വ്യാജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഇത്തരം വ്യാജവും അടിസ്ഥാനരഹിതവുമായ അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മൂന്നുപേരെയും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും ആശുപത്രി വിട്ടു. സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ പുതിയതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിൽ. കോഴിക്കോട്ടെ എരഞ്ഞിക്കലിലെ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പനി, മഴക്കാല രോഗങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക ക്ലിനിക് ആരംഭിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് പ്രവർത്തന സമയം. കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ താലൂക്കായ മീനച്ചിൽ വിഭജിക്കാൻ സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി. നിലവിൽ 28 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് മീനച്ചിൽ താലൂക്ക്. പട്ടികജാതി വിഭാഗം പ്ലസ് ടു VHSC വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിന് പട്ടികജാതി വികസന വകുപ്പിന്റെ ധനസഹായം നൽകുന്ന വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശീലനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായത്തിന് അർഹത. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 68th ജന്മദിനാഘോഷം ഒഡീഷയിൽ. ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കും. PM കിസാൻ സമ്മാൻ നിധിയുടെ 23rd ഗഡു പ്രധാനമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. 12th അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ മതസാമൂഹിക സംഘടനകളുടെ സഹകരണം നിർണായകമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഉച്ചയ്ക്ക് ചെന്നൈയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 റേഡിയോ മലബാർ പ്രിയരാഗം, ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. തുടർന്ന് നാടൻ പാട്ടുകൾ കേൾക്കാം. 6 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം. 8:30 ചലച്ചിത്രഗാനങ്ങൾ. 9 ചാരുകസേല. രാത്രി 10 മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

നാട്ടുവിശേഷം. പാട്യം കൊട്ടിയോടി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ലോകകപ്പ് ഫുട്ബോൾ ക്വിസ് മത്സരം നടത്തുന്നു. ഈ മാസം 28-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ക്ലബ് പരിസരത്താണ് മത്സരം. പ്രായപരിധിയില്ല, മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. വിശദ വിവരങ്ങൾക്ക് 9847537759 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പെരളശ്ശേരി കോട്ടം ശാസ്താംകോട്ടം ധർമ്മശാസ്താക്ഷേത്രത്തിൽ മിഥുനമാസത്തിലെ 38 ശനിയാഴ്ച ക്ഷേത്രത്തിൽ ധർമ്മശാസ്താവിനെ വിശേഷാൽ പൂജകൾ നടത്തും. വൈകിട്ട് 6:30 മാതൃസമിതി അംഗങ്ങളടക്കം ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെ ഭജനയും ഉണ്ടായിരിക്കും. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു ഇന്ന് പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്റെ സ്വദേശമായ ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള പഹാർപൂരിലെത്തി. ഒഡീഷ ഗവർണർ മുഖ്യമന്ത്രിയും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ശ്രീമതി മുർമുവിന്റെ 68-ാം ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹാർപൂരിലെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം സ്വന്തം ഗ്രാമം സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒഡീഷ സർക്കാരിന്റെ 2-ാം വാർഷിക ആഘോഷ ചടങ്ങിലും ഇരുവരും സംബന്ധിക്കും. ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം തുടങ്ങിയ മേഖലകളിലായി 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ചടങ്ങിൽ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 68-ാം ജന്മദിനത്തിൽ ആശംസകൾ അറിയിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി മുർമുവെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ധീരത, ലാളിത്യം, വിനയം, പൊതുസേവനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ അടയാളപ്പെടുത്തിയ രാഷ്ട്രപതിയുടെ ജീവിതയാത്ര രാജ്യത്തെ പൌരന്മാർക്ക് പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഒഡീഷ സന്ദർശനത്തിന് ശേഷം പശ്ചിമബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരകേശ്വറിൽ നടക്കുന്ന പശ്ചിമബംഗാൾ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ അദ്ദേഹം നിരവധി വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും തറക്കല്ലിടുകയും ചെയ്യും. കൊൽക്കത്തയിലെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖത്ത് തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത 3 നാവിക

0: കപ്പലുകളും അദ്ദേഹം കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്യും. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറുന്നത്. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തുന്നു. പരീക്ഷ സുരക്ഷിതവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് മോക് ഡ്രിൽ. വിശദാംശങ്ങളിലേക്ക്.
1: നീറ്റ് UG പുനഃപരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22,79,000 ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. പരീക്ഷ നടത്തിപ്പിനായി ഒബ്സർവർമാർ, കോർഡിനേറ്റർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവരുൾപ്പെടെ 2,00,000 ജീവനക്കാരെ വിന്യസിച്ചിട്ടുണ്ട്. പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ, CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന എന്നിവയടങ്ങുന്ന ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പരീക്ഷ നടക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നാളെ നടക്കുന്ന സംസ്ഥാനതല ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. റാണി ദുർഗാവതി സർവകലാശാലയിലെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ എണ്ണം 600,000 കവിഞ്ഞു. നാളെ നടക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യോഗാ ദിനാചരണ പരിപാടിക്കൊപ്പം രാജ്യത്തുടനീളമുള്ള വിവിധ സംഘടനകളും ഒരേ സമയം യോഗ ചെയ്യും. സ്വച്ഛ് ഭാരത് ദൌത്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും ശുചിത്വ ക്യാമ്പയിനായ സ്വച്ഛതാ പക്വാഡ ആചരിക്കുന്നു. ബഹുജന ശുചിത്വ പരിപാടികൾക്ക് സ്വച്ഛതാ പ്രതിജ്ഞകൾ, അവബോധ മത്സരങ്ങൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 14 ഇന്ത്യൻ ഭാഷകളിൽ ഈ സൌകര്യം ലഭ്യമാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷമായി ഏവർക്കൊപ്പം ഏവരുടെയും വികസനം എന്ന തത്വത്തിലൂന്നി രാജ്യം വൻ വികസന കുതിപ്പാണ് കൈവരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ ഹൈടെക് മേഖലയിൽ വലിയൊരു ഘടനാപരമായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ശാക്തീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്തംഭങ്ങളാണ് സെമി കണ്ടക്ടർ വ്യവസായ മേഖലയുടെ വികാസവും ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ വളർച്ചയും. 2021 ഡിസംബറിലാണ് 76,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ ആരംഭിച്ചത്. തുടർന്ന് 1,000 കോടി രൂപയുടെ ധനസഹായത്തോടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 സർക്കാർ പ്രഖ്യാപിച്ചു. 2014 കേവലം 1 മാത്രമായിരുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ന് 400-ലധികമായി ഉയർന്നു. നിലവിൽ 8.4 ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അടുത്ത 8-10 വർഷത്തിനുള്ളിൽ 40 മുതൽ 45 ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കു കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കും. ആതിഥേയരായ ഇന്ത്യ ഇതിനോടകം 2-0 പരമ്പര ഉറപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡി

മത്സരത്തിൽ പരാഗ്വേ തുർക്കിയെയും അമേരിക്ക ഓസ്ട്രേലിയയും പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ ഹെയ്ത്തിയെ 3-0 പരാജയപ്പെടുത്തി. അതേസമയം നേരത്തെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 1 മൊറോക്കോ സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് സിയിൽ 2. ബ്രസീലാണ് 1. സാമ്പത്തിക മേഖലയിൽ നിർണായക പരിഷ്കാരങ്ങൾക്ക് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ ചേർന്ന 214 സെബി യോഗത്തിലാണ് തീരുമാനം. വിപണി കാര്യക്ഷമത മെച്ചപ്പെടുത്തുക, പരാതി പരിഹാര പ്രക്രിയ ലഘൂകരിക്കുക, നിയന്ത്രണ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. കൂടാതെ മരണപ്പെട്ട നിക്ഷേപകരുടെ പേരിലുള്ള അവകാശവാദ നടപടികളും സെബി ലളിതമാക്കി. കേരളത്തിൽ ഇന്നലെ 10 ഷിഗെല്ല രോഗബാധ കൂടി റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഷിഗെല്ല വ്യാപനം സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണെന്നും ഇന്നലെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് കാര്യക്ഷമമായി തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. എബോള രോഗബാധ സംശയത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയുടെ അന്തിമ പരിശോധനാ ഫലം നെഗറ്റീവ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എബോള ബാധയില്ലെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചത്. പശ്ചിമബംഗാൾ ദിനത്തോടനുബന്ധിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ആശംസകൾ നേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഡീഷയിൽ 47,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംയുക്തമായി തുടക്കം കുറിക്കും. PM കിസാൻ പദ്ധതിയുടെ 23rd ഗഡു പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ സുതാര്യമായി നടത്തുന്നതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. നാളെ മധ്യപ്രദേശിൽ രാഷ്ട്രപതിയും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രിയും നേതൃത്വം നൽകും. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ശ്രേയ ഘോഷാൽ സംഘവും പാടിയത് ചിത്രം അൻവർ.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.
2: കാർത്തിക്, മേഘ എന്നിവർ പാടിയത് ചിത്രം ടൂർണമെന്റ്.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങളെ

0: ഇതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർവാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
3: യേശുദാസ് ആലപിച്ചത് ചിത്രം വൈരം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
3: ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
4: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
5: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
2: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
5: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ.
3: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
5: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
4: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
5: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ചു തകർന്നും തുടയെല്ല് തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
3: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
5: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
2: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
5: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
3: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
2: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
5: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
6: ശങ്കർ മഹാദേവൻ ആലപിച്ചത്. ചിത്രം പുതിയ മുഖം.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.

0: സ്വത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: റോബിൻഹുഡ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ആലപിക്കുന്നു വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ.

0: ഇരിക്കിനി.
1: എന്ത് പറയാനാ, ഓള് ഓരോരോ മണ്ടത്തരങ്ങൾ കാണിക്കൂ, അത് കാണുന്നവര് ഓളെ കളിയാക്കി ചിരിക്കുകയും ചെയ്യൂ. ഞാൻ എന്താ ചെയ്യാ?
0: ഇതൊന്നും ഓളെ കുഴപ്പം കൊണ്ടല്ല, ചില കാര്യങ്ങളില്ലേ നമ്മൾ അവരെ പരിശീലിപ്പിച്ചെടുത്തേ പറ്റൂ. നീ ഒരു കാര്യം ചെയ്, ഓളെയും കൂട്ടി വേഗ സമർത്ഥിലേക്ക് പോയിക്കോ, ഇതിനുള്ള പരിഹാരം അവിടെ ഉണ്ട്.
2: അതെ, പരിഹാരം സമർത്ഥിലുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാലാഖമാരാണ്. അവരുടെ കഴിവുകൾ വ്യത്യസ്തവും കുട്ടികളിൽ ജീവിത നൈപുണ്യം വളർത്തിയെടുക്കുന്നതിന്, ചിട്ടയായ ജീവിത രീതി പഠിപ്പിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഇനി സ്കൂളിന് ശേഷം സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. സ്വയം പര്യാപ്ത ജീവിത നൈപുണ്യങ്ങൾ, സാമൂഹിക നൈപുണ്യങ്ങൾ, കമ്മ്യൂണിറ്റി നൈപുണ്യങ്ങൾ, പ്രീ വൊക്കേഷണൽ, വൊക്കേഷണൽ പരിശീലനം, തെറാപ്പിക്കപ്പുറം നമ്മുടെ മക്കൾ കളിച്ചും ചിരിച്ചും പരിശീലിക്കട്ടെ. സ്വതന്ത്ര ജീവിതത്തിലേക്ക് അവർ ചിറകടിച്ചുയരട്ടെ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: കളേഴ്സ് എന്ന ചിത്രത്തിലേത് പാടിയത് അഫ്സൽ ജോത്സ്ന.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

പാപ്പി അപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നത് മധു ബാലകൃഷ്ണൻ, സുജാത മോഹൻ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശങ്കർ മഹാദേവൻ, ശ്വേതാമോഹൻ എന്നിവർ പാടിയത് ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത് ചിത്രം ചൈന ടൗൺ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
3: അടുത്ത ഗാനം KS ഹരിശങ്കർ ആലപിച്ചത്, ചിത്രം അനാർക്കലി.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

ലക്ഷമ്മ കൊടുക്കുമ്പം കട്ടണ്ട തിരുമധുരം, കൈപ്പുള്ള മിക്സറും ലക്ഷമ്മ കൊടുക്കുമ്പം കട്ടണ്ട തിരുമധുരം. ഇഞ്ചക്ഷൻ കൊടുത്താലും ഇഞ്ചി സത്ത് കൊടുത്താലും ഇഞ്ചിഞ്ചായ രോമാഞ്ചം, ഇഞ്ചിഞ്ചായ രോമാഞ്ചം. വാർഡ് നമ്പർ ഏഴിലൊരു വല്ലാത്ത രോഗി, വാദമല്ല ചിത്തമല്ല കഫമല്ല, നഴ്സമ്മ കാണുമ്പോൾ നറുമൊഴി കേൾക്കുമ്പോൾ പൾസിനും ഹാർട്ടിനും പണി.

0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ.
1: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
0: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്, അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
1: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
0: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് നൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
1: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
0: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ് നെല്ലൂന്നി മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത അന്നപൂർണ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാന്ധിനഗൻ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഉണ്ണിമേനോൻ.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ഉണ്ണിമേനോൻ ചിത്ര.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഴിയാത്ത ബന്ധങ്ങൾ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: പൗർണമി.
1: ഇന്ന് കൊട്ടിയൂർ മകം കലംവരവ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു നല്ലൂരാൻ സ്ഥാനികൻ ശ്രീ ഗണേശൻ.
2: ശ്രീ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മകം കലംവരവ്. ആയില്യം ചതുഷ്ടയത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസം കൂടിയാണ് മകം കലംവരവ്. കലംവരവ് നടക്കുന്ന ദിവസം ഉച്ച ശീവേലിക്ക് ശേഷം സ്ത്രീ ഭക്തജനങ്ങളും അതുപോലെ തന്നെ പെരുമാളിൻ്റെയും ഭഗവതിയുടെയും ബിംബം ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന ആനകളും വിശേഷവാദ്യങ്ങളും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. മകം പൂരം ഉത്രം നാളുകളിൽ കൊട്ടിയൂർ പെരുമാൾക്ക് ഗൂഢപൂജയാണ് നടക്കുന്നത്. ആ ഗൂഢപൂജക്കാവശ്യമായിട്ടുള്ള മൺകലങ്ങൾ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ നല്ലൂർ എന്ന പ്രദേശത്തു നിന്നും കാൽനടയായി കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്ന ചടങ്ങിനെയാണ് മകം കലംവരവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കലംവരവിൻ്റെ ഐതിഹ്യങ്ങൾ പറയുന്നത് ദക്ഷന്റെ പ്രവൃത്തിയാൽ കോപിഷ്ഠനായ ഭഗവാൻ ശിവൻ യാഗം മുടക്കുകയും അതുപോലെ തന്നെ ദക്ഷന്റെ അനീതികൾക്ക് പകരം ചോദിക്കാൻ ഭൂതഗണങ്ങളെ അയച്ചു എന്നും പറയപ്പെടുന്നു. ആ ഭൂതഗണങ്ങളാണ് നല്ലൂർ പ്രദേശത്തു നിന്നും മകം കലംവരവിനായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്ന സംഘം. 12 പേരാണ് കൊട്ടിയൂരിലേക്ക് കലം എഴുന്നള്ളിക്കുന്നത്. ഇതിൽ 10 പേര് 12 കലങ്ങൾ വീതവും 3 പേര് 18 കലങ്ങൾ വീതവും എടുത്തുകൊണ്ട് പനയോലയിൽ കെട്ടി അതുപോലെ തന്നെ കവിൾനാരുകൊണ്ട് വരിഞ്ഞ് വട്ടപ്പൊലച്ചപ്പിൻ്റെ തെരിയുണ്ടാക്കി അങ്ങനെ ചുമന്നുകൊണ്ടാണ് ഇത് കൊട്ടിയൂരിലെത്തിക്കുന്നത്. നല്ലൂരിൽ നിന്ന് ഇത് പുറപ്പെട്ട്

ചടങ്ങിന് ശേഷം കാൽനടയായി നേരെ കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടുന്നു. ഏകദേശം സന്ധ്യയോടുകൂടി ഗണപതിപ്പുറം, മുമ്പ് ആലത്തുംകാട് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഈ 12 കലക്കാർ നിലയുറപ്പിക്കുകയും രാത്രിയായി കഴിഞ്ഞാൽ അതിനുശേഷം അങ്ങോട്ടുള്ള റോഡുകളിലെ മുഴുവൻ വെളിച്ചവും ഓഫ് ചെയ്യുകയും എല്ലാ വീട്ടുകാരും ലൈറ്റ് അണച്ച് അകത്തിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്.

കണ്ണുകൊണ്ട് നേരിട്ട് ഭൂതഗണങ്ങളെ ദർശിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ കലക്കാർ അക്കരെ സന്നിധിയിൽ കടക്കുമ്പോൾ പൂർണമായ അന്ധകാരമായിരിക്കും, ഒരു ലൈറ്റും തെളിയുകയില്ല. എല്ലാവരും കണ്ണു അടച്ച് ജപിക്കുന്നുണ്ടാകും, എല്ലാ കയ്യാളികളും അടച്ചിട്ടുണ്ടാകും. കലം യഥാസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം മാത്രമേ ലൈറ്റ് തെളിയുകയുള്ളൂ. ഈ 12 കലക്കാരെ നയിക്കുന്നവരാണ് നല്ലൂരാൻ സ്ഥാനികർ. ഇപ്പോൾ 2 പേരാണ് സ്ഥാനികരായിട്ട് സ്ഥാനത്തുള്ളത്. ഒന്ന് ടി ശ്രീജിത്ത് നല്ലൂരാൻ,

0: അതുപോലെ തന്നെ ഞാൻ ഗണേഷ് നല്ലൂര.
1: ഈ മൺകലങ്ങൾ കൊട്ടിയൂരിൽ എത്തിച്ചതിന് ശേഷം മകന്നാളിൽ രാത്രി ഗൂഢപൂജ, പൂരം നാളിൽ രാത്രി ഗൂഢപൂജ, ഉത്രനാളിലും രാത്രി ഗൂഢപൂജ, ഈ മൂന്ന് ഗൂഢപൂജക്ക് ആവശ്യമായ മൺകലങ്ങൾ യഥാസമയത്ത് എത്തിച്ചു നൽകുകയും അതുപോലെ തന്നെ ആ മൂന്ന് ദിവസത്തെ പൂജക്ക് കാവലായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കർത്തവ്യമാണ് നല്ലൂരാൻ സ്ഥാനികരായ ഞങ്ങൾക്കുള്ളത്. പെരുമാളിൻ്റെ കടാക്ഷമെന്ന് പറയട്ടെ, പൂർവികർ ചെയ്തു വരുന്ന ആ ആചാരങ്ങൾ അതിൻ്റേതായ പവിത്രതയോടുകൂടിയും കൃത്യമായ ആചാരങ്ങൾ പാലിച്ചും ഇപ്പോഴും നടത്തി വരുന്നുണ്ട്. ഈ മൂന്ന് ദിവസത്തെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ, മകം പൂരം ഉത്രം പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ, അത്തന്നാളിലാണ് കലശപൂജ നടക്കുന്നത്. പെരുമാൾക്ക് തൃക്കലശാട്ടായ ദിവസം സ്വയംഭൂവിൽ ആടാനുള്ള കലശം പൂജിക്കുന്നതും ഈ മൺകലത്തിലാണ്. അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ഗൂഢപൂജയും അതായത് കലപൂജയും, അതിനുശേഷം അത്തന്നാളിൽ രാത്രി നടക്കുന്നത് കലശപൂജയുമാണ്. അത്തത്തിന് ശേഷം പിറ്റേ ദിവസമാണ് തൃക്കലശാട്ട്. ആ ദിവസം കലശാട്ടെന്ന് പറയുന്നതാ കലശാട്ട്. ആ ദിവസം കലശമാടുന്നത് ഈ മൺകലങ്ങളിൽ പൂജിച്ച കലശമാണ് സ്വയംഭൂവിലാടുന്നത്.
2: മകം കലംവരവിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നല്ലൂരാൻ സ്ഥാനികൻ ശ്രീ ഗണേശൻ. കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീതരംഗം, 8:00 ആഴ്ചവൃത്താന്തം, 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 ചാരുകസേര, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി ദാമോദരൻ, മലയ്ക്കുതാഴെ. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ പുലാക്കാട് രവീന്ദ്രന്റെ കവിത കാറ്റേനീ കണ്ടുവോ, ആലപിക്കുന്നത് സംയുക്ത. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 പ്രതികരണം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 വായനാ വസന്തം. ഇതിൽ കൗസ്തൂഭമണി സൈഗിയയുടെ മലയാള പരിഭാഷയായ ബലിയാട് എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് യാഗേഷ് എളയാവൂർ. തുടർന്ന് ചിരിയും ചിന്തയും. 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 ചിത്രപരിചയം. ഉച്ചയ്ക്ക് 12:00 സ്ത്രീതരംഗം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പ്രതികരണം. 5:45 വായനാ വസന്തം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ഹിന്ദി ചലച്ചിത്ര

ഗാനങ്ങൾ 9 മണിക്ക് നാടകനേരം. നാടകം ഭാനുമതി 1-ാം ഭാഗം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. 10 മണിക്ക് പുത്തൻ പാട്ടുകൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207 244 177.

0: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രീ നരേന്ദ്രമോദി രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു ഇത്യനയാ സഹ ഒഡിഷാരാജ്യേ ഷഡ് ശതാധിക സപ്തചത്വാരിംശത് സഹസ്രകോടി രൂപ്യകാണാം പരിയോജനാനാം ഉദ്ഘാടനം അകരോത്. സർവകാരഃ സാർവജനിക ഹിതായ ഷോഡശ നിശ്ചിത മാത്രാ ഔഷധ സംയോജനാനാം നിർമ്മാണം വിക്രയണം വിതരണം ച നിഷേധിതവാൻ. ശ്വഃ നിർധാരിതായാഃ നീറ്റ് യുജി ഇതി പുനഃ പരീക്ഷായാഃ പ്രാക് എൻടിഎ ഇത്യനേന രാഷ്ട്രവ്യാപി മോക് ഡ്രിൽ ഇത്യാഭ്യാസഃ ആയോജ്യതേ. ഋതുവിജ്ഞാന വിഭാഗേന ശ്വഃ പര്യന്തം ഉപഹിമാലയീയ പശ്ചിമബംഗസ്യ സിക്കിമസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അത്യധിക വൃഷ്ട്യൈ റെഡ് അലർട്ട് ഇതി രക്തവർണീയ സഞ്ചേതന പ്രദത്താസ്തി. അപി ച ഫിഫ കപ്പ് ഇതി ക്രീഡായാം ബ്രാജീല ദേശഃ ഹൈതി ദേശം ത്രിശൂന്യാങ്കൈഃ പരാജയ്യ പ്രഥമവാരം വിജയം അലഭത്. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിന അദ്യ ഒഡിഷ രാജ്യസ്യ പ്രഗതേഃ പ്രശംസാ കൃതാ. യത്ര മുഖ്യമന്ത്രിണഃ മോഹനചരണമാഝിനഃ നേതൃത്വേ രാജ്യേന വർഷദ്വയം പൂരിതം. സഹ അവദത് യത് ഏതത് രാജ്യം ദ്രുതഗത്യാ വികാസസ്യ മാർഗേ അഗ്രെ ഗച്ഛതി തഥാ ച പൂർവീ ഭാരതസ്യ വികാസായ മഹത്വപൂർണം യോഗദാനം പ്രദദാതി. മയൂർഭഞ്ജ ജനപദസ്യ രായരംഗപുരേ ജനസമൂഹം സംബോധയതാ പ്രധാനമന്ത്രിണ രാഷ്ട്രപതേഃ ജന്മദിനസ്യ ശുഭാശയാഃ പ്രദത്താഃ. തസ്യാഃ പൈതൃക ഗ്രാമേ പഹാഡപുരേ ആഗമനം സൗഭാഗ്യം അസ്തീതി ഉക്തവാൻ. സഹ അഘോഷയത് യത് പഹാഡപുരം സൂര്യഗ്രാമരൂപേണ അഥവാ സൗരഗ്രാമരൂപേണ വികസിതഃ ഭവിഷ്യതി. യത്ര പുനർനവീകരണീയ ഊർജാ ആധാരിത സംരചനാഃ ആധുനിക സാർവജനിക സേവാഃ ച ഭവിഷ്യന്തി. പ്രധാനമന്ത്രി ബഹുവിധ ക്ഷേത്രേഷു പ്രായഃ സപ്തചത്വാരിംശത് സഹസ്ര കോടി രൂപ്യകാണാം വികാസ പരിയോജനാനാം ഉദ്ഘാടനം ശിലാന്യാസം ച കൃതവാൻ. സഹ അവദത് യത് കേന്ദ്രസ്യ പൂർവോദയ ദർശനസ്യ ഉദ്ദേശ്യം പൂർവീ ഭാരതസ്യ ദ്രുതഗത്യാ വികാസസ്യ മാധ്യമേന ഭാരതസ്യ വികാസം പ്രവർത്തനീയമിതി.
1: സാധ്യോ ഹമാരി സർക്കാർ ഒഡിഷ കേ സംസാധനോ കോ ഒഡിഷ കി സംഭാവനാഓ മേ ബദൽ റഹി ഹൈ. ഒഡിഷ മേ ബഡ നിവേശ് ആയേ യഹാ നയേ ഉദ്യോഗ് ലഗേ ഇസ്കേ ലിയേ ഉത്കർഷ് ഒഡിഷ ജൈസേ അഭിയാൻ ചലായേ ജാ രഹേ ഇസ്കേ തഹത് അബ് തക് കരീബ് 20 ലാഖ് കരോഡ് രൂപയേ കേ നിവേശ് പ്രസ്താവ് മിൽ ചുകേ ഹൈ. 3.5 ലാഖ് കരോഡ് രൂപയേ സേ ജാദാ കി അനേക മേഗാ പരിയോജനാഓ പർ ഭി കാം ചൽ രഹാ ഹൈ.
0: രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമു ഇത്യേഷാ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വസ്യ പ്രശംസാം അകരോത്. സഹ സ്വസ്യ ദൂരദർശീ ശാസനസ്യ വിശ്വനേതൃഭിഃ സഹ രചനാത്മക സഹഭാഗിത്വസ്യ ച മാധ്യമേന വൈശ്വിക മഞ്ചെ ഭാരതസ്യ പ്രതിഷ്ഠാം പ്രഭാവം ച മഹത്വപൂർണരൂപേണ വർദ്ധിതവാൻ ഇതി ഉക്തവതീ. ഏകാം ജനസഭാം സംബോധയന്തി രാഷ്ട്രപതിവര്യ അവദത് യത് പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ഭാരതം നിരന്തരം ശാന്തേഃ സംവാദസ്യ സഹകാരസ്യ ച സ്വരരൂപേണ ഉദ്ഭൂതമസ്തി. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ശ്വഃ കൊൽക്കാത്തനഗരെ സ്വദേശിരൂപേണ നിർമ്മിത ത്രയാണാം ഭാരതീയ നൌസേനായാഃ മഞ്ചീഭൂതാനാം ഐഎൻഎസ് ദുനാഗിരി ഐഎൻഎസ് സംശോധക ഐഎൻഎസ് അഗ്രയ ഇത്യതേഷാം സമായോജനം കരിഷ്യതി. സർവകാരേണ തക്ഷണ പ്രഭാവേണ സമാനോപയോഗായ ഷോഡശ നിശ്ചിത മാത്രാ സംയോജന ഔഷധാനാം നിർമ്മാണം വിക്രയണം വിതരണം ച പ്രസിദ്ധം. ഉപക്രമോയം സർവോച്ചന്യായാലയേന നിർദ്ദേശിത ഔഷധ താന്ത്രിക പരാമർശമണ്ഡലേന സ്ഥാപിതയാ വിശേഷജ്ഞ സമിത്യാ സമീക്ഷായാഃ അനന്തരം അഭവത്. യസ്മിൻ ജ്ഞാതം യത് ഔഷധ സംയോജനാനാം ചികിത്സാത്മക സമർത്ഥനസ്യ അഭാവഃ അസ്തി അഥ സ്വാസ്ഥ്യ സങ്കടാനി ഭവിതും അർഹന്തി ഇതി. പ്രതിബന്ധിതേഷു ഉത്പാദകേഷു കതിപയാനി ത്വക് രോഗ നിവാരകാനി വേദനാ നിവാരകാനി ആന്റിസ്പാസ്മോഡിക് ആന്റിബയോട്ടിക് ആധാരിതാനി ച ഔഷധാനി സന്തി. ശ്വഃ ഭവിഷ്യമാണായാഃ നീറ്റ് യുജി ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമവർഷസ്യ പുനഃ പരീക്ഷായാഃ സജ്ജതായാഃ ഭാഗരൂപേണ രാഷ്ട്രീയ പരീക്ഷണ സംസ്ഥ എൻടിഎ इत्यनेन राष्ट्रव्यापी मॉक ड्रिल इत्याख्यः कृत्रिम परीक्षा संचालनम् आयोज्यते। प्रातः 9 वादने आरब्धः अभ्यासः दिनपर्यन्तम् अनुवर्तते। राष्ट्रव्यापी परीक्षा केन्द्रेषु आयोजितेषु अभ्यासेषु सार्धद्विलक्षतोप्यधिकाः सुरक्षाकर्मिणः भागं गृहीतवन्तः। देहल्यां देहली कैंट क्षेत्रस्य अशोक विहारस्य च परीक्षा केन्द्रेषु अभ्यासोऽयं योजितः। परीक्षायाः सुगमं सुरक्षितं पारदर्शकञ्च आचरणं सुनिश्चेतुम् एषा प्रक्रिया आयोज्यते। परीक्षा भारतस्य 550 नगरेषु विदेशेषु 14 नगरेषु च 81,22,00,000 अभ्यर्थिभ्यः आयोज्यते। प्रियाः श्रोतारः संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणी

0: പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ നിന്ന് PM കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡു വിതരണം ചെയ്തു. രാജ്യത്തെ 9,44,00,000 കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,880 കോടിയിലധികം രൂപയാണ് നേരിട്ട് കൈമാറിയത്. എല്ലാ പദ്ധതികളുടെയും അന്തിമ ഗുണഭോക്താക്കൾ ജനങ്ങളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കർഷക ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഹർ സർക്കാരി യോജന കാ ലാഭ സീതെ ആപ് തക് പഹുചായ ജാ റഹാ ഹൈ. അബ് കോയ് ബിചോലിയ നഹീ, കോയ് രുകാവട് നഹീ, സിർഫ് ആപ്കേ അധികാർ പർ ഫോക്കസ് ഹൈ. എഗ്രിസ്റ്റെക് കെ മാധ്യമ സെ കിസാൻ രജിസ്ട്രി ബനേഗി, കിസാൻ ക്രെഡിറ്റ് കാർഡ്, DBT ഓർ ന്യൂനതം സമർത്ഥൻ മൂല്യ പർ ജൈസി സേവാഓ മേ.
0: PM കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങ് വർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച PM കിസാൻ ഉത്സവ് ദിവസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് PM കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. കർഷകർക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: 4.28 ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ കുടുംബങ്ങളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ ഈ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുള്ളത്. കർഷകന് വേണ്ടി പ്രകടിപ്പിക്കുന്ന ഔദാര്യമല്ല, കമ്മിറ്റാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്.
0: കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത് ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയ്ക്ക് കീഴിൽ 60 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047-ഓടെ രാജ്യം ലക്ഷ്യമിടുന്ന വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്നും കേന്ദ്രമന്ത്രി ഓർമ്മിപ്പിച്ചു. കവരത്തിയിൽ സ്കൂളുകളിൽ നടന്ന പ്രവേശനോത്സവത്തിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. നാളെ നടക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് രാജ്യവ്യാപകമായി മോക്ഡ്രിൽ നടത്തി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ മോക്ഡ്രില്ലിൽ രാജ്യത്തുടനീളം 250,000-ൽ അധികം സുരക്ഷാ ജീവനക്കാരാണ് പങ്കെടുത്തത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,279,000-ൽ അധികം ഉദ്യോഗാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. സുതാര്യത ഉറപ്പാക്കാനായി CCTV നിരീക്ഷണം, ബയോമെട്രിക് പരിശോധന, പരീക്ഷാ സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി പോലീസ് സുരക്ഷയോടെയുള്ള GPS ഘടിപ്പിച്ച വാഹനങ്ങൾ എന്നിവയടങ്ങുന്ന ശക്തമായ ബഹുതല സുരക്ഷാ സംവിധാനമാണ് NTA ഒരുക്കിയിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ ഓഫ്ലൈൻ രീതിയിലാണ് പുനഃപരീക്ഷ നടക്കുക. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 9:30 മുതലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗം തിരുവനന്തപുരം PWD റെസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര യോഗദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ നാളെ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. യോഗ അന്താരാഷ്ട്ര തലത്തിൽ സ്വീകരിക്കപ്പെടുന്നത് അഭിമാനാർഹമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആയുഷ് മിഷനും ഭാരതീയ ചികിത്സാ വകുപ്പും ഹോമിയോപ്പതി വകുപ്പും ചേർത്ത് കോട്ടയത്ത് നടത്തിയ യോഗാ ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ ആയുർവേദ, ഹോമിയോപ്പതി ചികിത്സാ സ്ഥാപനങ്ങളിലും ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.

0: തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിച്ചു. പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, മിലിറ്ററി സ്റ്റേഷനിലെ കമാൻഡർമാർ, സൈനികർ, അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ കുളച്ചിൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച യോഗ അഭ്യാസങ്ങളിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sa.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലേക്ക് ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാം. 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് സന്ദേശങ്ങൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നൽകി. ഇത്തവണത്തെ വള്ളംകളിക്കായി ആലപ്പുഴയിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ കൂടാതെ എറണാകുളം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾ വഴിയാണ് നെഹ്റു ട്രോഫിയുടെ ടിക്കറ്റുകൾ വിൽക്കുന്നത്. പ്രമുഖ ബാങ്കുകളുടെ സൈറ്റുകൾ മുഖേന ഓൺലൈനായും വിൽപ്പനയുണ്ടാകും. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ അടുത്ത ദിവസം ചേരുന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനിക്കും. ആഗസ്റ്റ് മാസം 22 ആലപ്പുഴ പുന്നമടക്കായൽ 72 നെഹ്റു ട്രോഫി ജലോത്സവം അരങ്ങേറുന്നത്.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 10 ഓവറിൽ വിക്കറ്റ് 1 നഷ്ടപ്പെടാതെ 86 റൺ എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. നാളെ രാവിലെ 5:30 ക്യുറസാവോ ഇക്വഡോർ പോരാട്ടം. ലഹരി മരുന്ന് പ്രതിരോധത്തിനായി അയൽ സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു വിതരണം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷക ക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് PM കിസാൻ എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വികസിത ഭാരതം സാധ്യമാക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾ സജീവ പങ്കാളികളാണെന്ന് കേന്ദ്രമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ ഉച്ചയ്ക്ക്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക, കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ.
2: നാളിതുവരെ ഞങ്ങൾക്ക് നൽകിയ സഹകരണത്തിന് നന്ദി.
1: മനം നിറയ്ക്കുന്ന രുചി, ഗുണമേന്മയുള്ള സർവീസ്. അന്നപൂർണ ഇപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക്.
2: പൊടി മസാല, പനീർ മസാല, ഗീ മസാല, ഗീ റോസ്റ്റ്, പിന്നെ ബാംഗ്ലൂർ മസാലയും മൈസൂർ മസാലയും,
1: കൊത്തുപൊറോട്ട, വെജ് ബിരിയാണി, വെജ് ഫ്രൈഡ് റൈസ്, വെജ് ന്യൂഡിൽസ്, ഗോപി മഞ്ചൂരി, പനീർ ബട്ടർ മസാല അടക്കം വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്.
2: പാർക്കിംഗ്, വാഷ്റൂം സൗകര്യങ്ങൾക്കൊപ്പം ഓപ്പൺ കിച്ചൺ സംവിധാനമുള്ള വിശാലമായ ഡൈനിങ് ഏരിയയും ഞങ്ങളുടെ പ്രത്യേകതയാണ്.
1: അന്നപൂർണ പ്യുർ വെജിറ്റേറിയൻ ഫാമിലി റെസ്റ്റോറന്റ്, നെല്ലൂന്നി, മട്ടന്നൂർ. രുചിയുടെ പൂർണ്ണത, അന്നപൂർണ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: ഓ പറ, നേടി പോന്നേ. ആർത്തമ്പരെ
1: ഈർത്തമ്പരെ
2: ആർത്തമ്പരയിടൂ.
1: നീയില്ലേ മറിയെ, പോകുന്നതൊന്നും നീ തെളിച്ചു പറയൂല. പോയി കഴിഞ്ഞ് വന്നിട്ട് നിന്റെ കാര്യമെല്ലാം കഴിഞ്ഞാ പറ ഇങ്ങനെ ഉണ്ടേനൊരു സംഭവം.
2: എന്തിട്ട, ഞാൻ പോകുന്ന കാര്യം നടക്കൂല്ലോന്ന് എനക്കറിയാവുക. നടക്കുമെങ്കിൽ മാത്രം എന്നോട് പറഞ്ഞാ പോരെ.
1: അതാ നടക്കുന്ന മുന്നേ എനിക്ക് എന്നോട് പറഞ്ഞാല് ഞാനെന്താ അതപ്പാടു വിത്തെല്ലാം വാരിക്കൊണ്ടിരുന്നുണ്ടാ.
2: എടോ, എന്നോട് പറഞ്ഞിട്ട് നീയും കൂടെ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് നീയും വെറുതെ വല്ലാൻ നിക്കണാ. ഞാൻ പോയിട്ട് ആവുമെങ്കിൽ എന്നോട് പറയൂ.
1: നീ ഈ ഒരു വിത്തിനല്ലേ കൃഷിഭവനിൽ പോന്ന്, അയിനാന്നോ എനിക്ക് ഭയങ്കര വയലി. എന്റെ കൂടെ അങ്ങ് വരുവല്ലേ വേണ്ടു, ഭർത്താനം പറഞ്ഞു പോവുകയും ചെയ്യാം. എനിക്ക് കിട്ടുന്ന പാതി എനിക്ക് എടുക്കുകയും ചെയ്യാം.
2: അഥവാ കിട്ടിയില്ലെങ്കിലോ, ഈ ഉഷ്ണത്തിന്റെ സമയത്ത് നീയും വെറുതെ വെയിലുകൊണ്ട് നടക്കണ്ടേ? ഇതാവുമ്പോ ഞാൻ മാത്രം കൊണ്ടാ പോരെ.
1: എന്താ എന്നോടുള്ള സ്നേഹം?
2: ആ
1: നീ പുരക്ക് പോന്നുണ്ടായിപ്പാറ്റോ?
2: പോവാപ്പാ.
1: മോരും വെള്ളം ഉണ്ടാടാ?
2: മോരും വെള്ളമില്ല, മോരുണ്ട്, വെള്ളം വേണ്ടി കാക്കണ്ടി വരും.
1: ആ മോരുണ്ടായാ മതി, നമ്മക്ക് ആക്കിക്കൂടെ. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടോ, നല്ല രസമുണ്ടാവും.
2: കാന്താരിയോ?
1: ആ എന്നാ ഇന്ന് പുരക്ക് കൂട്ടായേ?
2: മീനല്ല എന്നാ മോളെ വിലയിപ്പോ. അണ്ട് മീനൊന്ന് മേടിക്കല്ലോ, എനക്ക് ഒന്ന് കുറച്ച് ബൈനിങ് ഉണ്ടാടാ.
1: ഓ അത് മീൻ പൊരിക്കുന്ന പോലെ പൊരിക്കാനാ? എല്ലാം അറിയേ, ഇത് ആരെ കണ്ണു പൊട്ടിക്കാനാ നീ പൊരിച്ചു വെക്കുന്ന? നീയല്ലോ
2: അന്റെ കണ്ണു പൊട്ടിക്കാൻ തന്നെ. നല്ല അയക്കൂറ മുറിച്ച് പൊരിച്ച പോലെ ഉണ്ടാവില്ലേ വൈനിങ്, ഇങ്ങനെ മുറിച്ച് പൊരിച്ചു വെച്ചാല്.
1: എനക്കെന്തോ ഈ വൈനിങ് ഇഷ്ടേയല്ല. ഒരു കോണമില്ലപ്പാ, എന്താക്കിയാലും അതൊരു കോണമില്ല. അതാണ് എനിക്കൊരു വഴുക്കുന്ന പോലെ. വെറുതെ ഇരിക്കില്ല, ഇനി വഴുതിനെങ്ങാന്ന് പേര് വന്നിനല്ലേ. വഴുതുന്ന പോലത്തെ സാധനല്ലേ അത്?
2: അതെ അതെ, അതുകൊണ്ട് തന്നെ ആയിരിക്കും. പണ്ടൊരു ചൊല്ലുണ്ട്, നല്ലതറിയോ കദീസൂന്.
1: മറിയേ,
2: ഓ
1: എനിക്ക് വേണ്ടുന്ന നീ തിന്നുവാ, എനക്ക് വേണ്ടുന്ന ഞാൻ തിന്നോളും കേട്ടാ.
2: അതല്ലേ ഞാനിപ്പം പറഞ്ഞേ.
1: നിന്റെ ഓരോ കോമഡി അല്ല. ഈ വഴുതിനങ്ങ പൊരിച്ചതേ ഉള്ളും, വേറെ ഒന്നുമില്ലേ കറി?
2: മോരില്ലേ?
1: ഓഹ് എന്തുകൊണ്ടാണപ്പ ഇതെല്ലാം കൂട്ടി ചോറുന്നേ?
2: അല്ലപ്പ അനക്ക് വഴുതിനങ്ങ മതി, എനിക്കുള്ള പോലെ അനക്ക് ഇത് വേണ്ടായിട്ടൊന്നുമില്ല. അല്ലപ്പ നീ എന്തിനാ നീ വഴുതിനങ്ങനോട് ഇത്ര ശത്രുവിനെ പോലെ പറയുന്ന?
1: അതൊരു വഴുതുന്ന പോലെ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ അതൊരു കോണം വേണ്ടേ മറിയേ? ഒന്നിക്കത് ഓലം വെച്ച കോണം വേണം, അല്ലെ ഏതെങ്കിലും ഒരു കറിയിലിട്ട കോണം വേ. നീ പറഞ്ഞ വല്ല പൊരിച്ചിട്ടാനുണ്ടെങ്കിൽ പിന്നൊരു കൂട്ടി, എന്നാലും എനിക്കത് ഇഷ്ടമല്ല.
2: മോളെ വെക്കണ്ട പോലെ വെച്ച എല്ലാം നല്ല രസം ഉണ്ടാവും. നീ എങ്ങനെയും കൊണ്ടുപോയി വെക്കുന്നോണ്ടല്ലേ എനിക്കത് ഇഷ്ടപ്പെടാതെ.
1: പുരക്കാറ്റം വഴുതിനങ്ങ വെച്ചിട്ടുണ്ടെങ്കില്ലേ, അപ്പാണ് വിരിച്ചെറിഞ്ഞാടി ചട്ടി എടുക്കെടുത്തിട്ട് നിന്റെ മോളെ.
2: എന്നാ ഒരാഴ്ച തുടർച്ചയായിട്ട് നീ വഴുതിനങ്ങ വെച്ചു കൊടുക്കണം, അത്രോട്ടോ എറിയും നോക്കാ.
1: എന്നിട്ട് വേണം പുരക്ക് ഒറ്റ ചട്ടിയിലുണ്ട് കൈ.
2: എനിക്കറിയാവാ, ഇപ്പൊ കൃഷിഭവനിൽ നിന്ന് കൊറേ വിത്തെല്ലാം തന്നിട്ടില്ലേനു, അതിന്റെ പകുതിയിലധികവും വൈനിങ്ങന്റെ വിത്താന്ന്.
1: ഏ
2: കൊറച്ച് മുളകും ഉണ്ട്
1: ഇപ്രാവശ്യം, അതേ ഉള്ളു. പിന്നെ എന്തിനാ ഞാൻ കൃഷിഭവനിൽ പോകുന്ന? ഈ വഴുതിനെങ്ങനെ വിത്ത് വാങ്ങാനാ?
2: തക്കാളിന്റെ എല്ലാം വിത്തെല്ലാം കിട്ടലുണ്ട്, പക്ഷെ തക്കാളി ഒന്നും മര്യാദക്കൊന്നും ഉണ്ടാകുന്നില്ലപ്പ.
1: വൈനിങ് ഉണ്ടാകുന്നുണ്ടാ
2: നല്ലോണോ? ഒരുപാട്. എത്രയാന്നറിയാവാ?
1: ഏയ് വേനൽക്കാലത്ത് അങ്ങനെ ഉണ്ടാവില്ല, ഒരു വാടി പോലെ ഇരിക്കുമല്ലോ അത്. ഈ കൃഷിഭവനിൽ നമുക്ക് വേണ്ട സാധനമൊന്നും ഉണ്ടാവും ചെയ്യൂല. അത് മാത്രല്ല, ഈ വഴുതിനെങ്ങ് നട്ടാലോ എന്നാ അതിന്റെ മുകളിൽ ഉണ്ടാവില്ലേ.
2: ആ അത് പിന്നെ വേണ്ടാ സാധനം നീ വിചാരിക്കുന്നോണ്ടല്ലേ.
1: തക്കാളി ആറ്റാ നട്ടിട്ടുണ്ടെങ്കിലോ ആകെ രണ്ട് കായ് ഉണ്ടായാലായി, അത്രയേ ഉള്ളൂ. പിന്നെ വെച്ചല്ലേ ഇനങ്ങനെ വാട്ടോ സംഭവിക്കുന്നില്ല എന്ന് തോന്നല്ലേ മറിയേ.
2: നല്ല തൂർത്തിട്ടുള്ള കായ ഉണ്ടാവുക.
1: ആന്ന് ബാക്കിയെല്ലാ പച്ചക്കറി ഒരുപാട് പോലെ ഈ വേനൽക്കാലത്ത് ഇത് മാത്രം ഉണ്ട്. ഒരു വാട്ടോ ഇല്ലാണ്ട് നല്ല നല്ല എന്ത് കളറാ, അത് വയലറ്റ് കളറിൽ കാണാം.
2: പച്ചയുണ്ടല്ലേ എന്നപ്പ ഇപ്രാവശ്യം
1: നമ്മളെ കുമാരന്റെ വീട്ടില്. എന്റെ മോളെ എത്രയാ ഉണ്ടായിനി, ഞാൻ വരുമ്പോ കണ്ടിനി. എന്നിട്ട് നമ്മളെ മറ്റേ എന്നപ്പോന്റെ പേര്
2: ഗോയിന്ദന.
1: ആ ഗോയിന്ദൻ പറയാന്ന്, എന്റെ കദീസു ഓന്റെ പൊരക്കത്തെ വൈനിങ്ങനെ നോക്കിയട്ടെ, നാളത്തേക്ക് ഉണ്ടാവുമെന്ന് പടച്ചോനേ പറയാൻ പറ്റൂ.
2: ഗോയിന്ദൻ കണ്ടിനല്ലേ?
1: ഗോയിന്ദന്റെ കണ്ണ് അസാധ്യ കണ്ണാന്ന്.
2: ഞാനതുകൊണ്ട് ആടെല്ലാം മറ്റേ ഇതെല്ലാം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടല്ലോ.
1: ഈയനടുക്ക് പറഞ്ഞ് മറിയന്റെ വൈദിനിങ്ങയമേല് രണ്ട് മൂന്ന് കായ് ഉണ്ടായിട്ടുണ്ട്. ഓ കണ്ടിന്,
2: അനക്കും കിട്ടലുണ്ടാവൂലേ?
1: ഏ നീ അതെല്ലാം നീ പൊത്തി വെച്ചിട്ടില്ലേ?
2: ഞാനെല്ലാം മറ്റേ പേപ്പർ കൊണ്ട് ചുറ്റി വെച്ചിന്.
1: ആ എന്നാ കൊഴപ്പില്ല,
2: ചപ്പിന്റെ ഉള്ളിലാക്കി വെച്ചിന്.
1: എടോ മാഷല്ലേ പോന്ന്,
2: വിളി
1: എടിയോ തിരക്കിട്ട് പോന്നിയാന്ന് മാഷേ.
3: ആ എന്താണെന്ന് കദീസം പറയും ചർച്ച.
1: ഏ മാഷേടി ഇത്ര തിരക്കിട്ട് പോന്ന്,
3: നല്ല വെയിലല്ലേ, അധിക നേരം ഇവിടെ നിക്കണ്ടെന്ന് കരുതിട്ടാ.
1: നമുക്ക് മറിയത്തിന്റെ വീട്ടിൽ പോയാലും ഓരും വെള്ളം കുടിക്കാം.
3: അതെയാ സംഭാരം അല്ലേ?
1: അതെ
3: നല്ലതാണ്, ഈ ഉഷ്ണത്തിന്റെ സമയത്ത് ആരോഗ്യത്തിന് വളരെ നല്ല തന്നെയാണ് സംഭാരം. എന്താണ് ഇവിടെ ഒരു ചർച്ച?
1: ഞാൻ ഓളോട് ചോദിക്കാന്ന്, പൊരക്കെന്നാ കറി വെച്ചിനെന്ന് ചോദിക്ക. ഓളും അറിയാ വഴുതനിങ്ങ ഫ്രൈ ചെയ്തെടുത്ത് നിന്നാറ്റല്ലേ പറഞ്ഞ നീ.
2: ആ അത് പൊരിച്ചെടുത്തിന്, എന്നാലും ഇവക്കൊരു പുച്ചോ ബൈനിങ് എന്ത് ഗുണം ഉണ്ടാവുകന്ന്.
1: അതും കൂട്ടിട്ട് എങ്ങനെയാ മാഷെ ചോറ് തിന്നുവാ?
3: അല്ല ഈ വഴുതിനിങ്ങ അത്ര മോശം ഒന്നും അല്ലല്ലോ.
2: അല്ല അതിവക്കുണ്ടാ പറഞ്ഞു തിരിയുന്ന്
1: ഒരു വഴുതലല്ലേ മാഷെ അതിന്.

0: പേരില് വഴുതലുള്ളത് കൊണ്ട് അകത്ത് ചെന്നാലത് മോശം നല്ലത്. അതിലെ കുഴപ്പമൊന്നും നമുക്ക് അകത്തേക്ക് പ്രവേശിക്കില്ല. നമ്മളതിനെ ഇംഗ്ലീഷിലതിനെ ബ്രിഞ്ചൽ എന്നാണ് പറയുക, ബ്രിഞ്ചൽ അല്ലേ. ഇപ്പം മത്സ്യം പൊരിക്കുന്ന പോലെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഒരിക്കലും അധികം ഇല്ലാതെ അധികം എണ്ണയൊക്കെ ചേർക്കാതെ തന്നെ കഴിക്കുന്ന നല്ലത്. നമ്മളതിൽ സാമ്പാറിൽ, അവയിൽ, അതുപോലെ ഉപ്പേരി, മെഴുക്ക് പരട്ടി, തോരൻ, തീയൽ, ഇങ്ങനെ ഒരുപാട് വിഭവങ്ങൾക്ക്, കറികൾക്ക് നല്ല ചേരുവ തന്നെയാണ് വഴുതനങ്ങ. ഈ വഴുതനങ്ങ അത്ര മോശമൊന്നുമില്ല കേട്ടോ.
1: കണ്ടാ കേക്ക്,
2: പക്ഷേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാ മാഷേ.
0: ടേസ്റ്റ് ഇല്ല, നമ്മളിപ്പം മരുന്ന് കഴിക്കുന്നതാ ഇതിനാന്ന്.
2: അതെ,
0: അതുപോലെ ആയിട്ട് കാണണം ഇത്തരം പച്ചക്കറികള്. ഹൃദ്രോഗത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം. പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് ധാരാളം ഹൃദ്രോഗം ഉണ്ടല്ലോ അല്ലെ. ജീവിതശൈലി കാരണം പലതരത്തിലെ രോഗങ്ങൾ, അതിലൊന്ന് ഹൃദ്രോഗം, മറ്റൊന്ന് ക്യാൻസർ ഒക്കെയാണ്. അപ്പൊ നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഒരു പച്ചക്കറി വിളവാണെന്ത് വഴുതനങ്ങ. അതുപോലെ നമ്മുടെ കണ്ണ്, കണ്ണിന്റെ ആരോഗ്യം, കണ്ണുരോഗമുള്ളവർക്ക് അതുപോലെ വെള്ളപ്പാണ്ടുള്ളവർക്ക് വഴുതനങ്ങ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ അലോപ്പതി ഔഷധ ഗുണം വേറെയുണ്ട്, ആയുർവേദത്തിൽ തന്നെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വഴുതനങ്ങ ഇലയുണ്ടല്ലോ, അത് നമുക്ക് ആഹാരത്തിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
2: അതിനൊരു മുള്ള പോലെയല്ലേ ഇലക്ക്?
0: അതെ, ഇലയുടെ അടിഭാഗത്ത് മുള്ളുണ്ട്. നമ്മളത് വേവിച്ചിട്ടില്ല കഴിക്കുക, അങ്ങനെ തന്നെ അല്ലല്ലോ കഴിക്കുന്നത്.
1: കുമ്പളത്തിലെ അത് മുള്ളുപോലെ ഇങ്ങനെ കുച്ചുന്ന സാധനം വറവാക്കുന്നില്ലേ.
0: ഈ വഴുതനങ്ങ ഇല കൊണ്ടുണ്ടാകുന്ന ഗുണം ആർക്കാന്നറിയോ? കരളിനാണ്. അപ്പം ഹൃദയത്തിന്, കണ്ണിന്, കരളിനൊക്കെ പറ്റിയതാണ്. ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അകത്തല്ലേ, അതിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന ഒരു വിളവാണ് വഴുതനങ്ങ. ഇത് നല്ലെണ്ണയിൽ വറുത്തെടുത്ത് അരിഞ്ഞ് കഷ്ണങ്ങളാക്കി തൈരിൽ ചേർത്ത് കഴിച്ചാൽ നമ്മളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ടൊരു പ്രതിരോധ ശേഷി ഉണ്ടല്ലോ, അത് നിലനിർത്തുവാനും വർദ്ധിപ്പിക്കാനും ഈ വഴുതനങ്ങ നമുക്ക് തൈരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ വഴുതന പൊതുവെ എത്ര തരത്തിലുണ്ട്?
1: രണ്ട്.
0: ഏതൊക്കെ? അത് കൂടാതെ നീലയുണ്ട്.
2: ആ,
0: നീലയുണ്ട്, ഇളം പച്ചയുണ്ട്, വെളുപ്പുണ്ട്. വെളുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന വെളുപ്പല്ല, എന്നാലും പച്ച കലർന്ന വെളുപ്പ്.
1: അപ്പൊ
0: വഴുതനങ്ങയുടെ നിറമനുസരിച്ച് അതിനെ പലതരത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ വഴുതനങ്ങ പാകമായാൽ മൂത്ത് പഴുക്കുമ്പോൾ അതിന്റെ നിറം മഞ്ഞയിലേക്ക് മാറുകയും ചെയ്യും. നീല വഴുതനങ്ങ കണ്ടിട്ടില്ലേ? നീലയുണ്ട്. അത് മാത്രമല്ല, അത് ചിലപ്പോൾ കുറച്ചും കൂടി ഉരുണ്ടിട്ടായിരിക്കും അല്ലേ. വയലറ്റ്, ഏതാണ്ട് വയലറ്റ്, നീല ഉദ്ദേശിച്ച വയലറ്റ് കളർ.
1: മറ്റേത് നീണ്ടിട്ടുണ്ടോ?
3: ഫ്രൈ ആക്കാനുള്ള ഉരുണ്ടല്ലോ നല്ലത്.
2: പിന്നെന്താ, നമ്മളെ സാവിത്രിയില്ലേ, ഈ വയലറ്റും ഉണ്ടാവുമല്ലോ കൊണ്ടാട്ടുണ്ടാക്കുന്ന.
1: ഏറ്റവും വീട്ടില് മറ്റേതല്ലേ ഉള്ളത്,
2: ആരോ കൊടുത്തിയാറ്റേരിക്കൂലേ, ഓളൊരു സാധനക്ക് തന്നിനി കൊണ്ടാട്ടുണ്ടാക്കിട്ട്.
0: വഴുതനങ്ങ പൊതുവെ നല്ലതാണെങ്കിലും കൂടി ഓരോന്നിനും ഓരോ ഗുണങ്ങൾ. ഇപ്പൊ വെള്ള വഴുതനങ്ങ കൂടുതൽ ഗ്രഹണി ബാധിച്ചവർക്ക് നല്ലതാണെന്ന് പറയും.
1: ഇതാ കദീസുന്,
0: കുട്ടികളുടെ കരൾ സംബന്ധമായ അസുഖത്തിനും ഗ്രഹണി ബാധിച്ചവർക്കൊക്കെ കൂടുതൽ ഫലം ചെയ്യുന്നത് വെള്ള നിറത്തിലുള്ള വഴുതനങ്ങയാണ്. അതുപോലെ നീല നിറത്തിലുള്ളത് രക്തക്കുറവ് പരിഹരിക്കാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ വയലറ്റ് നിറമുണ്ടല്ലോ, അത് രക്തക്കുറവ് എന്നുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും. അപ്പോൾ എല്ലാ തരത്തിലും വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മളിപ്പോൾ കൃഷിഭവനിൽ നിന്നൊക്കെ കൊടുക്കുന്ന നടീൽ വസ്തുക്കളില്ലേ, കുറച്ച് മുളപ്പിച്ച ചെടികൾ, അതിൽ ഒരുപക്ഷെ പകുതിയും എന്തായിരിക്കും, വഴുതനങ്ങയായിരിക്കും. തക്കാളി, വഴുതനങ്ങ, അതുപോലെ മുളക്.
2: ഇപ്രാവശ്യം കിട്ടിയത് വഴുതനങ്ങയാന്ന്, അതിൽ കുറച്ചായിട്ടല്ലേ മുളക് കിട്ടിയിട്ടുള്ളൂ. അതിന്റെ മേലെയാണെങ്കിൽ എത്രയാ ഉണ്ടാകുന്ന മാഷേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ കുമാരന്റെ അടുത്ത്.
0: അതെ, നമ്മളത് വീട്ടിൽ നിന്ന് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിന് നമ്മൾ രാസവളങ്ങൾ ചെയ്യുന്നില്ല അല്ലേ. കീടങ്ങൾ കൂടുതൽ ബാധിക്കുന്നില്ല, ബാധിച്ചാലും അതിന് നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും നമ്മളിപ്പോൾ എല്ലാ പച്ചക്കറി വിളകളും നല്ലത് തന്നെയാണ്, പക്ഷേ അത് അപകടമാവുന്ന എപ്പോഴാണ്, രാസവളം ചേർത്തുണ്ടാക്കിയ പച്ചക്കറികൾ, രാസ വസ്തുക്കൾ കീടനാശിനികളും കളനാശിനികളായിട്ട് തളിച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ നമുക്ക് ആരോഗ്യത്തിന് അപകടമാണ്.
2: മാങ്ങ മാർക്കറ്റില് കാണാൻ രസോ,
1: അതിനകത്തല്ലേ എന്തല്ലോ പൊടിയെല്ലാം ഇട്ടിട്ടുള്ള സാധനല്ലോ.
2: പിന്നെന്താ,
1: അത് കഴിയാലുണ്ടാവും ഒരു മെഴുകു മാതിരി.
2: അത് മാത്രല്ല, നമ്മളെ സ്വന്തം വീട്ടിലുണ്ടാകുന്ന മാങ്ങ അതുമായിട്ട് എന്ത് വ്യത്യാസമുണ്ട്?
1: അതാ ഞാൻ പറയുന്നത്,
2: അതിനൊരു പ്രത്യേക ഷേപ്പും ഭയങ്കര വണ്ണും.
1: അത് കയ്യൊക്കെ ആട്ടെ ഒരു മെഴുകൊലിക്കുന്ന പോലെ ഇരിക്കണ്ട, വെള്ളം നല്ല തട്ടുന്ന പോലെ തോന്നൂല.
2: എന്തോ കുത്തി വെച്ചിട്ട് കൊണ്ടിരുന്ന കേട്ടാ
1: തിന്നാ നമ്മപ്പ.
0: ഈ മാങ്ങ ഒരേ സമയത്ത് വിളവെടുക്കുകയും ഒരേ സമയത്ത് പാകമായി പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചില പൊടികൾ, രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കഴുകാതെ, ഉപ്പുവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ കഴുകാതെ കഴിക്കുമ്പോൾ ആ രാസവസ്തു എവിടത്തേക്കെത്തും?
3: വയറ്റിലേക്ക്,
0: നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തും. അത് വളരെ അപകടകരമാണ്. അപ്പം കൃത്രിമമായിട്ട് പഴുപ്പിക്കുക, അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. കമ്പോളങ്ങളിൽ പലപ്പോഴും നമുക്ക് കാണുക ഇതാണ്. അതുകൊണ്ട് അതിൽ ഏതാണ് അങ്ങനെ അല്ലാതെ സ്വാഭാവികമായി പഴുത്ത മാങ്ങ ഏതാണ്? ഒരു മാങ്ങ സ്വാഭാവികമായിട്ട് പഴുത്താൽ അതിനും ഇതേ നിറം വരും
3: അല്ലേ?
0: മാവിൽ തന്നെ ഉണ്ടാവും നല്ല മഞ്ഞ നിറത്തിൽ പഴുത്ത മാങ്ങ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കടകളിൽ നിരത്തി വെച്ച് കാണുമ്പോൾ അത് രാസവസ്തുക്കൾ കൊണ്ട് പഴുപ്പിച്ചാണോ സ്വാഭാവികമായി പഴുത്താണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം അത്തരം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് നമ്മുടെ പഴങ്ങളും ഫലങ്ങളും പച്ചക്കറികളും ധാരാളമായിട്ട് ഉപയോഗിക്കണം. അത് ഉഷ്ണതരംഗത്തിന് പ്രതിരോധിക്കാനാണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ അതിനേക്കാൾ രാസതരംഗങ്ങൾ ഉണ്ടായാലും അപകടമല്ലേ? വെളുക്കാൻ തേച്ചത് അപ്പം അതുകൊണ്ട് ഇത് കൂടി ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരിക്കലും പാണ്ടാകാത്ത നമ്മളെ വെളുപ്പിക്കുന്ന ഒരു വസ്തുവാണ് എന്ത്? വഴുതനങ്ങ. ഒരു രാസവസ്തു മാത്രമില്ല അല്ലേ? ചേർക്കാറില്ലല്ലോ. ഇല്ലാണ്ട് തന്നെ അത് നന്നായിട്ട് ഉണ്ടാവും. അതിന് വളരെയധികം കാര്യമായ പരിചരണം ഒന്നും ഇല്ലാതെ തഴച്ചു വളരും. ഒന്ന് രണ്ട് വർഷത്തോളം അത് നിലനിൽക്കും. നല്ല വിളവെടുപ്പ് കിട്ടും. കാര്യമായ വളം ചേർക്കലും മറ്റൊന്നും കുറച്ച് നനച്ചു കൊടുക്കണം എന്ന് മാത്രമേ അതിനുള്ളൂ. വഴുതനങ്ങയുടെ ചില ഇനങ്ങളാണ്. ഒന്ന് ശ്വേത. ശ്വേത എന്ന് പറഞ്ഞാൽ അതിന്റെ നിറം എന്തായിരിക്കും? വെള്ള. അതുപോലെ ഇടത്തരം നീളം കൂടിയ ഒരു ഇനമാണ് ശ്വേത. മറ്റൊന്ന് ഹരിതയാണ് മറ്റൊന്ന്. അതിന്റെ നിറം എന്തായിരിക്കും?
3: പച്ച.
0: ഹരിത എന്ന് പറഞ്ഞാൽ പച്ചയാണല്ലോ. അതിൽ ഒരു ഇളം പച്ചയാണ്. നല്ല നീളമുള്ളതാണ് ഈ പച്ച വഴുതനങ്ങ. പിന്നെ നീലിമ സൂര്യ, അത് മറ്റൊരു ഇനമാണ്. നീലിമ സൂര്യ എന്നുള്ള ഇനം, ഇതിന്റെ നിറം വയലറ്റ് നിറമാണ്. അത് ഉരുണ്ടതാണ്.
3: അപ്പൊ
0: നീളം കുറഞ്ഞത്, നീളം കൂടിയത് ഉരുണ്ടത്. ശ്വേത, ഹരിത, നീലിമ, സൂര്യ, ഇതാണ് പ്രധാനമായിട്ട് വഴുതനങ്ങയുടെ വെറൈറ്റി. ചില വഴുതന ഇനങ്ങൾ വിത്ത് പാകിയാണ് നമ്മൾ തൈകൾ മുളപ്പിക്കുക. സാധാരണ നല്ല ഈ മുളകിൻ്റെ വിത്ത് പോലെ തന്നെ കാണാം. നല്ല മൂത്ത് പാകമായ വഴുതനങ്ങ തന്നെ എടുക്കാം, നമുക്ക് വിത്തായിട്ട് ഉപയോഗിക്കാം. മൂപ്പത്തിയ കായകൾ പറിച്ചെടുത്ത് അതിൽ വിത്ത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കണം. വിത്തുകൾ വളരെ ചെറുതായിരിക്കും. വിത്ത് ശേഖരിക്കാൻ ഒരു നല്ലൊരു സൂത്രമുണ്ടെന്ന് അറിയാം. മൂത്ത കായകൾ എടുത്ത് നടുവേ മുറിക്കുക. അതൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വിത്തുള്ള ഭാഗം അതിൽ നന്നായിട്ട് മുക്കിയിടുക. അതിനുശേഷം അത് കഴുകി അവശിഷ്ടങ്ങളെല്ലാം പെറുക്കി കളഞ്ഞ് ഒരു അരിപ്പ് ഉപയോഗിച്ച് വെള്ളം കളയുക. അപ്പോൾ ബാക്കി വിത്തുകൾ അവിടെ അവശേഷിക്കും. വളരെ ചെറിയ വിത്താണ്, വളരെ നേരിയ വിത്തായിരിക്കും.
2: അതുകൊണ്ട്
0: പിന്നെ അത് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണിത്. മെയ് ജൂൺ മാസങ്ങളിലാണ് വഴുതന കൃഷിക്ക് ഏറ്റവും ഉചിതമായത്.
2: ഓ, അപ്പൊ നീ ആവണ്ടേരിക്കുമല്ലേ.
3: അല്ലപ്പ, ഇത് നട്ടിട്ട് മാത്രം കാര്യമുണ്ടായി? ഇതിനെ അങ്ങോട്ട് എന്തെങ്കിലും മഴയല്ലേ?
0: നമുക്ക് നട്ട് തുടങ്ങണ്ടേ ആദ്യം
3: വേണോ?
0: അതിനെന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് ചോദിച്ചാല്, നമ്മൾ പാകേണ്ട വിത്തെടുത്തിട്ട് ഒരുപാടൊന്നും എടുക്കണ്ട, വളരെ കുറച്ച് മാത്രം മതി. നമ്മൾ ചീര വിത്തൊക്കെ കാണുന്നല്ലേ, ഒരു നുള്ള് വിതച്ചാൽ ഒരുപാട് ചെടികളുണ്ടാവും. ഒരു 10 മൂട് വഴുതന നടാൻ ഒരു 50-60 വിത്തുകൾ മാത്രം മതിയാവും. ഈ 50-60 എണ്ണിയെടുക്ക വലിയ പാടാണ്
3: അല്ലേ?
0: ഏതാണ്ട് നമ്മൾ ഊഹിച്ചെടുക്കുക. വിതക്കുന്ന വിത്തുകളെല്ലാം മുളക്കണമെന്നില്ല. ചില ചാഴികൾ പാഴായി പോകുന്ന വിത്തുകളൊക്കെ ഉണ്ടാവും. വളർന്നു വരുന്നവയിൽ തന്നെ ആരോഗ്യമുള്ളത് മാത്രം നിലനിർത്തി ബാക്കി ഒഴിവാക്കണം നമ്മൾ. നല്ല വിത്ത് തന്നെ. ഇപ്പം ടെറസിലെ ഗ്രോ ബാഗിൽ, ചെടിച്ചട്ടികളിൽ, തറയിൽ വിരിച്ച മണലിൽ, ഇതൊക്കെ നമുക്ക് വിത്ത് വിതക്കാം. ചെടിയും നടാം. വലിയ തൊടിയിൽ തന്നെ വയലിൽ തന്നെ നടണമെന്നുണ്ടോ?
3: ഇല്ല.
0: നമ്മുടെ ടെറസിലോ വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വഴുതന നടാവുന്നതാണ്. വിത്ത് നടുമുമ്പ് നമുക്ക് കുറച്ച് സ്യൂഡോമോണസ് 20% വെള്ളത്തിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുറ്റോടുകൂടി, ആരോഗ്യത്തോടുകൂടി ഈ വിത്ത് മുളച്ച് വരും. ലൈനിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തിൽ പോകാതെ ശ്രദ്ധിക്കണം. നനക്കുമ്പോൾ ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കയ്യിലെടുത്ത് അല്പം വിതറി കൊടുക്കണം. അല്ല, നമ്മളിപ്പം സ്പ്രേ, സ്പ്രിങ്കിൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ചെയ്ത് കൊടുക്കണം. വിത്ത് മുളച്ചൊരു 4-5 ഇലകൾ വരുമ്പോൾ, ഒരു 10 സെൻറ്റിമീറ്റർ ഉയരം വരുമ്പോൾ നമ്മളത് അവിടെ ഇളക്കി മാറ്റി ആരോഗ്യമുള്ളതിന് മാത്രം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നടണം. അതൊരു പക്ഷേ ഗ്രോ ബാഗിലാവാം, അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലാവാം, അവിടെയൊക്കെ നടാം. വൈകുന്നേരങ്ങളിലാണ് ഇത് ചെടി നടാൻ പറ്റിയ സമയം. പ്രത്യേകിച്ചും വെയിലത്തൊന്നും നട്ട് കഴിഞ്ഞാൽ അത് അവിടെ വേര് പിടിക്കാൻ വിഷമമുണ്ടാവും. വൈകുന്നേരങ്ങളിൽ നടുക. മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ഒരു നടീൽ മിശ്രിതം തയ്യാറാക്കണം. നടുമ്പോൾ വേറെ വളമൊന്നും വേണ്ട, അടിവളമായിട്ട് ഇത്രയും മതി, ജൈവവളം മതി. എന്തൊക്കെ? മണ്ണും കമ്പോസ്റ്റും
3: ചാണകപ്പൊടിയും
0: പിന്നെ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അതൊക്കെ കുറച്ച് ചേർത്താൽ

0: ചെടി നന്നായിട്ട് തളച്ചു വളരാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത് വലിയ കാർഷിക പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു വിളവാണെന്ത്,
1: വഴുതനങ്ങ.
0: അപ്പം അത് നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. പരിചരണം ആവശ്യമില്ലെങ്കിലും ഗൗരവത്തിൽ എടുക്കുന്ന എന്തിനാണ്? നമ്മളത് കഴിച്ചാൽ ആരോഗ്യത്തിനൊരു
1: ദോഷവും
0: ഉണ്ടാവില്ല. ഒരു പ്രത്യേകമായൊരു ടേസ്റ്റ് ഒന്നും അതിനില്ല, ഒരു നോർമൽ ടേസ്റ്റാണ് അല്ലേ.
1: ഇപ്പം
0: കയ്പ്പൊക്കെ വല്ലാതെ കയ്ക്കും. ഇപ്പം വെള്ളരി വർഗ്ഗ വിളകൾ, കക്കിരി, വെള്ളരി, അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേക രുചി ഇതിനില്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല,
1: വേണ്ട
0: നോക്ക്. ആര് വേണ്ട നോക്കുന്ന പോലെ അല്ല, കദീസു ഇപ്പൊ തീരുമാനിച്ചു.
2: ഞാൻ തീരുമാനിച്ചപ്പാ. അല്ല, മാഷ് പറഞ്ഞല്ലോ കരളല്ലോ നല്ലയാന്ന്.
1: കരളെ, എനിക്ക് കരളുണ്ടാ.
2: ഈ അനക്കില്ലാത്ത രോഗങ്ങൾ ഉണ്ടാപ്പ എല്ലാം അറിയേ. നീ നല്ലോണം കഴിച്ചോടി കേട്ടാ. നേരത്തെ മാഷ് പറഞ്ഞിട്ടില്ലേ ഗ്രഹണിക്ക് പറ്റിയ ഒരു മരുന്നാന്ന്?
1: അത് ഞാനും വിചാരിച്ചിട്ടുണ്ടോ, ഇന്റെ കൂടെ നടക്കാൻ തുടങ്ങിയാലും തൊട്ട് അനക്കൊരു ഗ്രഹണി പിടിച്ച പോലെ ഉള്ള.
0: ഈ നടക്കാൻ തുടങ്ങിയാൽ ഒരിക്കലും ഗ്രഹണി ഉണ്ടാവില്ലല്ലോ. നമ്മള് കുടവേറെ ചാടുന്നത് അധികം നടക്കാത്തത് കൊണ്ട്, തൊടികളിൽ അധികം ജോലി ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. അതൊരു അസുഖമായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ അസുഖത്തെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെ എന്ത് സഹായിക്കും? വഴുതനങ്ങ ഒരുപാട് സഹായിക്കും. കയ്യിലൊരു വഴുക്കലുണ്ട് എന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല നമ്മളതിന്? വേണ്ട നോക്കരുത്. കാരണം അത് നമ്മളെ ആരോഗ്യത്തിന് സംരക്ഷിക്കും, ഹൃദയത്തിന്, കണ്ണിന്, കരളിന് അല്ലേ, ഇതിനൊക്കെ സഹായിക്കുന്നയാളാണ് ചില്ലറക്കാരനല്ല വഴുതനങ്ങ. മാത്രമല്ല നമുക്ക് എളുപ്പത്തിൽ വലിയൊരു മെനക്കെടൊന്നുമില്ലാതെ തന്നെ തുടിയിൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് ടെറസിലൊക്കെ ചെടിച്ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ വളർത്താം. അത് ഒരുപക്ഷെ മുളകോ അല്ലെങ്കിൽ തക്കാളിയോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വിളവ് ഇതിന് കിട്ടുകയും ചെയ്യും. തക്കാളിക്കും മുളകിനൊക്കെ കുറേയധികം പരിചരണങ്ങൾ ആവശ്യമുണ്ട്, ഇതിനത്രയൊന്നും. മാത്രമല്ല ഒരു മുളകും തക്കാളിയുടേനെക്കാട്ടും ആയുസ് കൂടുതലാണ് ചെടിക്ക്, വഴുതനങ്ങ ചെടിക്ക്. 2 വർഷം വരെ നമുക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും.
2: എന്നാ നടക്ക്, ഇന്റെ വരക്ക് പോയിട്ട് 2-3 എണ്ണം പറിച്ചിട്ട് ഓലം വെക്കാൻ തോന്നി. പിന്നെ 2-3 മൂത്ത നോക്കിട്ട് എനിക്ക് തരുവ, അതിന്റെ കുറച്ച് വിത്തെടുക്കാൻ വേണ്ടിട്ടാപ്പാ.
1: നടക്ക്.
2: ആ, കുറച്ച് മോരും വെള്ളം എടുത്തു വെക്കണേ.
1: എന്റെ
2: വേക്ക് തന്നെ ഞാനുണ്ട്.
1: ആയിക്കോട്ടെ.
2: മാഷിന് മോരും വെള്ളം വേണ്ടേ?
1: അല്ല, മോരും വെള്ളത്തിൽ വൈനിങ്ങ അരിഞ്ഞിട്ടാൽ നല്ല. നേരത്തെ മാഷ് പറഞ്ഞില്ല അങ്ങനെ തന്നെ തരട്ടെ?
2: മോരും വെള്ളത്തിൽ വൈനിങ്ങ
1: എനിക്ക്
2: വേണ്ട. മോരും വെള്ളം വേറെ തന്നെ മതി, വൈനിങ്ങ വേറെയും.
1: ഓ, ഇനി അങ്ങനെ
2: നമുക്ക് പോകാം. അവർക്കേക്ക്
1: നടക്കൂ.

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.
2: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പിഎം കിസാൻ പദ്ധതിയുടെ 23-ാം ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2047 വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുകയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിലെ താരകേശ്വറിൽ പശ്ചിംബംഗാ ദിവസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज पीएम किसान सम्मान निधि के तहत देश भर के 9 करोड़ से अधिक किसानों के बैंक खातों में पैसे भेजे गए हैं और पश्चिम बंगाल के किसानों के लिए एक और खुशी की खबर है. आज से राज्य में पीएम फसल बीमा योजना शुरू की जा रही है. फसल बीमा योजना मुश्किल समय में किसान के परिवार को सहारा देगी. फसल को नुकसान होने पर किसान पर बोझ नहीं पड़ेगा.
0: പ്രധാനമന്ത്രി പിഎം കിസാൻ പദ്ധതിയുടെ 23-ാമത് ഗഡുവും അദ്ദേഹം വിതരണം ചെയ്തു. പിഎം കിസാൻ സമ്മാൻ നിധിയുടെ 23-ാമത് ഗഡു വിതരണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിൽ പിഎം കിസാൻ ഉത്സവ് ദിവസ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കർഷകക്ഷേമത്തിനും ഗ്രാമീണ പുരോഗതിക്കുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് പിഎം കിസാൻ സമ്മാൻ നിധിയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യാതിർത്തികളിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടഞ്ഞ് ദേശസുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക പുനരുജ്ജീവനം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും. കൊൽക്കത്തയിൽ നടക്കുന്ന ചടങ്ങിൽ INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ കപ്പലുകൾ നാവികസേനയുടെ ഭാഗമാകും. 75%ത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുള്ള കപ്പലുകളുടെ നിർമ്മാണത്തിൽ 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നാവികസേന അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം മറ്റന്നാൾ ആരംഭിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ പങ്കുവയ്ക്കും. സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ പങ്ക്, പുതുതായി രൂപപ്പെടുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16 ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെ നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ ഈ മരുന്ന് സംയോജനങ്ങൾക്ക് മതിയായ ഗുണനിലവാരമില്ലെന്നും ആരോഗ്യത്തിന് ഹാനികരമാണെന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരി, ആന്റിബയോട്ടിക് മരുന്നുകൾ തുടങ്ങിയവയാണ് നിരോധിച്ചത്. സുരക്ഷിതവും ഫലപ്രദവും ശാസ്ത്രീയ അടിത്തറയുള്ളതുമായ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ നാളെ നടക്കും. ഇതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് നാളെ പരീക്ഷ എഴുതുന്നത്. രാജ്യത്തെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് പ്രത്യേക അപേക്ഷയെ തുടർന്ന് പരീക്ഷാ കേന്ദ്രം അബുദാബിയിൽ നിന്ന് നാഗ്പൂരിലേക്ക് മാറ്റാൻ എൻടിഎ അനുമതി നൽകി. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ വികസിത ഭാരത് സങ്കൽപ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. ദ്വീപുകളിലെ വികസനം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: കഴിഞ്ഞ 3 ദിവസമായി ലക്ഷദ്വീപിൽ തുടരുന്ന കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ പ്രവേശനോത്സവങ്ങളുടെ ഭാഗമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് പഠന സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ പദ്ധതി ഏറ്റവും മികച്ച രീതിയിൽ നടപ്പിലാക്കിയ പ്രദേശമെന്ന അംഗീകാരം ലക്ഷദ്വീപിന് ലഭിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ ചടങ്ങിൽ അറിയിച്ചു. തുടർന്ന് കവരത്തി ദ്വീപിൽ പ്രവർത്തന പുരോഗതിയിലുള്ള സ്കൂൾ കെട്ടിട സമുച്ചയം, ഓട്ടെക് മാതൃകയിൽ പ്രവർത്തന സജ്ജമാക്കുന്ന ഡീസാലിനേഷൻ കുടിവെള്ള നിർമ്മാണ പ്ലാന്റ് എന്നിവ കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. നാളെ അഗത്തിദ്വീപിൽ സംഘടിപ്പിക്കുന്ന അന്തർദേശീയ യോഗാ ദിനാഘോഷ പരിപാടികളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര യോഗാ ദിനം നാളെ. കൊൽക്കത്തയിൽ നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മധ്യപ്രദേശിലെ ജബൽപൂരിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്ലോവാക് റിപ്പബ്ലിക്കിൽ നിരവധി പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ത്യൻ എംബസി

0: രണ്ട് പ്രതിദിന യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സ്ലോവാക് റിപ്പബ്ലിക്കിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ് ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിലെ സിറ്റി സെന്ററിലായിരിക്കും ഇന്ത്യൻ എംബസിയുടെ പ്രധാന യോഗാദിന പരിപാടി. പ്രസിദ്ധമായ ബ്രാറ്റിസ്ലാവ കാസിലും യോഗാദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. നൂറുകണക്കിന് യോഗ സ്റ്റുഡിയോകളാണ് നിലവിൽ സ്ലോവാക്കിയയിൽ പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ നടത്തിയ സ്ലോവാക്യൻ സന്ദർശനത്തിനിടെ ആയുഷ് ഒപ്പുവച്ച ധാരണാപത്രം സ്ലോവാക്യയിൽ യോഗയ്ക്ക് കൂടുതൽ പ്രചാരം നൽകാൻ സഹായിക്കും എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: യോഗ ദിനത്തിന് മുന്നോടിയായി യുഎഇയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യൽ സെന്റർ അൽ ഐൻ ഇന്ന് യോഗ പരിപാടി സംഘടിപ്പിച്ചു. നാളെ രാവിലെ 5:30 മുതൽ 6:30 വരെ ദുബായ് പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബിൽ യോഗ സെഷൻ നടക്കും. അബുദാബിയിലെ ഇന്ത്യൻ എംബസി രാവിലെ 8 മുതൽ 9 വരെ യോഗ പരിപാടി ഒരുക്കിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 23 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നെതർലാൻഡ്സ് സ്വീഡനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 10:30 ടെക്സാസിലെ ഹൂസ്റ്റണിലാണ് മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റുമായി ഏറ്റുമുട്ടും. രാവിലെ 5:30 ക്യുറസോവ ഇക്വഡോർ പോരാട്ടം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും, കർണാടക തീരത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കിഴക്കൻ ഇന്ത്യയുടെ വികസനമാണ് വികസിത ഭാരതത്തിന്റെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ 23 ഗഡു പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ചർമ്മരോഗങ്ങൾക്കുള്ള മരുന്നുകൾ, വേദന സംഹാരികൾ ഉൾപ്പെടെ 16 മരുന്നുകൾ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങി രാജ്യം. ദേശീയതല പരിപാടിക്ക് കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നാളെ നേതൃത്വം നൽകും. നീറ്റ് UG പുനഃപരീക്ഷ നാളെ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 219 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സ്ത്രീ തരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സ്ത്രീ തരംഗത്തിൽ ഇന്ത്യൻ എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയിയെ കുറിച്ച് കേൾക്കാം. എഴുത്തുകാരി എന്നതിലുപരിയായി അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് അരുന്ധതി റോയ്. ബുക്കർ സമ്മാനത്തിനർഹയായ ആദ്യ ഇന്ത്യൻ വനിത കൂടിയാണ് അരുന്ധതി റോയ്. 1997 ഇവരുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതിക്കാണ് ഈ പുരസ്കാരം തേടിയെത്തിയത്. 1997 ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിനും പരിസ്ഥിതി മനുഷ്യാവകാശ വിഷയങ്ങൾക്കും വേണ്ടി വാദിച്ചതിനും ഇവർ പ്രശസ്തയാണ്. ഫാസിസം, സാമൂഹിക അനീതി, ആഗോളവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളെ അവരുടെ രാഷ്ട്രീയ രചനകൾ വിമർശിക്കുന്നു. നർമ്മദാ നദി അണക്കെട്ട് പദ്ധതിക്കും 2019 പൌരത്വ ഭേദഗതി നിയമത്തിനും എതിരായ പ്രതിഷേധങ്ങളിൽ അവർ നടത്തിയ അടിസ്ഥാന പങ്കാളിത്തത്തിലൂടെയാണ്

ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ CAA അനുവദിക്കുന്നു. അതുവഴി മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വത്തിലേക്കുള്ള വഴി നൽകുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം കുടിയേറ്റക്കാർക്ക് നിയമനിർമ്മാണം അത്തരം വ്യവസ്ഥകളൊന്നും നൽകിയിട്ടില്ല. അതിനാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമാണെന്ന് പല കോണുകളിൽ നിന്നും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അരുന്ധതി റോയിയുടെ ആക്ടിവിസത്തിന്റെ പേരിൽ തടവ്, രാജ്യദ്രോഹം, കോടതി അലക്ഷ്യ കുറ്റങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിയമപരമായ വെല്ലുവിളികൾ അവർ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും മുകളിൽ പറഞ്ഞ ലക്ഷ്യങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധത ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് വിപ്ലവത്തിന്റെ ഒരു ആവേശം നിലനിർത്തിയിട്ടുണ്ട്. അരുന്ധതി റോയിയുടെ പിതാവ് രാജീവ് റോയ് ഒരു ഹിന്ദു ബംഗാളി തേയിലത്തോട്ട മാനേജരായിരുന്നു. അമ്മ മേരി റോയ് കേരളത്തിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു. അവർ ഒരു അധ്യാപികയും മനുഷ്യാവകാശ പ്രവർത്തകയുമായിരുന്നു. മരിച്ചുപോയ തന്റെ പിതാവിന്റെ സ്വത്തിൽ തുല്യ അവകാശം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മേരി റോയ് സഹോദരൻ ജോർജ് ഐസക്കിനെതിരെ കേസ് കൊടുത്തു. മേരി റോയ് വേഴ്സ് കേരള സംസ്ഥാന കേസിൽ മേരി റോയ് തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തെ വെല്ലുവിളിച്ചു. ഇന്ത്യയിലെ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൽ വിജയിച്ചു. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ ആർക്കിടെക്റ്റായി പരിശീലനം നേടിയെങ്കിലും അരുന്ധതി റോയ്ക്ക് ഡിസൈനിങ്ങിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തു ജീവിതം സ്വപ്നം കണ്ടിരുന്നുമില്ല. സ്വത്തവകാശത്തെ ചൊല്ലിയുള്ള മേരി റോയിയുടെ നിയമപോരാട്ടങ്ങൾ കാരണം അരുന്ധതിയും അമ്മയും തമ്മിലുള്ള വിള്ളൽ രൂക്ഷമായി. ഡൽഹി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ പഠിക്കുമ്പോൾ അരുന്ധതിക്ക് 18 വയസ്സ് തികഞ്ഞപ്പോൾ അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. തന്റെ എല്ലാ ചെലവുകളും താൻ വഹിക്കുമെന്ന് അവർ എന്നോട് പറഞ്ഞു. 5 വർഷത്തേക്ക് അവർ എന്നോട് സംസാരിച്ചില്ല. അവർ സ്വന്തമായി എന്റെ അടുക്കൽ തിരിച്ചെത്തിയതിൽ ഞാൻ തകർന്നുമില്ല. അരുന്ധതിയുടെ മാതാവ് മേരി റോയ് ടൈംസ് ഓഫ് ഹിന്ദിയോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. കോളേജിലെ അവസാന വർഷത്തിൽ ഹോസ്റ്റൽ താമസം താങ്ങാൻ കഴിയാതെ അരുന്ധതി റോയ് തന്റെ അന്നത്തെ പങ്കാളിയോടൊപ്പം ഒരു ചേരിയിൽ താമസിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അർബൻ അഫയേഴ്സിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് റോയ് ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ പ്രദീപ് കിഷനെ കണ്ടുമുട്ടുകയും പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തത്. ഒരു കലാകാരി, എയറോബിക്സ് ഇൻസ്ട്രക്ടർ തുടങ്ങിയ വിചിത്രമായ ജോലികൾക്ക് ശേഷം പിന്നീട് ഇന്ത്യയിലെ മുൻനിര സിനിമാ താരങ്ങളിൽ ഒരാളായി മാറിയ ഷാരൂഖ് ഖാനുമൊത്ത് 1989 ഇൻ വിച്ച് ആനി ഗിഫ്റ്റ്സ് ഇറ്റ് ദോസ് വൺസ് എന്ന TV ചിത്രത്തിൽ അവർ കഥയും സഹനടിയുമായി അഭിനയിച്ചു. ഒരു ഭീമാകാരനായ ആഫ്രോ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റോയ് എഴുത്തു തുടരാൻ വാസ്തുവിദ്യ ഉപേക്ഷിച്ച് തന്റെ ആദ്യ നോവൽ പൂർത്തിയാക്കുന്നതിനു മുൻപ് മുങ്ങിമരിക്കുന്ന രാധയെ അവതരിപ്പിക്കുന്നു. പിന്നീട് 1992 ഇലക്ട്രിക് മൂൺ എന്ന ചിത്രത്തിനും നിരവധി ടെലിവിഷൻ നാടകങ്ങൾക്കും അവർ തിരക്കഥയെഴുതി. ഈ ചിത്രങ്ങൾ റോയ്ക്ക് അർപ്പണബോധമുള്ള ആരാധകരെ നേടിക്കൊടുത്തു. പക്ഷേ വിവാദങ്ങൾ അവരുടെ കരിയർ തടസ്സപ്പെടുത്തി. 1994 ശേഖർ കപൂറിന്റെ ബെൻഡിറ്റ് ക്വീൻ എന്ന സിനിമയിലെ ഫുലൻ ദേവിയെ 1980 തുടക്കത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആവശ്യമുള്ള കുറ്റവാളികളിൽ ഒരാളും അടിച്ചമർത്തപ്പെട്ടവരുടെ നായികയുമായിരുന്ന ചൂഷണം ചെയ്തുവെന്ന് അവകാശപ്പെട്ട് അവർ 2 പത്രലേഖനങ്ങൾ എഴുതി. 1981 ദേവിയും സംഘവും കുപ്രസിദ്ധമായ ബഹ്മായ് കൂട്ടക്കൊല നടത്തി. അവിടെ 1979 രണ്ട് താക്കൂർ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിന് പ്രതികാരമായി ഏകദേശം 20 താക്കൂർ പുരുഷന്മാരെ അവർ കൊന്നു. റോയിയുടെ കോളങ്ങൾ ഒരു കോടതി കേസ് ഉൾപ്പെടെ ഒരു കോലാഹലത്തിന് കാരണമായി. അവർ പൊതുജനങ്ങളിൽ നിന്ന് പിൻവാങ്ങി താൻ എഴുതാൻ തുടങ്ങിയ നോവലിലേക്ക് മടങ്ങി. 1997 റോയ് തന്റെ ആദ്യ നോവൽ പ്രസിദ്ധീകരിച്ചു, ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കൃതി. ഇത് വ്യാപകമായ പ്രശംസ നേടി. ഐപ്പ് കുടുംബത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഈ അർദ്ധ ആത്മകഥാപരമായ കൃതി അക്കാലത്തെ ബെസ്റ്റ് സെല്ലറുകളുടെ പരമ്പരാഗത പ്ലോട്ടുകളിൽ നിന്നും ലഘുവായ ഗദ്യത്തിൽ നിന്നും വ്യത്യസ്തമായി. കാലക്രമേണ അലഞ്ഞുതിരിയുന്ന ഒരു ആഖ്യാനത്തിൽ ഇന്ത്യൻ പ്രമേയങ്ങളെയും കഥാപാത്രങ്ങളെയും കേന്ദ്രീകരിച്ച് ഗാനരചനാ ഭാഷയിൽ രചിക്കപ്പെട്ട റോയിയുടെ നോവൽ ഒരു വിദേശ ഇന്ത്യൻ എഴുത്തുകാരന്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമായി മാറുകയും ചെയ്തു. 1997 ഫിക്ഷനുള്ള ബുക്കർ സമ്മാനം നേടുകയും ചെയ്തു. അവാർഡ് ദാന ചടങ്ങിനിടെ വിധികർത്താക്കളിൽ ഒരാളായ ഗില്ലിയൻ ബിയർ റോയിയുടെ പ്രതിഭയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് 7 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ കണ്ണുകളിലൂടെ ദക്ഷിണേന്ത്യയുടെ ചരിത്രത്തെ അവതരിപ്പിക്കുന്നു. അസാധാരണമായ ഭാഷാപരമായ കണ്ടുപിടുത്തങ്ങളിലൂടെ കുട്ടികൾ എന്ന നിലയിലും തകർന്ന മുതിർന്നവർ എന്ന നിലയിലും അവർ അവരുടെ ധാരണകളെ സംയോജിപ്പിക്കുന്നു. അവർ പറയുന്ന കഥ അടിസ്ഥാനപരവും പ്രാദേശികവുമാണ്. ഇത് പ്രണയത്തെ

യും മരണത്തെയും കുറിച്ചാണ്, നുണകളെയും നിയമങ്ങളെയും കുറിച്ചാണ്. ഒരു ക്രിസ്ത്യൻ സ്ത്രീയും അരികുവൽക്കരിക്കപ്പെട്ട ഒരു ഹിന്ദു പുരുഷനും തമ്മിലുള്ള അടുപ്പമുള്ള രംഗം ചിത്രീകരിച്ചതിന് അവരുടെ പുസ്തകത്തിൽ അശ്ലീല കുറ്റം ചുമത്തിയതിനെ തുടർന്ന് 1997 August 19 കേരളത്തിലെ കോടതിയിൽ റോയിയെ വിളിച്ചു വരുത്തി. 2017 റോയ് പ്രസിദ്ധീകരിച്ച 20 ശേഷമുള്ള അവരുടെ ആദ്യ നോവലാണ് ദ മിനിസ്റ്ററി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ട്രാൻസ്ജെൻഡർ സ്ത്രീയായ അഞ്ജു നയിക്കുന്ന വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുടെയും ചിലർ സംഘർഷത്തെ ഒരു നിയമാനുസൃത പോരാട്ടമായി കാണുന്ന കാശ്മീരിലെ ഒരു കലാപകാരിയായ എസ് തിലോത്തമ്മയുടെയും വ്യക്തിപരമായ കഥകൾ ഈ കാലഹരണപ്പെട്ട ആഖ്യാനം ഇഴചേർക്കുന്നു. നോവലിന്റെ അക്രമാസക്തമായ ലോകത്ത് കഥാപാത്രങ്ങളുടെ ജീവിതത്തിന്റെ തുടർച്ചയെ ആഘാതം രൂപപ്പെടുത്തുന്നു. റോയിയുടെ നിരീക്ഷണം ഊന്നി പറയുന്നതുപോലെ റോയിയുടെ തുടർന്നുള്ള സാഹിത്യ രചനകളിൽ പ്രധാനമായും രാഷ്ട്രീയാധിഷ്ഠിതമായ നോൺ ഫിക്ഷൻ കൃതികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും ആഗോള മുതലാളിത്ത കാലഘട്ടത്തിൽ അവരുടെ മാതൃരാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. 2001 പവർ പൊളിറ്റിക്സ്, 2002 അൾജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ്, 2003 വാർട്ടോക്ക്, 2004 സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിലെ പുതുശക്തി, 2009 ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി ലിസണിംഗ് ടു ഗ്രാസ് ഷോപ്പേഴ്സ്, 2011 ബ്രോക്കൺ റിപ്പബ്ലിക് 3 Essays, കൂടാതെ 2014 ക്യാപിറ്റലിസം എ ഗോസ്റ്റ് സ്റ്റോറി, 2019 മൈ സെഡീഷ്യസ് ഹാർട്ട് അവരുടെ 20 നോൺ ഫിക്ഷൻ കൃതികളുടെ ഒരു സമാഹാരമാണ്. 2024 റോയ് സാമ്രാജ്യത്തിന്റെ ഘടനകളെ പര്യവേഷണം ചെയ്യുന്ന പത്രപ്രവർത്തകനും റേഡിയോ പ്രക്ഷേപകനുമായ ഡേവിഡ് ബർസാമിയനുമായുള്ള 2 പതിറ്റാണ്ടുകളുടെ അഭിമുഖങ്ങളുടെ ഒരു ശേഖരമായ ദി ആർക്കിടെക്ചർ ഓഫ് മോഡേൺ എംപയർ പുറത്തിറക്കി. റോയ് വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ വിഷയങ്ങളിൽ സജീവമാണ്. പലപ്പോഴും ഇന്ത്യൻ നിയമ അധികാരികളുമായി എതിർപ്പുണ്ടാക്കുന്നു. നർമ്മദാ നദിയിലെ അണക്കെട്ടുകളുടെ നിർമ്മാണം തടയുന്നതിനുള്ള ശ്രമങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നതിനിടയിൽ 2001 ഒരു പ്രതിഷേധത്തിനിടെ അവർ തങ്ങളെ ആക്രമിച്ചതായി അണക്കെട്ട് നിർമ്മാണ പദ്ധതിയുടെ അനുകൂലികൾ ആരോപിച്ചു. കുറ്റങ്ങൾ ഒഴിവാക്കിയെങ്കിലും സുപ്രീംകോടതി ജഡ്ജിമാരെ അപമാനിക്കുന്ന തരത്തിൽ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് അടുത്ത വർഷം അവർ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടു. അവർക്ക് പിഴയും 1 തടവും വിധിച്ചു. 2002 ഡാം ഏജ് എന്ന ഡോക്യുമെന്ററിയിൽ ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റോയിയുടെ നിയമപ്രശ്നങ്ങൾ തുടർന്നു. 2010 കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപിരിയുന്നതിനെ അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തിയതിനു ശേഷം രാജ്യദ്രോഹ കുറ്റം ചുമത്തി പ്രോസിക്യൂഷനിൽ നിന്ന് അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 2010 കാശ്മീരി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള റോയിയുടെ പരാമർശങ്ങൾക്ക് 2024 June ഇന്ത്യൻ അധികാരികൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി. ഇന്ത്യയുടെ രാജ്യദ്രോഹ നിയമം സുപ്രീംകോടതി നിർത്തിവച്ചതിനു ശേഷം ഡൽഹിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിയമമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം UAPA 13 ഉപയോഗിച്ചു. ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തെ ബാധിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന വ്യക്തികളെ 7 വരെ തടവും പിഴയും ശിക്ഷിക്കുന്നതാണ് സെക്ഷൻ 13. പരിമിതികളില്ലാത്ത UAPA പ്രയോഗിക്കുന്നതിലൂടെ അവരുടെ കേസിൽ ബാധകമായേക്കാവുന്ന മറ്റു നിയമങ്ങളുടെ അത്തരം പരിമിതികളെ മറികടക്കാൻ കഴിയും. നിരവധി പൌരാവകാശ സംഘടനകൾ ഈ തീരുമാനത്തെ അപലപിച്ചു. കൂടാതെ 200 ഇന്ത്യൻ ആക്ടിവിസ്റ്റുകളും പത്രപ്രവർത്തകരും അക്കാദമിക് വിദഗ്ധരും ഇന്ത്യൻ സർക്കാരിനോട് ഉപരോധം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു തുറന്ന കത്തിൽ ഒപ്പിട്ടു. മാവോയിസ്റ്റ് പിന്തുണയുള്ള സംഘടനയെ പിന്തുണച്ചതിനെ റോയ് വിമർശിക്കപ്പെട്ടു. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ആദിവാസി ഭൂമികളിലെ ഖനനത്തെ ചെറുക്കാനുള്ള നക്സലൈറ്റ് വിമത ഗ്രൂപ്പിന്റെ ശ്രമങ്ങൾ 3 കാട്ടിൽ ഗറില്ല പോരാളികളോടൊപ്പം താമസിച്ച ശേഷം 2011 വാക്കിംഗ് വിത്ത് ദി കോമ്രേഡ്സ് എന്ന ഉപന്യാസത്തിൽ അവർ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. എഴുത്തുകാരിയും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകയും ബുക്കർ സമ്മാന ജേതാവുമായ അരുന്ധതി റോയിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത സ്ത്രീ തരംഗത്തിലൂടെ കേൾക്കാം.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീ തരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീ തരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
2: എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, എഫ് ആർ പി ഡോർസ്, പി വി സി ആൻഡ് യു പി വി സി ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം. ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: വാഹനങ്ങൾക്കായി പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. എഥനോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള വിൽപ്പനയ്ക്ക് നിർമ്മാതാക്കൾക്ക് തയ്യാറെടുപ്പുകൾ തുടങ്ങാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജൂൺ 12-നാണ് 100% ഇന്ധനം ഉപയോഗിക്കുന്ന ചട്ടങ്ങളിൽ മന്ത്രി ഒപ്പുവെച്ചത്. അടുത്തിടെ 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചിരുന്നു. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയായ ദി തിമോത്തി ഇനിഷ്യേറ്റീവിന്റെയും ഇതിന്റെ 6 പ്രവർത്തകരുടെയും പേരിൽ UAPA പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. വിദേശ പണവിനിയോഗവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെ കൊത്തന്നൂർ പോലീസാണ് കേസെടുത്തത്. മധ്യപ്രദേശിലെ നർമ്മദാപുരത്ത് പശുക്കടത്ത് ആരോപിച്ച് ഗോ സംരക്ഷകർ ആൾക്കൂട്ടക്കൊല നടത്തിയ കേസിൽ 7 പേർക്ക് ജീവപര്യന്തം തടവ്. 2022 ഓഗസ്റ്റ് 2 നടന്ന സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ജമ്മുകശ്മീരിൽ അതിർത്തി രക്ഷാ സേനയിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ലാൽ സിംഗ് സ്വയം വെടിവെച്ച് മരിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനത്തിൽ ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഏകോപനമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. UDFനെ പോലെ നിപയെ രാഷ്ട്രീയ ആയുധമാക്കാൻ LDF തയ്യാറല്ല. പ്രതിരോധ ദൗത്യത്തിൽ എല്ലാ സഹകരണവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് ശിക്ഷയുടെ ഏറ്റവും കഠിനമായ രൂപങ്ങളിലൊന്നാണെന്നും അതിനാൽ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചു വേണം തീരുമാനമെടുക്കേണ്ടതെന്നും സുപ്രീംകോടതി. CBSE 10-ാം ക്ലാസ് 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട ചെലവുകൾ, ഉത്തരക്കടലാസുകൾ വാങ്ങുന്നതും ശേഖരിക്കുന്നതും സംബന്ധിച്ച ടെൻഡർ നടപടിയുടെ വിശദാംശം തുടങ്ങിയവ വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. പ്ലീഡർ നിയമനത്തിലും പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിൽ തുടർന്നുള്ള എല്ലാ ഉന്നത നിയമനങ്ങളിലും സൂക്ഷ്മത പുലർത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നേതാക്കളെയും ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 1.87 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടിച്ചു. ഷാർജയിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെത്തിയ കാസർഗോഡ് കുമ്പള സ്വദേശിയിൽ നിന്നാണ് സ്വർണം പിടിച്ചത്. ക്ഷീരവികസന വകുപ്പിലെ ജില്ലാ മേധാവികൾക്ക് കൂട്ടത്തോടെ സ്ഥലം മാറ്റം. 8 ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർമാരും 4 ക്ഷീരപരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽമാരും ഉൾപ്പെടെ 16 പേരെയാണ് ഒറ്റയടിക്ക് സ്ഥലം മാറ്റിയത്. വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിബി മാത്യുവാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ വനിതാ പോലീസ് കോൺസ്റ്റബിളിനെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. അതിജീവിതയുടെ ആൺസുഹൃത്തും ഇയാളുടെ 2 സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. കണ്ണൂർ ജില്ലയിലെ വിവിധ കോടതികളിൽ നടന്ന നാഷണൽ ലോക് അദാലത്തിൽ 569 കേസുകൾ തീർപ്പാക്കി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും തലശ്ശേരി കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. വിവിധ കോടതികളിൽ നിലവിലുള്ളതും അല്ലാത്തതുമായ 5236 കേസുകളാണ് പരിഗണിച്ചത്. കണ്ണൂർ ടൗൺ പോലീസ് 2004 രജിസ്റ്റർ ചെയ്ത 10 വാഹന മോഷണ കേസുകളിലെ പ്രതിയെ ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഹരിയാന പൽവാർ സ്വദേശി ബൽദേവ് സിംഗാണ് അറസ്റ്റിലായത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് യൂണിറ്റിലെ SI മധുസൂദനൻ, ASIമാരായ ബിജു, രാജേഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം ഹരിയാന പോലീസ് ക്രൈം സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്.
0: ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: ഇറാൻ US സമാധാന കരാർ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഹോർമൂസ് വഴി സ്വതന്ത്ര ഗതാഗതം ഉറപ്പാക്കുന്നതിനും വഴിതുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അന്തിമ കരാറിലെത്തുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾക്കായി ഇന്ത്യ കാത്തിരിക്കുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. ചൈന, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, തുർക്കി പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഗാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്, ജപ്പാൻ പ്രധാനമന്ത്രി സൈനോ തകായ്ചി തുടങ്ങിയവരും ഗൾഫ് രാഷ്ട്ര നേതാക്കളും കരാറിനെ സ്വാഗതം ചെയ്തു. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യമുണ്ടാവുക. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ള 225 KSRTC ബസ്സുകളിൽ 182 എണ്ണത്തിലാണ് സൗജന്യ യാത്രയുള്ളത്. മോഹൻജദാരോയിൽ നിന്ന് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടെടുത്ത ചരിത്രശില്പത്തിലും സദാചാരം ആരോപിച്ചുള്ള വിചിത്ര നടപടി തിരുത്തി NCERT. 4500 വർഷത്തിലേറെ പഴക്കമുള്ള BC 2600 നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ചരിത്രപ്രസിദ്ധ വെങ്കലശില്പമായ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ നഗ്നത മറച്ച് NCERT പുതിയ പാഠപുസ്തകമിറക്കിയത് വൻ വിവാദമായിരുന്നു. ഇതോടെയാണ് പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ വികല ചിത്രം നീക്കാനും യഥാർത്ഥ ശില്പത്തിന്റെ ചിത്രം തന്നെ 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താനും ഉന്നതതലത്തിൽ തീരുമാനമായത്. പുരാതന ക്ഷേത്രങ്ങളിൽ പോലും ഇത്തരം ചരിത്രശില്പങ്ങളുള്ളപ്പോഴാണ് NCERTയുടെ വിചിത്ര നടപടിയെന്നതാണ് വിവാദമുണ്ടാക്കിയത്. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ പരീക്ഷണം വിജയകരം. ഒഡീഷ തീരത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. കരയിലുള്ള ലക്ഷ്യം തകർക്കാനുള്ള ദീർഘദൂര മിസൈലാണിത്. മിസൈൽ എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനം അറിയിച്ചു. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമർ പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾ കുട്ടികളെ അസന്തുഷ്ടരാക്കുന്നുവെന്നും അത് അവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 2027 നിയന്ത്രണം കൊണ്ടുവരാനാണ് പദ്ധതിയിടുന്നത്. പ്രശസ്ത നാടകപ്രവർത്തകൻ രാധൻ കണ്ണപുരം അന്തരിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. കേരളത്തിലെ ഒട്ടേറെ നാടക സംഘങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള രാധൻ കണ്ണപുരം, തീപ്പൊട്ടൻ, പെരുന്തച്ചൻ, നവരസനായകൻ, കോടീശ്വരൻ, ഉള്ളതു പറഞ്ഞാൽ, കിനാവിലൊരു കളിവീട് തുടങ്ങിയ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: ചോദ്യചോർച്ചയുടെ വിവാദ ചുഴിയിൽപ്പെട്ടിരിക്കെ നീറ്റ് UG പുനഃപരീക്ഷയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ടെലഗ്രാം മെസ്സേജിംഗ് ആപ്ലിക്കേഷന് രാജ്യത്ത് താൽക്കാലിക വിലക്കേർപ്പെടുത്തി കേന്ദ്രം. പരീക്ഷ നടത്തിപ്പിലെ തുടർച്ചയായ വീഴ്ചയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പ്രതിക്കൂട്ടിലായപ്പോഴാണ് രണ്ടും കൽപ്പിച്ചുള്ള നീക്കം. ചോദ്യചോർച്ചയുണ്ടായതിന്റെ പേരിലല്ല ഇപ്പോഴത്തെ നടപടികളെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ്. ചോദ്യം ചോർന്നതായുള്ള വ്യാജ സന്ദേശങ്ങൾ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ആശങ്കപ്പെടുത്തുന്നു. അത് വിദ്യാർത്ഥികളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. നിയന്ത്രണം ഈ മാസം 22 വരെ. തൃണമൂൽ കോൺഗ്രസ് പിളർപ്പ് നാടകം അപ്രതീക്ഷിത രംഗങ്ങളിലേക്ക് കടക്കുന്നതിനിടെ വിമത MPമാരുടെയും മമതാ ബാനർജി നയിക്കുന്ന ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന MPമാരുടെയും വാദം പ്രത്യേകം കേൾക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. 28 തൃണമൂൽ MPമാരിൽ 20 പേർ തങ്ങൾ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുകയാണെന്നും ഇത് അംഗീകരിക്കണമെന്നും കാട്ടി നൽകിയ അപേക്ഷയിൽ നിയമോപദേശം തേടാനും സ്പീക്കർ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി തയ്യാറാക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നതാധികാര സമിതി രൂപവൽക്കരിച്ചു. കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ച് ഓരോ സീസണിലും വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് പ്രത്യേക കലണ്ടർ തയ്യാറാക്കി ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി KM മുരളീധരൻ. സമിതി അധ്യക്ഷനായി ലോകാരോഗ്യ സംഘടന കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലിനെ നിയോഗിച്ചു. ഈ മാസം മാത്രം വിവിധ ജില്ലകളിലായി 70 പേർക്ക് ഷിഗല്ല ബാധിച്ചതായി മന്ത്രി മുരളീധരൻ പറഞ്ഞു. ഈ വർഷം ഇതുവരെ 146 പേർക്ക് രോഗം പിടിപെട്ടു. പൌരത്വത്തിനും താമസസ്ഥലത്തെ വിലാസത്തിനും രേഖയായി ആധാർ ഉപയോഗിക്കുന്നത് തടയണമെന്ന ഹർജിയിൽ കേന്ദ്രത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും മറുപടി തേടി സുപ്രീംകോടതി. ആധാർ ഉപയോഗം തിരിച്ചറിയൽ രേഖയായി മാത്രം നിലനിർത്താൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഉപാധ്യായ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചത്. സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി VD സതീശനും സ്വന്തം വിവരങ്ങൾ സെൻസസ് പോർട്ടലിൽ നൽകി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൻസസ് പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിച്ചു. ചുമ, ജലദോഷം, പനി എന്നിവ നിയന്ത്രിക്കാൻ കുട്ടികൾക്ക് നൽകുന്ന പാരസെറ്റമോൾ ഉൾപ്പെടെയുള്ള സിറപ്പുകൾ വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പിട് നിർബന്ധമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1945 ഡ്രഗ് റൂൾസിൽ ഭേദഗതി വരുത്തിയാണ് ഷെഡ്യൂൾ കെ വിഭാഗത്തിൽപ്പെടുന്ന സിറപ്പുകൾക്ക് കുറിപ്പടി നിർബന്ധമാക്കിയത്. ശബരിമല ശ്രീകോവിലിന്റെ വലതുവശത്ത് മേൽക്കൂരയിൽ രണ്ടടി നീളത്തിൽ സ്വർണത്തിന്റെ നിറമങ്ങിയതായി കണ്ടെത്തി. നെയ് വലിച്ചെറിഞ്ഞതാകാൻ സാധ്യതെന്ന് ദേവസ്വം ബോർഡ്. വൃത്തിയാക്കാൻ കോടതിയുടെ അനുമതി തേടും. നിറവ്യത്യാസമുണ്ടായത് ഇക്കൊല്ലത്തെ മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങിയ ശേഷം. യു പി എസ് സി സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചോർന്നെന്ന ആരോപണങ്ങൾ കേന്ദ്ര

0: സർക്കാർ തള്ളി. പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വിമാനത്താവളത്തിനുള്ളിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശം. ഇടതുമുന്നണി മുൻ കൺവീനർ EP ജയരാജൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗൺമാൻ S അനിൽകുമാർ, പേഴ്സണൽ അസിസ്റ്റന്റ് VM സുനീഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അബ്ദുൽ ബാസിത്തിൻ്റെതാണ് ഉത്തരവ്. തെക്കൻ കാലിഫോർണിയയിലെ വ്യോമത്താവളത്തിൽ നിന്ന് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ US വ്യോമസേനയുടെ B-52 സാറ്റോ ഫോർട്ടസ് ബോംബർ വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാനും ആണവ ചർച്ചകൾക്ക് വഴിയൊരുക്കാനും ലക്ഷ്യമിട്ടുള്ള സമാധാന കരാർ US കോൺഗ്രസിന്റെ പരിശോധനയ്ക്കായി അയക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്. ഇറാൻ യുദ്ധം അവസാനിച്ചാലും എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവയുടെ വില ഉടൻ കുറയാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ. ഇറാനും US ഇടക്കാല സമാധാന കരാറിൽ ധാരണയിലെത്തിയ പശ്ചാത്തലത്തിലാണ് വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി മട്ടന്നൂർ എടേന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ഈ മാസം 23 മാറ്റി. രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ സുവർണവും നാഴികക്കല്ലുമായ സുപ്രധാന വേളയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്ന് C സദാനന്ദൻ MP.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: വ്യാപാരം ഇരട്ടിയാക്കാനും സിവിൽ, ആണവോർജ്ജം, പ്രതിരോധം, ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെയും കൂടിക്കാഴ്ചയിൽ തീരുമാനം. അടുത്ത 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഇരട്ടിയാക്കും. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $16 ബില്യൺ. ഇന്ത്യയുടെ Chandrayaan-3 ദൗത്യം രാജ്യത്തിന്റെ വളർന്നുവരുന്ന സാങ്കേതിക കരുത്തിന്റെ നിർണായക ഉദാഹരണമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് ലക്ഷ്യമാക്കി വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായതോടെ US സമാധാന ചർച്ചകളിൽ അർത്ഥമില്ലെന്ന് ഇറാൻ പറഞ്ഞു. US തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലപാട്. 2 മാസത്തിനു ശേഷം ഹോർമസ് കടലിടുക്കിലെ US ഉപരോധ മേഖലയിലൂടെ ഇറാൻ എണ്ണക്കപ്പലുകൾ സ്വതന്ത്രമായി സഞ്ചരിച്ചെന്ന് റിപ്പോർട്ട്. US ഇറാനും ഇടക്കാല സമാധാന കരാറിൽ ധാരണയാകുന്നതിന് 2 ദിവസം മുൻപ് തന്നെ ഇറാൻ എണ്ണയുമായി കപ്പലുകൾ ഉപരോധ മേഖലയെ താണ്ടിയെന്ന് എണ്ണ ടാങ്കറുകളെ നിരീക്ഷിക്കുന്ന ടാങ്കർ ട്രാക്കേഴ്സ് വെബ്സൈറ്റ് പറയുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മൈ ഭാരത് മാഹി കേന്ദ്ര യുവജനങ്ങൾക്കായി യോഗ ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. 15 മുതൽ 35 വരെ പ്രായമുള്ള മാഹി ജില്ലയിലെ യുവജനങ്ങൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. മഴയ്ക്ക് പിറകെ ഈഡിസ് കൊതുകുകൾ പെരുകുന്നത് കണ്ണൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാമെന്ന ആശങ്ക ഉയർത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രോഗം കണ്ടെത്തുന്നുണ്ട്. ഈ വർഷം 570 കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പുളിങ്ങോം, നടുവിൽ, മാങ്ങാട്ടിടം, കീഴ്പ്പള്ളി, ഉളിക്കൽ, മാലൂർ, മട്ടന്നൂർ, പൊറോറ, കൊളശ്ശേരി, വേങ്ങാട്, ചിറക്കൽ, കരിക്കോട്ടക്കരി, കുറുമാത്തൂർ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ കേസുകൾ ഈ വർഷം റിപ്പോർട്ട് ചെയ്തത്. നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടിയുടെ ഇടവേളയിൽ നടത്തിയ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ആവശ്യം. ഇറാൻ യുദ്ധത്തിനിടെ US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇത്. പ്രധാനമന്ത്രി ഒന്നും പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷം വിമർശനമുയർത്തിയിരുന്നു. ഇന്തോ പസഫിക് മേഖലയിലെ US സൈനിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഇന്തോ പസഫിക് കമാൻഡിനെ US പസഫിക് കമാൻഡ് എന്ന് പുനർനാമകരണം ചെയ്ത് US പ്രതിരോധ വകുപ്പ്. US ഇറാൻ സമാധാന കരാർ ഒപ്പിടാൻ തീരുമാനമായിരിക്കെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ ഈ മാസം 10 തീയതി US സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 3 ഇന്ത്യക്കാരിൽ 2 പേരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട് വൻ വിവാദമായ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീയുമായി മുന്നോട്ടു പോകാൻ UDF സർക്കാർ. പാഠ്യപദ്ധതി, സ്കൂൾ തെരഞ്ഞെടുപ്പ് എന്നിവ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുമെന്ന നിബന്ധനയോടെയാണ് പദ്ധതിയുടെ ഭാഗമാകുക. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന്റെ നിലപാട് രൂപപ്പെടുത്താൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു. PM ശ്രീ കരാറിൽ ഒപ്പിട്ട് LDF സർക്കാർ പണം വാങ്ങിയെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാദം ശരിയല്ലെന്ന് മുൻമന്ത്രി V ശിവൻകുട്ടി

0: ഒക്ടോബറിൽ പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും പദ്ധതിയിൽ പ്രവേശിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും അതിന് കഴിയില്ലെന്ന് നവംബർ 12 സർക്കാർ അറിയിച്ചെന്നും അദ്ദേഹം പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: 1970 ഫുട്ബോൾ ലോകകപ്പിൽ ബ്രസീലിന്റെ കിരീട വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച പ്രതിരോധ താരം ബ്രിട്ടോ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. കടലിൽ കുളിക്കുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ട് കാണാതായ രണ്ട് യുവാക്കളുടെയും മൃതദേഹം കണ്ടെത്തി. ചങ്ങനാശ്ശേരി ചീരംചിറ ചാത്തൻതറ അങ്കിത്, കോട്ടയം ചിങ്ങവനം തേമ്പളിൽ അപ്പുട്ടി അബ്രഹാം എന്നിവരുടെ മൃതദേഹമാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ചിത്താരി അഴിമുഖ പരിസരത്ത് പുഴയിൽ നിന്ന് തീരദേശ പോലീസും നാട്ടുകാരും കണ്ടെടുത്തത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് അതിഥി മന്ദിരം പണിയുന്ന കാര്യം പരിഗണിക്കുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനന്ത് അംബാനി. ഞായറാഴ്ച ക്ഷേത്ര ദർശനത്തിനെത്തിയ അദ്ദേഹത്തോട് ഭാരവാഹികൾ ആശയമുന്നയിച്ചപ്പോഴാണ് മറുപടി നൽകിയത്. കൊട്ടിയൂരിലേക്കെത്തുന്ന ടൂറിസ്റ്റ് വാഹനങ്ങളിൽ നികുതി തട്ടിപ്പ് വ്യാപകമാകുന്നു. തിങ്കളാഴ്ച രാവിലെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ നികുതി വെട്ടിച്ച വാഹനം പിടിച്ചു. ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിന്റെ നമ്പർ പതിച്ച ട്രാവലർ രജിസ്ട്രേഷനും നികുതിയും അടക്കാതെ അനധികൃതമായി സർവീസ് നടത്തിയത് കണ്ടെത്തിയത്. RTO കസ്റ്റഡിയിലെടുത്ത വാഹനം നടപടികൾക്കായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിന് സ്ഥലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂവുടമകളുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉറപ്പു നൽകി. ഭൂവുടമ പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ റോഡുകളിൽ സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി AI ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ കുടിശ്ശിക തുക പദ്ധതിയുടെ നടത്തിപ്പുകാർ നൽകാത്തതിന് കാരണമറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 36.95 കോടി കിട്ടാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഉപകരാറുകാരായ ബാംഗ്ലൂരുവിലെ SRIT ഇന്ത്യ ലിമിറ്റഡ് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് AA സിയാദ് റഹ്മാന്റെ നിർദ്ദേശം. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ July 6 പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. അന്ന് എല്ലാ പ്രതികളും ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. 13ഉം 16ഉം പ്രതികളായ സനീഷും സനിതും നൽകിയ വിടുതൽ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് നേരെ ആക്രമണം. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടെ രാജസ്ഥാനിലെ ജയ്പൂർ ഷഹീദ് സ്മാരകത്തിലാണ് സംഭവം. 100 ആക്രമണങ്ങൾ ഉണ്ടായാലും തങ്ങൾ നിശബ്ദരായിരിക്കില്ലെന്ന് ദീപ്കെ പറഞ്ഞു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. കശുവണ്ടി ഇറക്കുമതി അഴിമതിക്കേസിൽ 3ാമതും പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച് സർക്കാർ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. കോടതി അലക്ഷ്യ നടപടിയിൽ വിശദീകരണത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഫ് നേരിട്ട് ഹാജരാകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. വിശദീകരണത്തിന് ഹാജരാകണമെന്ന നിർദ്ദേശത്തിൽ തെറ്റില്ലെന്ന് ജസ്റ്റിസ് കെ നടരാജൻ, ജസ്റ്റിസ് ജോൺസൺ ജോൺ എന്നിവരുൾപ്പെട്ട ബെഞ്ച് വിലയിരുത്തി.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF നിക്ഷേപങ്ങളുടെ 2025-26 വർഷത്തെ പലിശ നിരക്ക് 8.25% കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. തുടർച്ചയായി 3ാം വർഷമാണ് 8.25% പലിശ അനുവദിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള ഏകോപനം സർക്കാർ ശക്തിപ്പെടുത്തും. സ്ത്രീ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനടക്കം തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ ജനപ്രതിനിധികൾക്കും CDS മേധാവികൾക്കും ബോധവൽക്കരണത്തിന് എല്ലാ ജില്ലകളിലും 1 ദിവസത്തെ ശില്പശാല നടത്തും. തീവണ്ടികളിലെ ബോഗികൾ വാടകക്കെടുത്ത് ബാഗുകൾ തപാൽ ഓഫീസുകൾക്ക് കൈമാറുന്ന റെയിൽവേ മെയിൽ സർവീസ് നിർത്തലാക്കാനുള്ള തീരുമാനം തപാൽ വകുപ്പ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി മരവിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് 20 വട്ടം ആകാശത്ത് ചുറ്റി ഇന്ധനം കത്തിച്ചു കളഞ്ഞ് 2 മണിക്കൂറിന് ശേഷം തിരിച്ചിറക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 778 വിമാനമാണ് യാത്രക്കാരെയും ബന്ധുക്കളെയും വിമാനത്താവള ജീവനക്കാരെയും ആശങ്കയുടെ മുൾമുനയിലാക്കിയത്. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മാത്രമല്ല അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങൾക്കും നിയമസഭയിൽ പങ്കാളിത്തം നൽകുന്ന രീതിയിൽ ചരിത്രപരമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ചില വിദേശ ജനപ്രതിനിധി സഭകളിലുള്ളതുപോലെ പൊതുജനത്തിനും ചോദ്യം ചോദിക്കാൻ അവസരമുണ്ടാകണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധന

0: പ്രാർത്ഥനയിൽ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് 200 കിലോ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചു. 20,000 രൂപ പിഴ ചുമത്തി. ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്നതിൽ മികവ് പുലർത്തിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ തലശ്ശേരി സബ് ഡിവിഷൻ പോലീസ് ഓഫീസ്, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ, പിണറായി പോലീസ് സ്റ്റേഷൻ എന്നിവക്ക് ISO അംഗീകാരം. ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മികച്ച ജനമൈത്രി പോലീസ് സേവനം, ആധുനിക സംവിധാനങ്ങളോടെയുള്ള മികച്ച പ്രവർത്തനം, സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യാനുള്ള തൊഴിൽ സാഹചര്യം എന്നിവ ഉറപ്പാക്കിയതാണ് നേട്ടത്തിന് അർഹമാക്കിയത്.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രതിഭാഗം അഭിഭാഷകനെ ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാക്കിയതിൽ തിരുത്തൽ വരുത്തി സർക്കാർ. സ്വർണക്കൊള്ളക്കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനായി ഹാജരായ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെയാണ് നിയമിച്ചത്. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് രാജിവെപ്പിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി പഞ്ചായത്തിൽ 10-11 വാർഡുകളിൽ 2 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 4-8 വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വിട്ടുമാറാത്ത പനിയെ തുടർന്നാണ് കുട്ടികൾ തിങ്കളാഴ്ച തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. രോഗത്തിന്റെ ഉറവിടം അന്വേഷിച്ചു വരികയാണ്. ഒമാൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 3 നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെ പ്രതിഷേധമറിയിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. യൂറോപ്പിൽ പര്യടനം നടത്തുന്ന അദ്ദേഹം റൂബിയോയെ ഫോണിൽ വിളിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയയാൾ അറസ്റ്റിൽ. മുതാക്കൽ വളാക്കാട് കോടാലിക്കോണം ചെരുവിള വീട്ടിൽ സോണി തോമസിനെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്ന് KSRTC പുറത്താക്കിയ ഡ്രൈവർ യദുവിന് നിയമസഭയിൽ ജോലി. നിയമസഭയിലെ ബസിന്റെ ഡ്രൈവറായാണ് താൽക്കാലിക നിയമനം. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്കുള്ള നിർദ്ദിഷ്ട 4-വരിപാതയുടെ ഭൂമി ഏറ്റെടുക്കലിനായി ഗസറ്റ് വിജ്ഞാപനമായി. പെരിങ്ങത്തൂർ, മേക്കുന്ന്, പാനൂർ, കൂത്തുപറമ്പ്, മട്ടന്നൂർ വഴിയുള്ള റോഡാണ് 4-വരിപാതയാക്കുന്നത്. തലശ്ശേരി, ഇരിട്ടി താലൂക്കുകളിലായി 12 വില്ലേജുകളിലെ 39,863 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നിർത്തിവച്ച കൂടുതൽ അന്താരാഷ്ട്ര സർവീസുകൾ പുനരാരംഭിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിലാണ് ഗൾഫ് നാടുകളിലേക്കുള്ള സർവീസുകൾ നിർത്തിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസുകൾ 23 മുതൽ പുനരാരംഭിക്കും. ഇൻഡിഗോയുടെ അബുദാബിയിലേക്കുള്ള പ്രതിദിന സർവീസ് 25 തുടങ്ങും. ഫുജൈറയിലേക്കുള്ള ഇൻഡിഗോയുടെ പ്രതിദിന സർവീസും 25 മുതൽ തുടങ്ങും. ദോഹയിലേക്കുള്ള ഇൻഡിഗോ സർവീസ് July 8 മുതലും തുടങ്ങും. ആഭ്യന്തര സെക്ടറിൽ ബാംഗ്ലൂരുവിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യ എക്സ്പ്രസ് 23 മുതൽ പുനരാരംഭിക്കും. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. ആലക്കോട് ടൗൺ കുരിശുപള്ളിക്ക് സമീപം ബസ്റ്റാൻഡ് ജംഗ്ഷനിൽ മദ്യപിച്ച യുവാവ് കാറോടിച്ച് നടത്തിയ അതിക്രമത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാറുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ 10-ലധികം വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. കാപ്പിമല സ്വദേശിയും ഇപ്പോൾ ആലക്കോട് നെല്ലിക്കുന്നിൽ താമസക്കാരനുമായ ജൂബി ജോർജ് മൂലപ്പറമ്പിലാണ് മദ്യലഹരിയിൽ നാശങ്ങൾ വരുത്തിയത്. ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടത്തിയ പ്രതി ചിന്നയ്യയുടെ ഹർജിയിൽ ആരോപിക്കുന്ന ഗൂഢാലോചനയും SIT അന്വേഷിക്കുമെന്ന് കർണാടക സർക്കാർ. ഗൂഢാലോചനയ്ക്കായി കേരളത്തിൽ നിന്ന് 200 കോടി രൂപ എത്തിച്ചെന്നതടക്കം അന്വേഷണ വിധേയമാക്കുമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: സംസ്ഥാനത്ത് വീണ്ടും രാത്രികാല വൈദ്യുതി നിയന്ത്രണം. ചൊവ്വാഴ്ച തുടങ്ങിയ നിയന്ത്രണം June 30 വരെ തുടർന്നേക്കും. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങും. ജൂണിൽ നിയന്ത്രണം വേണ്ടി വന്നിരിക്കെ മഴ കുറഞ്ഞാൽ അത് കൂടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആവശ്യമായ തോതിൽ വൈദ്യുതി കിട്ടാത്തതിനാൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 വരെയുള്ള സമയത്ത് പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രിക്കാൻ മന്ത്രി സണ്ണി ജോസഫും ചെയർമാൻ ഡോക്ടർ MG രാജമാണിക്യവും പങ്കെടുത്ത യോഗം അനുമതി നൽകിയതായി KCB അറിയിച്ചു. എൽനിനോ കാരണം ചൂടുകൂടിയതിനാൽ രാജ്യത്ത് വൈദ്യുതി ക്ഷാമമുണ്ടായെന്നാണ് KCB വിലയിരുത്തൽ. പാകിസ്ഥാൻ ചാരസംഘടനയായ ISI പിന്തുണയുള്ള ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 5 പേരെ അറസ്റ്റു ചെയ്തതായി ഡൽഹി പോലീസ് അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 3 മാസത്തിനിടെ ആദ്യമായി $80 താഴെയെത്തി. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാനത്തിന് ധാരണയായതോടെ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ, മതിലുകൾ എന്നിവ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചുമാറ്റാൻ നിർദ്ദേശം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റുകയും വേണം. സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരും ജില്ലാ കലക്ടർമാരുമാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിർദ്ദേശം നൽകി. പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ലഹരിക്കെതിരെയുള്ള പരിശോധനയായ ഓപ്പറേഷൻ തൂഫാന്റെ ചുമതല വഹിക്കുന്ന പുട്ട വിമലാദിത്യയെ ഉത്തരമേഖലാ IG നിയമിച്ചു. കണ്ണൂർ ജില്ലയിൽ 2 ഷിഗെല്ലോസിസ് കേസ് കൂടി റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിൽ 6 വയസ്സുകാരിയിലുമാണ് പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. കാലവർഷ സുരക്ഷയുടെ ഭാഗമായി തുറന്ന പഴശ്ശി പദ്ധതിയുടെ ഷട്ടറുകൾ നീരൊഴുക്ക് കുറഞ്ഞതോടെ വീണ്ടും അടച്ചു. ജില്ലയിലേക്കുള്ള കുടിവെള്ള വിതരണത്തെ ബാധിക്കും വിധം സംഭരണിയിലെ ജലനിരപ്പ് ക്രമാതീതമായി കുറഞ്ഞതോടെയാണ് തുറന്ന ഷട്ടറുകൾ അടച്ച് ജലസംഭരണം തുടങ്ങിയത്. പദ്ധതിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജൂൺ മാസം പാതി പിന്നിട്ടിട്ടും നീരൊഴുക്കിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന് കർണാടകയിൽ നിന്ന് ഒഴുകിയെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾ കണ്ണൂരിന് തുറന്നിടുന്നത് അനന്തമായ ടൂറിസം സാധ്യതകളെന്ന് റിപ്പോർട്ടുകൾ. കൊട്ടിയൂരിൽ ഇത്തവണ ഇതുവരെ 25 ലക്ഷത്തിലേറെ ഭക്തരെത്തിയതിൽ പകുതിയോളം കർണാടകയിൽ നിന്നുള്ള ഭക്തരാണെന്ന് കണക്കുകൾ. ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ഉണർവുണ്ടാക്കുന്ന തരത്തിലേക്ക് വൈശാഖോത്സവം മാറിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.
1: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ രാജ്യത്ത് ടെലഗ്രാം ആപ്പിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടി ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. വിലക്കിനെതിരെ ടെലഗ്രാമിന്റെ ഹർജി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് തേജസ് കരിയ തള്ളി. പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യമുണ്ടെന്നും IT ചട്ടങ്ങൾ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു. നടപ്പാതയിലൂടെയുള്ള നടക്കൽ മൗലിക അവകാശമാണെന്നും ഇതുറപ്പിക്കാൻ നിയമനിർമ്മാണം വേണമെന്നും സുപ്രീംകോടതി. റോഡുണ്ടെങ്കിൽ അതിൽ കൃത്യമായി നിർണയിച്ച നടപ്പാതയുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണം. വാഹനങ്ങളെക്കാൾ സഞ്ചാരാവകാശം കാൽനടക്കാർക്കാണ്. നടപ്പാതയിലൂടെ നടക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടാൽ ഭരണഘടനാപരമായ പരിഹാരം തേടാമെന്നും ഇത് മോട്ടോർ വാഹന നിയമപ്രകാരമുള്ളതിൽ നിന്ന് ഭിന്നമായിരിക്കണമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അയോധ്യയിലെ രാമക്ഷേത്ര ഭരണസമിതിക്ക് നേരെ വിമർശനവുമായി രാമജന്മഭൂമി ക്ഷേത്ര ഭരണസമിതി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര. ക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ വ്യാപകമായ തിരിമറികൾ നടക്കുന്നുവെന്ന ആരോപണമുയർന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി മോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിരമിച്ച IAS ഉദ്യോഗസ്ഥനുമായ നൃപേന്ദ്ര മിശ്രയുടെ വിമർശനം. ക്ഷേത്ര ഭരണസമിതി പിരിച്ചുവിട്ട് പുതിയ സമിതിയെ നിയമിക്കണമെന്ന് നൃപേന്ദ്ര മിശ്ര ആവശ്യപ്പെട്ടു. മെഡിക്കൽ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുകയും അപമാനിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന ക്രൂരരായ അധ്യാപകർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടെന്നും ഇതിന് പരിഹാരം കാണേണ്ട സമയം അതിക്രമിച്ചെന്നും ഹൈക്കോടതി. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ നിരീക്ഷണം. റെയിൽവേയിൽ പുതുതായി നടപ്പിലാക്കുന്ന ജൻ വിശ്വാസ് 2026 ആക്ട് പ്രകാരം ടിക്കറ്റില്ലാത്ത യാത്രയ്ക്ക് മിനിമം പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയായി വർദ്ധിപ്പിച്ചു. തീവണ്ടി യാത്രയ്ക്കിടെ ടിക്കറ്റില്ലാതെ പിടികൂടിയാൽ ലാസ്റ്റ് ടിക്കറ്റ് ചെക്കിംഗ് പോയിന്റ് മുതലുള്ള തുകയും അതോടൊപ്പം 500 രൂപയും എവിടേക്കാണോ പോകേണ്ടത് അവിടെ വരെയുള്ള ടിക്കറ്റ് നിരക്കും ഈടാക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ USAയും മെക്സിക്കോയും നോക്കൌട്ട് റൗണ്ടിലെത്തി. USA ഓസ്ട്രേലിയയെ 2-0 മെക്സിക്കോ ദക്ഷിണ കൊറിയയെ 1-0 മറികടന്നു. ഖത്തറിനെതിരായ മത്സരത്തിൽ കാനഡയുടെ ഇസ്മയിൽ കോനെ കാലൊടിഞ്ഞ് കളിക്കളം വിട്ടു. 51-ാം മിനിറ്റിൽ ഖത്തർ താരം അസിം മാഡിബോയുടെ ഫൗളിനെ തുടർന്ന് കോനെയുടെ ഇടങ്കാൽ മുട്ടിനു താഴെ ഒടിഞ്ഞു. മത്സരത്തിൽ എതിരില്ലാത്ത 6 ഗോളിന് കാനഡ വിജയിച്ചു.
1: ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം. റേഡിയോ മലബാർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി.
1: ഓ,
0: ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ?
2: പോണം.
0: കഥ ഏതാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ.
2: ഇല്ല,
0: നമുക്ക് മാഷെടുത്ത് പോവാ. മാഷേ,
3: കഥ തുടരണം അല്ലേ?
0: അതെ.
3: നമ്മള് എവിടെയാണ് ഇപ്പൊ ഉള്ളത്?
2: അങ്ങല്ലേ,
0: തെക്ക് ഭാഗത്ത്.
2: ആ, തെക്ക്.
3: തെക്കൻ കഥകളിൽ അല്ലേ?
2: അതെ.
3: തെക്കൻ കഥകളിലെ ഒരു കഥ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഏതായിരുന്നു ആ കഥയുടെ പേര്? തെറ്റിക്കോട്ട് കാവഴിച്ച പാട്ട് അല്ലേ? എന്താണ് കഥ?
2: മൊത്തത്തിലൊരു രസമില്ലാതാണ് അല്ലേ?
0: അല്ല, അങ്ങനെ വലിയ രസക്കുറവുണ്ടായിരുന്ന
2: അല്ല. മന്ത്രവാദോ ഭൂതോ?
0: അതെ, അത് ശരിയാ.
3: വടക്കൻ കഥകൾ പോലെ അതാണല്ലോ നമുക്ക് സുപരിചിതം.
2: അതെ.
3: അതുകൊണ്ടാണ് പരിചിതമില്ലാത്ത കഥകൾ അത്ര വിരസമാണ് എന്നൊക്കെ നമുക്ക് തോന്നാൻ കാരണം. പക്ഷേ നമ്മൾ ചാരുകസേര കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്?
2: പരിചിതമല്ലാത്ത
3: കഥകൾ കൂടി
2: പുനരാഖ്യാനം,
3: പരിചയപ്പെടുത്തുക അല്ലെ? പരിചയപ്പെടുത്തുക. കാരണം നമ്മള് കഥകളുടെ കെട്ടടിക്കുന്ന ഒരു പണിയാണല്ലോ. നമുക്ക് മാത്രമാണ് കഥകൾ നമ്മൾ കരുതാനും പാടില്ലല്ലോ. എല്ലാ ദേശങ്ങൾക്കും കഥകളുണ്ട്, എല്ലാ കാലങ്ങൾക്കും കഥകളുണ്ട്. നമ്മുടെ ദേശാതിർത്തികൾ ഭേദിച്ച് നമുക്ക് യാത്ര ചെയ്ത് നോക്കാം. ഇതൊരുപാട് അകലെയൊന്നുമല്ലോ. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ തെക്കേ ഭാഗത്തേക്ക് മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. ഒരു കഥ പറഞ്ഞു നമ്മൾ. ഒരു കഥ പറഞ്ഞു തീർത്തപ്പോഴും അടുത്ത ചാരുകസേലകളിലും ചില തെക്കൻ കഥകൾ കൂടി നമുക്ക് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്നത് തെക്കൻ പാട്ടുകളിൽ അഥവാ വില്ലടിച്ചൻ പാട്ടുകളിൽ പറയുന്ന പാടുന്ന ഒരു കഥയാണ്. കഥയുടെ പേര് പൊന്നിറത്താൾ പാട്ട്.
0: അശ്വിനി,
2: സിമ്പിള്.
0: എന്നാ ഞാൻ പാടട്ടെ. കാഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം ഞാൻ ഒരു സൂര്യ മാത്രം.
2: അതായിരിക്കും സൂര്യേച്ചി പറയാതെ. സൂര്യേച്ചി കാഥികനും അല്ല, കലാകാരനും അല്ല, കഥ തൊട്ട് തീണ്ടിട്ടേ ഇല്ല.
0: അല്ല, ഇതെന്തിനാ ആദ്യം തന്നെ ഇവരിത് ഈ കാര്യം പറയുന്നേ? ഞാനൊരു കഥ അറിയാത്ത ഒരാളാന്ന്, കാഥികനല്ല എന്നല്ല, എന്തിനാ ഈ പറയുന്നേ?
2: കഥയും ബോധവും ഇല്ലാത്തവർക്ക് പറയാൻ പറ്റുന്ന കഥകളായിരിക്കും.
0: ഏതാണ്ട് നിന്നെ പോലത്തെ.
3: നമ്മളെ കഥാപ്രസംഗത്തിന്റെ പ്രാഥമിക ചില ഗീതങ്ങളാണത് അല്ലെ? അത് എളിമയുടെ പ്രഖ്യാപനമാണ്. വലിയ കാഥികനൊന്നും അല്ല ഞാൻ, കേവലം ഒരു സാധാരണക്കാരൻ മാത്രമാണ്. തൊട്ടടുത്ത വരി എന്താണ്? തെറ്റുകുറ്റങ്ങൾ വല്ലതും വന്നു ചേർന്നാൽ പൊറുക്കണമേ എന്നുള്ളൊരു മുൻകൂർ ജാമ്യത്തോടു കൂടിയാണ് കഥ തുടങ്ങുക. അത് പഴയകാലത്തെ രീതിയാണ്. ഇന്ന് കുറച്ചറിവുള്ളവർ വലിയ സർവവിജ്ഞാനകോശമാണ് എന്ന് ഞെളിഞ്ഞു നടക്കുന്ന കാലമാണല്ലോ ഇന്ന്.
2: അത് മാഷി പറയുമ്പോ സൂര്യേച്ചിനെ നോക്കിട്ടാ പറഞ്ഞു, നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞു അല്ലേ?
0: അതെ, എന്നെ നോക്കിയാലോ, നിന്നെ ഉദ്ദേശിച്ചാന്ന് എന്നോട് മാഷ് പറഞ്ഞിട്ടുണ്ട്.
2: മുന്നേ പറഞ്ഞല്ലേ
0: എനിക്ക് നാലക്ഷര അറിഞ്ഞാലില്ലേ, നാട്ടിൽ നന്നായിട്ട് അറിയുന്നില്ലേ, ഒരു ധാരണയല്ലേ എനിക്ക്.
3: അതായത് അശ്വിനി പുതിയ തലമുറയുടെ ആളായതുകൊണ്ടാണ് അങ്ങനെ. പുതിയ തലമുറകളിലെ ഏതാണ്ട് അങ്ങനെയാണല്ലേ,
0: എല്ലാം അറിയുക എന്നുള്ള ഭാവം.
2: പഴയ തലമുറ
3: പഴയ തലമുറയാ? പഴയ തലമുറ
2: അതല്ലേ പറയുന്നു.
3: എന്നാലും തലമുറകൾക്ക് ഭേദമില്ലാതെ എല്ലാ നാടുകളിലും ഉണ്ടാവും. കുറച്ച് അറിയുന്നവര് എല്ലാം അറിയുന്നവരാണെന്ന് കരുതും.
2: നിറകുടം തുളുമ്പൂലല്ലോ.
0: ഇപ്പം തുളുമ്പന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, കഥയുടെ കാര്യല്ലേ പറയുന്നേ.
2: മാഷേ, ഇത് വോൾട്ടേജ് തീരെ ഇല്ലാത്ത കേസ, നമുക്ക് കഥ പറഞ്ഞൂടെ?
3: കഥയിലേക്ക് പോവാം. നമ്മള് തല്ലക്കൂടുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കഥയുടെ പേരാണ് പൊന്നിറത്താൾ പാട്ട്.
0: എന്തായാലും അതിനൊരു സുഖവും വല്ലാത്തൊരു പേര്,
2: പൊന്നിറത്താൾ പാട്ട്. ആരോ മെച്ചുണ്ണിയാർച്ച
0: ആറ്റും.
2: വേണ്ട അല്ല, വേണ്ട
0: വേണ്ട അല്ല,
2: വേണ്ട. ഇനിയും കേട്ടാല് നാട്ടുകാരി കയറി വരൂ. അവരെ സ്വന്തം റേഡിയാണെന്നൊന്നും അവര് നോക്കൂല. ക്ഷമക്കൊരു പരിധിയില്ലേ.
0: എന്നാ വേണ്ട അല്ലേ?
2: വേണ്ട വേണ്ട വേണ്ട.
0: പിന്നെയില്ലേ അശ്വിനി, ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയാറുണ്ട് ഒരു പാട്ട് പാടുവോ ഒരു പാട്ട് പാടുവോ എന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാരുക സീരിയലുകളും പോലെ

0: സമയത്ത് ഇങ്ങനെ പാടുന്നേ. നമ്മളെ വേണ്ടപ്പെട്ട ആളാണല്ലോ അവര്, നമ്മള് നന്ദി കാണിക്കണല്ലോ.
1: വേണം,
0: വേണ്ടേ വേണ്ടപ്പ, ഞാൻ പാടുന്നില്ല അത്ര തന്നെ.
2: നമുക്ക് നോക്കാം, കഥയുടെ ഒരു സന്ദർഭത്തിൽ നമുക്ക് സൂര്യക്ക് പാടാൻ ഒരു അവസരം കൊടുക്കാം. നമുക്ക് കഥയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുമായിട്ട് ചില സമാനതകളുണ്ട്. അവിടെ ഒരു ബലി ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു ബലി ഉണ്ട്, നരബലി. മനുഷ്യനെ കുരുതി കൊടുക്കുന്ന കഥയിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ കഥ നടക്കുന്നത് തമിഴകത്തിന്റെ തിരുനെൽവേലി ജില്ലയിൽപ്പെട്ട കടയത്തൂരിലാണ്. നമ്മൾ പറഞ്ഞു തെക്കൻ പാട്ടുകൾ അരങ്ങേറുന്നത് രണ്ട് ജില്ലകളിലാണ്, തിരുവനന്തപുരവും
1: കന്യാകുമാരിയും.
2: പഴയ കേരളം, അവിഭക്ത കേരളത്തിന്റെ ജില്ലകളാണത് രണ്ടും. തെക്കേ മുനമ്പില് അവിടെ പൊന്നിൻ നിറമൊത്ത ഒരു പെൺകുഞ്ഞ് പിറന്നു. പൊന്നിന്റെ നിറമാണ്,
0: അതുകൊണ്ടായിരിക്കും പൊന്നെ പൊന്നിന്ന് വിളിക്കുന്നുണ്ടാവുക.
2: അവരുടെ അച്ഛനമ്മമാരെ പേര് കേൾക്കണ്ടേ? അറഞ്ച് പെരുമാൾ മാർത്താണ്ടൻ. പെരുമാൾക്കുമാരുടെ നാടാണല്ലോ അറഞ്ച് പെരുമാൾ. പേരിലൊരു തമിഴ് സ്ലാങ് ഉണ്ടാകും, അത് നാടങ്ങനെയാണല്ലോ. അതുപോലെ പൊന്മാരി, അമ്മയുടെ പേര് പൊന്മാരിയാണ്.
0: അവിടെയുണ്ടൊരു പൊന്ന്.
1: പൊന്മാരിക്ക് പിന്നെ പൊന്നും പെണ്ണല്ലേ ജനിക്കൂ.
0: അതെ, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്.
1: സൂര്യച്ചി മാഷേ
2: കഥ അല്ലേ?
1: ആ മാഷേ.
2: അവിടെ പൊന്നിരത്താൾ എന്ന പേരിലാണ് മകള് വളർന്നു വരുന്നത്. ഈ പൊന്നിരത്താള് ജനിക്കുന്നത് 5 ആൺമക്കൾക്ക് ശേഷമാണ്. ഒരുപാട് പ്രാർത്ഥനയും വഴിപാടൊക്കെ ആൺകുട്ടികള് ജനിച്ചതിന് ശേഷമാണ് ഈ മക്കൾ ഉണ്ടാവുന്നതെന്നാണ് കഥയിൽ പറയുന്നത്. ആദ്യമായിട്ട് പിറകെ പിറകെ 5 കുട്ടികൾ ഉണ്ടാവുന്നു. പിന്നെയാണ് വഴിപാട് ഈശ്വരന്മാരൊക്കെ കനഞ്ഞ് അനുഗ്രഹത്താലാണ് പൊന്നിരത്താള് ജനിക്കുന്നത്. അങ്ങനെ ഈശ്വരന്മാര് ഒരുപാട് ദിവ്യന്മാരൊക്കെ നൽകിയ നിർദ്ദേശമനുസരിച്ച് തീർത്ഥാടനത്തിന് പോവുകയും തീർത്ഥാടനത്തിനിടയിൽ ഒരു പട്ടര്, ഒരു ഭട്ടർ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, മനസ്സറിഞ്ഞു വിളിച്ചാൽ വിളപ്പുറത്തുന്ന ദേവനാണ് മാനാട്ടുതേരിയിലെ കരിങ്കോഴി അയ്യനാർ. കരിങ്കോഴി അതുമാത്രം നമുക്കറിയാം അല്ലേ. അയ്യനാർ തമിഴ് ഭാഷയിൽ പറയുന്ന ഒരു ഈശ്വരനാമമാണ്. പൊന്നിൻ കുതിര സമർപ്പിക്കണം, അയ്യനാർക്ക് ദൈവത്തിന് പൊന്നുകൊണ്ടുള്ള കുതിരയെ സമർപ്പിക്കണം. നമ്മളങ്ങനെ ചില സമർപ്പണങ്ങളുണ്ട്, നിവേദ്യങ്ങളും വഴിപാടുകളും ഒക്കെ ഉണ്ടല്ലോ അല്ലെ, അത് സമർപ്പിച്ച് ആഗ്രഹം പറഞ്ഞാലും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മാർത്താണ്ഡനും പൊന്മാരിയും നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചു. അയ്യനാര് അനുഗ്രഹിച്ചു, പൊന്മാരി ഗർഭിണിയായി. അങ്ങനെയാണ് പൊന്നിൻ നിറമുള്ള പൊന്നിരത്താളെ പ്രസവിച്ചത്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച കുഞ്ഞാണ് പൊന്നിരത്താള്. പെൺകുട്ടി ജനിച്ചതോടെ മാതാപിതാക്കള് വലിയ സന്തോഷത്തിലായി. കാരണം 5 ആംഗളമാർക്ക് കൂടിയുള്ള പെങ്ങളാണ്. ഓരോ ചടങ്ങുകളും അവര് ആഘോഷപൂർവ്വം ചോറൂണും കാതുകുത്തലും എഴുത്തിനിരുത്തലൊക്കെ വലിയ ആഘോഷത്തോടുകൂടി അവർ നടത്തി. പൊന്നിരത്താളിനിപ്പോൾ വയസ്സ് 12 അതിസുന്ദരിയായ തേജസ്വിനിയായ ഒരു യുവതിയായിട്ട് അവൾ മാറിയിരിക്കുകയാണ്. ഒരു ദിവസം തൻ്റെ തോഴിമാർ, ഒരുപാട് തോഴിമാർ വേലക്കാരികളൊക്കെ ഉണ്ട്, ഉദ്യാനത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജസേവകനായ രണശൂര പെരുമാൾ അതുവഴി വന്നു. എന്താണ് പേര്?
1: രണശൂര പെരുമാൾ.
2: രണത്തിൽ ശൂരനാണ്. രണം എന്ന് പറഞ്ഞാല് യുദ്ധവീരൻ എന്നർത്ഥം അല്ലേ? അങ്ങനെ തന്നെയാണോ പേര് നമുക്കറിയില്ല, പക്ഷെ പാട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. രണശൂര പെരുമാൾ എന്ന സുമുഖനായ രാജസേവകനായ ഒരാള് ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നിരത്താളിന്റെ അരികിലൂടെ വന്നു. കുതിരപ്പുറത്താണ് വരുന്നത്. അപ്പൊ എന്തായി? നായികയും
0: നായകനുമായി
2: അല്ലേ? ശേഷം ഭാഗം
0: സ്ക്രീനിൽ. സ്ക്രീനൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എവിടെ സ്ക്രീനുള്ള ശേഷം ഭാഗം കാഴ്ചയിൽ.
2: അപ്പൊ കാഴ്ചയിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു പ്രണയം അങ്കുരിക്കുകയാണ്. പൊന്നിരത്താളും രണശൂര പെരുമാളും തമ്മിൽ പ്രണയബദ്ധരാകുന്നു. കുലവംശജനായ അദ്ദേഹം നേർവഴി തന്നെ സ്വീകരിച്ച് പ്രണയത്തിലൂടെയല്ല, ശരിയായ പ്രോപ്പർ വഴികളിലൂടെ തന്നെ മാർത്തണ്ഡനോട് പൊന്നിരത്താളിന്റെ അച്ഛനോട് പറഞ്ഞു. എന്താ പറയാ?
0: എനിക്ക്
2: അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ജാതകങ്ങളൊക്കെ നോക്കി പൊരുത്തങ്ങൾ പിഴവാർന്നതാണെങ്കിലും അവരുടെ ദാമ്പത്യത്തിന് അല്പായുസായിരിക്കുമെന്ന് ജോത്സ്യൻ പറഞ്ഞു. പൊരുത്തൊക്കെ ഉണ്ട്.
1: മാഷേ, അച്ഛന്റെ പേരെന്തോ ഒരു അറിഞ്ചിറ കൂട്ടിയിട്ടില്ലേ പറഞ്ഞ്?
0: അശ്വിനി കേൾക്കുമ്പോലേ തേച്ചും കേൾക്കണം. കോ എന്ന് പറയുമ്പോ കോഴിക്കോടത്തെറ്.
1: അല്ല സൂര്യച്ചി, ഇന്ന് നിങ്ങക്ക് പറ്റിയ മൊത്തം റോങ്ങാന്നല്ലോ.
2: അതായത് സൂര്യച്ചിക്കല്ല പറ്റിയത്, അച്ഛന്റെ പേര് അറഞ്ചി പെരുമാൾ മാർത്താണ്ഡൻ എന്നാണ്.
1: ഓ,
2: അപ്പൊ അതില് അറഞ്ചി പെരുമാൾ എന്ന് മാത്രമേ ആരും കേട്ടുള്ളൂ?
0: അശ്വിനി കേട്ടുള്ളൂ.
2: അപ്പൊ മാർത്താണ്ഡൻ എന്നും കൂടി പേരുണ്ട്. അപ്പൊ നമുക്ക് വായില് വഴങ്ങുന്ന ഒരു പേര് ഉച്ചരിച്ച പോരെ. അപ്പൊ മാർത്താണ്ഡൻ എന്ന് തൽക്കാലം പേര് വിളിക്കാം. അച്ഛനെ, അച്ഛനോട് പറഞ്ഞു രണശൂര പെരുമാൾ.
0: മാഷെ ഇത്ര വലിയ പേര് നീട്ടണം, നമുക്ക് ചുരുക്കിയാലോ?
1: രണാന്ന് വിളിക്ക.
0: അല്ല, പെരുമാൾ എന്ന് വിളിച്ചാലും മതിയല്ലോ.
1: നിങ്ങള് മോളെ എന്ന് വിളിച്ചോ.
0: എന്തേ?
1: അയില് ഉണ്ടല്ലോ ഒരു മാള്, പെരുമാളില് ഉണ്ടല്ലോ ഒരു മാള്. മോള്
2: എന്തോ ആട്ടെ, നമുക്ക് തൽക്കാലം മുഴുവനായിട്ട് വിളിക്കാം.

0: നമ്മൾ രണശൂര പെരുമാള് അതുപോലെ പുന്നരത്താള് രണ്ടു പേരുടെയും ജാതകങ്ങളൊക്കെ പൊരുത്തു നോക്കി. പൊരുത്തത്തിൽ വലിയ പിഴവൊന്നുമില്ല എങ്കിൽ കൂടി ജ്യോത്സ്യർ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? നിങ്ങളുടെ ദാമ്പത്യത്തിന് അല്പായുസായിരിക്കും, കുറച്ചു നാളും കൊണ്ട് ദാമ്പത്യം തകരും. ഏത് വിധേനാന്നും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോ എല്ലാവരുടെ മുഖം വാടി. അറിഞ്ഞുകൊണ്ട് രാപത്ത് ക്ഷണിച്ചു വരുത്തണോ എന്നെല്ലാവരും ചോദിച്ചു. പക്ഷേ രണശൂര പെരുമാൾ അതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. കാരണം അത്രക്ക് അഗാധമായിരുന്നു
1: അവരുടെ
0: പ്രണയം.
1: പ്രണയത്തിന് കണ്ണും മൂക്കൂല്ലല്ലോ.
0: ഇല്ലല്ലേ,
2: അനുഭവം ഉണ്ടല്ലോ മാഷേ.
1: പണ്ടേ കൊണ്ടേ കവികള് പറയുന്നല്ലേ സൂര്യേച്ചി.
0: നമ്മള് പ്രണയാനുഭവങ്ങളിലേക്ക് തൽക്കാലം പോകണ്ട. നമുക്ക് രണശൂര പെരുമാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യലാണ് അല്ലെ? എന്ത് ചെയ്യും മാർത്താണ്ഡൻ? ജാതക പൊരുത്തമില്ല, അതുകൊണ്ട് മകളെ തരില്ല എന്ന് പറയോ? ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞാലും വണങ്ങില്ല, രണശൂരനാണല്ലേ. അപ്പൊ പൊന്നരത്താളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ജ്യോത്സ്യൻ നിശ്ചയിച്ച പോലെ സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് വിവാഹം.
2: മാഷേ, പൊന്നിറത്താളിന് 12 വയസ്സല്ലേ ആയില്ലുള്ളൂ?
0: 12 പോരെ, പണ്ടുകാലത്ത് വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ 12 വലിയ പ്രായമാണ്. 7-ാം വയസ്സിലും 10-ാം വയസ്സിലും ഒക്കെ വിവാഹിതരാകുന്ന ചടങ്ങുണ്ട്.
1: ഉണ്ണി ഗണപതി തമ്പുരാനെ,
0: വടക്കൻ വീരഗാഥയിലെ പാട്ടാണല്ലേ. ആ പാട്ടിന്റെ പശ്ചാത്തലം എന്താണ്?
1: കുട്ടികളുടെ
0: വിവാഹ ചടങ്ങുകളാണ്, ഒരുപാട് പേരുടെ വിവാഹ ചടങ്ങുകളാണ്. കുട്ടികൾക്ക് പ്രായം 7-ോ 8-ോ മാത്രം. അത് ഏതാണ്ട് ഈ തെക്കൻ പാട്ടുകളുടെ അതേ കാലം തന്നെയാണല്ലോ വടക്കൻ പാട്ട്. 17-ാം നൂറ്റാണ്ടിലൊക്കെ ഈ പ്രായത്തിലൊക്കെയാണ് കല്യാണങ്ങളൊക്കെ നടക്കാറുള്ളത്. അങ്ങനെ ഈ ജ്യോത്സ്യന്റെ നിർദ്ദേശമൊന്നും വകവെക്കാതെ കല്യാണം അവരൊരു ശുഭമുഹൂർത്തം തീരുമാനിച്ച് വിവാഹം ആർഭാടത്തോടുകൂടി തന്നെ നടന്നു. അങ്ങനെ സുഖത്തോടുകൂടി അവർ 9 വർഷം കഴിച്ചുകൂട്ടി. ഒരു കുഴപ്പമില്ല, ജ്യോത്സ്യൻ പറഞ്ഞ പോലെ ഒരു അപകടമില്ലാതെ സന്തോഷത്തോടെ 9 വർഷം കഴിച്ചുകൂട്ടി. പക്ഷേ അവർക്ക് മക്കൾ പിറന്നില്ല. 9 വർഷം ദാമ്പത്യം അനുഭവിച്ചിട്ടും മക്കളുണ്ടായില്ല. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് പുന്നരത്താള് ഈശ്വരന്മാരൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ച് ഇവിടെ നേർച്ച കൂട്ടി. ഈ സമയത്ത് നമ്മുടെ രണശൂര പെരുമാള് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ കരഞ്ഞിരിക്കണ്ട, തോരണമലയിലെ ഭഗവതി. ഏതാണ് മല? തോരണമലയിലെ ഭഗവതി ഭക്തവത്സലയാണ്. ഒരു മണ്ഡലക്കാലം 41 ദിവസം അവിടെ ഭജന ഇരുന്നാൽ നമുക്കൊരു കുഞ്ഞുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ പുന്നരത്താള് അടുത്ത ദിവസം തന്നെ ഭഗവതി അമ്മന്റെ സന്നിധിയിലെത്തി. ഊണം മുറക്കൊക്കെ വെടിഞ്ഞ് കഠിനമായ ധ്യാനം തുടങ്ങി. മെലിഞ്ഞു മെലിഞ്ഞു വന്നു, ആഹാരമൊന്നുമില്ലല്ലോ. അവസാനം ഒരു മണ്ഡലം പൂർത്തീകരിക്കുമ്പോഴേക്കും ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. എന്താ ചോദിക്കാം?
1: എന്ത് വരം?
0: നിന്റെ ഉപാസന, നിന്റെ ധ്യാനം, പ്രാർത്ഥന എനിക്ക് ഇഷ്ടമായി. നിനക്ക് എന്താണ് വേണ്ടത്? എന്തായിരിക്കും?
1: കുട്ടി.
0: അനപത്യതാ ദുഃഖം, മക്കളില്ലാത്ത ദുഃഖമുണ്ട്, അതങ്ങ് മാറ്റിത്തരണം. അത് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. പക്ഷേ ഭഗവതി പറഞ്ഞു, ഈ വരം മാത്രം നീ ചോദിക്കരുത്. കാരണം ഗർഭം ധരിച്ചാൽ നീ 9-ാം മാസം മരിക്കും. മുൻജന്മത്തിൽ മൃഗഹിംസ നടത്തിയതിന്റെ പാപം നിനക്കുണ്ട്. പൂർവജന്മത്തിൽ മൃഗങ്ങളെ കൊന്നിരുന്നു, ഇങ്ങനെ കൊല്ലാൻ പാടില്ലത്രേ. അത് ജന്മങ്ങൾ തോറും ജന്മാന്തരങ്ങളിൽ ഈ പാപങ്ങൾ ഇങ്ങനെ മാറി മാറി വരും.
1: നമ്മളെല്ലാം പൂർവജന്മം എന്താന്നാവോ? സൂര്യേച്ചിന്റെ അടുത്ത ജന്മം എന്തായാലും പോയി.
0: എന്താ
1: മൃഗഹിംസ?
2: ഇപ്പോഴെങ്കിലും നീ സമ്മതിച്ചല്ലോ. നീ മൃഗാന്ന് നിന്നല്ലാണ്ട് വേറെ ആരെ ഹിംസിക്കല്?
0: ഹിംസ എന്ന് പറഞ്ഞാല് വധം എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ?
1: അതന്നെ.
2: ഇതൊരു തേജോവധാണ്. അതൊരു വധാണല്ലോ മാഷെ.
0: ശരി, എന്തായാലും ഈ പുനരഭിജനനം, പുനരഭിമരണം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ കുറിച്ച് വേവലാതിപ്പെടുന്നുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മള് വിശ്വാസം. വിശ്വാസം
2: അതല്ലേ എല്ലാം?
0: അതല്ലേ എല്ലാം. തൽക്കാലം നമുക്ക് ഭഗവതി പറയലാണ്. കാരണം 41 ദിവസം ഊണില്ലാതെ ഉറക്കില്ലാതെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭഗവതി പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് കാത്തിരുന്ന് ആവശ്യപ്പെടാൻ ചോദിച്ച ചോദ്യവും ചോദിച്ചു. പക്ഷേ ഭഗവതിയുടെ മറുപടി എന്തായിരുന്നു? തരാൻ പറ്റില്ല, കാരണം നിനക്ക് തന്നാൽ എന്ത് സംഭവിക്കും?
1: 9-ാം മാസം
0: എന്ന് പറഞ്ഞാൽ പ്രസവിക്കേണ്ട മാസം അല്ലേ? ആ മാസം മരിച്ചു പോകും. അതിന് കാരണം നീ മുൻജന്മത്തിൽ ഇതുപോലെ എന്തെല്ലോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന്.
1: എന്നിട്ട് പുനർത്താഴ്ന്നാമാശി പറഞ്ഞത്
0: എന്തായിരിക്കും? പറഞ്ഞിട്ടുണ്ടാവ സൂര്യ പറയട്ടെ.
2: അശ്വനി, അങ്ങനെയൊന്നല്ല, കിട്ടുന്നില്ല ആ പേര്, ഞാൻ പറഞ്ഞോളാം. പൊന്നിറത്താൾ.
1: ഞാൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്?
2: അല്ല,
1: വലിയ തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റും.
0: പൊന്നിറത്താളല്ലേ. പൊന്നിറത്താൾ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക?
2: എനിക്ക്
0: ആ വരം തന്നെ
2: വേണം.
0: വേണം, മരിക്കുന്നുണ്ടെങ്കിൽ
1: മരിക്കട്ടെ.
0: എന്താ കാര്യം? ജ്യോത്സ്യൻ പണ്ട് പറഞ്ഞിരുന്നല്ലോ കല്യാണം കഴിക്കരുത്, കഴിച്ചാല് അല്പകാലം മാത്രമേ ദാമ്പത്യം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് കല്യാണം കഴിച്ചില്ലേ? 9 കൊല്ലം ഒരു കുഴപ്പമില്ലാണ്ട് വന്നില്ലേ? ഇനിയിപ്പം അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ. അതുകൊണ്ട് ഞാനത് നേരിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ് പുന്നരത്താള് ആ വരം വാങ്ങുന്നു. ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നത് മാത്രം

0: മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാം, ഇനി 9-ാം മാസത്തിൽ മരിക്കുകയാണെങ്കിൽ അങ്ങനെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഭഗവതി, പക്ഷേ പുന്നരത്താള് ആണ്ടിക്കിട്ട വ്യതിചലിച്ചില്ല. എനിക്ക് ഈ വരം തന്നെ വേണം, മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ആ വരം വാങ്ങി പുന്നരത്താള് വീട്ടിലേക്ക് വരുന്നു. പുന്നരത്താള് കൃത്യമായി ഗർഭിണിയാവുന്നു. പിന്നെ അനുഷ്ഠാനങ്ങളൊക്കെ കൃത്യമായിട്ട് ആ കാലത്ത് ചെയ്യുകയാണ്. ചുനനീരാട്ട് എന്നൊരു ചടങ്ങുണ്ട്, അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ്. 9-ാം മാസത്തെപ്പോഴേക്കും മുളവിത്തുകൾ വിതരണം, എന്നിട്ട് വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ മുന്നോടിയാണ് എന്ന് പലരും പറഞ്ഞു. മുളവിത്ത് മുളച്ചു പൊന്തേണ്ട മുളകൾ പൊങ്ങാതെ കരിഞ്ഞുപോയി. ഗർഭിണി മുളവിത്തെറിയണം, അതിൻ്റെ വളർച്ച നോക്കിയിട്ടായിരിക്കും പ്രസവിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും ആയുസ്സൊക്കെ തീരുമാനിക്കുക. നമ്മുടെ പുന്നരത്താള് വിതച്ച മുളവിത്ത് എന്ത് സംഭവിച്ചത്?
1: കരിഞ്ഞുണങ്ങിപ്പോയി.
0: എല്ലാവരും പറഞ്ഞു ദുരന്തം ഇതാ വരാൻ പോകുന്നു. അടുത്ത ചടങ്ങ് ചുനനീരാട്ടാണ്. നീരാട്ടിനായി സഖികൾ വന്ന് ക്ഷണിച്ചു, പുറകെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അവരെയൊക്കെ തിരിച്ചയച്ചു. വീട്ടുപണികളൊക്കെ തീർത്താണ് കുളിക്കാനൊരുങ്ങിയത്. അതും രണശൂര പെരുമാള് അവരുടെ അമ്മ പറഞ്ഞു പോവണ്ട, അരുവിയിൽ പോയിട്ട് കാട്ടിലെ അരുവിയിൽ പോയിട്ടാണ് കുളിക്കേണ്ടത്. ഇന്നലെ ഞാൻ ഒരു ദുസ്വപ്നം കണ്ടിരുന്നു, അതുകൊണ്ട് നീ പോവണ്ട പോവണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുന്നരത്താള് സമ്മതിക്കോ? ഇല്ല, അവള് പോയി. ഇഞ്ചയും ഈരഴി തോർത്തൊക്കെ, ഇഞ്ചാറിയില്ലേ, കുളിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രകൃതി നിർമ്മിത വസ്തുക്കളൊക്കെ ആയിട്ടാണ് സഖിമാരെല്ലാം കുളിച്ചു കയറിയപ്പോഴാണ് പുന്നരത്താള് ചുനയിൽ, അതായത് അരുവിയിൽ കുളിക്കാൻ വേണ്ടി എത്തുന്നത്. വെള്ളത്തിൽ ഇറങ്ങുമ്പോഴേ തന്നെ അന്തരീക്ഷമൊക്കെ മാറി, ശക്തമായ കാറ്റും മഴയും. അവൾ പെട്ടെന്ന് തന്നെ ഓടി കരയിലേക്ക് കയറി. പൂജാരി അതുവഴി വന്നു. പൂർണ്ണ ഗർഭിണിയായ പുന്നരത്താളോട് ചോദിച്ചു, ഈ കാറ്റത്തും മഴയത്തും കാട്ടിലെന്തിനാണ് ഇങ്ങനെ തനിച്ചു നിൽക്കുന്നത്? ഇവിടെ നിറയെ കാട്ടാളന്മാരൊക്കെയാണ്. ഈ പൂജാരിയെ കണ്ടതോടുകൂടി പുന്നരത്താളൻ അല്പം ആശ്വാസമായി. രക്ഷിക്കാൻ ഒരാളുണ്ടല്ലോ. നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം വരം കിട്ടിയത് മുതൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പം അങ്ങനെ പൂജാരി പറഞ്ഞു, വിഷമിക്കണ്ട, ഈ സമയത്ത് തനിച്ച് പോവുകയും വേണ്ട. ഈ മരച്ചുവിട്ടിൽ കുറച്ചേരെ ഇരുന്നോളൂ, ആരും ഉപദ്രവിക്കൊന്നുമില്ല. ഞാൻ പൂജ കഴിഞ്ഞ് വരും വരെ നിന്നെ ആരും ഉപദ്രവിക്കില്ല, ഞാൻ വന്നിട്ട് നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂജാരിയോട് ശരിയെന്ന് പറഞ്ഞ് അവിടെ മരത്തിന്റെ ചുവട്ടിൽ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആര്?
1: പുന്നരത്താള്.
0: പക്ഷേ കാവിലേക്ക് കയറിപ്പോയ പൂജാരി വിചിത്രമായൊരു കാഴ്ച കണ്ടു. 68 കാട്ടാളന്മാർ അവിടെ കൂടി നിൽക്കുന്നു. കാട്ടുകള്ളന്മാർ 68 ആള്. പൂജാരി അവരുടെ ചെയ്തികൾക്ക് കാതോർത്തു. അവരിൽ ഒരാൾ പറയാണ്, മഷി നോക്കുന്നയാളാണ്, ഭാവി പ്രവചിക്കാൻ വേണ്ടി മഷി നോക്കുമല്ലോ, അങ്ങനെ മഷി നോക്കി പ്രവചിക്കുന്നതാണ് ഒരു കാട്ടാളൻ, കാട്ടുകള്ളൻ. എന്താണ് അവർ പറയുന്നത്? ചങ്ങാതിമാരെ, നിങ്ങൾക്ക് 7 കിടാരം നിധി കിട്ടാതിരിക്കില്ല. 7 കിടാരം, കിടാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അളവാണ്. പക്ഷെ അതിന് 6 തരം പക്ഷി ബലിയും ഒരു അപൂർവ ബലിയും കൂടിയേ തീരും. എന്തൊക്കെയാണ് ബലി എന്നറിയോ? കരിങ്കോഴി, ചെങ്കിട, പയ്യക്കിട, കരിമ്പറവ, പാലാട്, കരുങ്കിട, ഇത്രയും പക്ഷികൾ ബലി കൊടുക്കണം. ഇങ്ങനെയൊക്കെ പക്ഷികളുണ്ടോ നമുക്കറിയില്ല. കഥയാണ്, കഥയിൽ എന്തില്ല?
1: പക്ഷിയില്ല.
0: പക്ഷിയുമില്ല, ചോദ്യമില്ല അല്ലേ? കഥയിൽ നമുക്ക് പക്ഷികളുണ്ട്, പക്ഷെ അത് ഏതാണെന്നുള്ള ചോദ്യമില്ല. അതൊക്കെ ബലി കൊടുക്കാൻ പറ്റും, പ്രയാസമില്ല. പക്ഷേ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊന്ന് വയറ്റിലെ കുഞ്ഞിനെ കൂടി ബലി നൽകേണ്ടി വരും. ഇതാണ് കാട്ടുകള്ളന്മാരിൽ ഒരാൾ മഷി നോക്കി പറയുന്നത്. ഇത്രയും പക്ഷികളെയും ഒരു ഗർഭസ്ഥ ശിശുവിനെയും ബലി കൊടുത്താൽ എന്ത് കിട്ടും? 7 കിടാരം നിധി കിട്ടും. മനസ്സിലായി? നമ്മുടെ തൊട്ടു മുമ്പത്തെ പാട്ടിലും നിധിയുടെ കാര്യം ഉണ്ടായിരുന്നു. കള്ളന്മാര് പരസ്പരം നോക്കി, അവരുടെ മുഖം തെളിയുന്നില്ല. ഈ പക്ഷികളൊക്കെ കണ്ടെത്താം, പക്ഷേ പൂർണ്ണ ഗർഭിണി എങ്ങനെ കണ്ടെത്തും? ഗർഭസ്ഥ ശിശുവിനെ കിട്ടണം, എങ്ങനെ കിട്ടും? അപ്പോഴേക്കും പൂജാരി മെല്ലെ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് നിധി എടുക്കാനാകും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ്?
1: എനിക്കും തരണം.
0: കിട്ടുന്നതിന്റെ പാതി എനിക്ക് തരണം. നമ്മുടെ മായിറ്റി മന്ത്രവാദിയും പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തൊട്ടു മുമ്പത്തെ കഥയിൽ. അതാണ് സമാനതകളുണ്ടെന്ന് പറഞ്ഞത്. സമ്മതമാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. കാരണം പൂജാരി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പൊന്നിരത്താളിനെ മരച്ചുവട്ടിലിരുന്നിട്ട് ഇപ്പൊ ഞാൻ വരാം, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടല്ലേ. പക്ഷെ പൂജാരിക്കും നിധിയുടെ പേര് കേട്ടപ്പോ
1: മനസ്സുമാറി,
0: കണ്ണ് തള്ളി മനസ്സുമാറി ചതിക്ക് കൂട്ടു നിൽക്കുകയാണ്. അപ്പൊ കള്ളന്മാരാലോചിച്ചു, 7 കിടാരമാണ് നിധി. ഈ 7 കിടാരം കിട്ടണമെങ്കിൽ, ഒന്ന് കിട്ടണമെങ്കിൽ തന്നെ എന്ത് വേണം? ഗർഭസ്ഥ ശിശു വേണല്ലോ, പൂർണ്ണ ഗർഭിണി വേണ്ടേ? അപ്പൊ അത് ഇയാള് കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പകുതി കൊടുത്താലും 3.5 കിടാരം സ്വർണം കിട്ടില്ലേ, നിധി കിട്ടില്ലേ? അതുകൊണ്ട് സമ്മതിച്ചു. അങ്ങനെ പെരുമര ചുവട്ടില് നിൽക്കുന്ന പുന്നരത്താളിനെ

0: കാണിച്ചു കൊടുത്തു. തളർന്ന് അവിടെ ഇരിക്കുകയാണ് ഇപ്പം നമ്മുടെ പൊന്നരത്താള്. പൂജാരി മാത്രം ആദ്യം ചെയ്തത്, ശരി വാ നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോവാം, ഞാൻ നിന്റെ വീട്ടിലെത്തിച്ചേരാമെന്നൊക്കെ പറഞ്ഞ് പൂജാരി അവളെയും കൊണ്ടുവന്നു. പക്ഷേ പൂജാരി വീട്ടിലേക്കാണോ കൊണ്ട് നയിക്കുക ഇവളെ? കാട്ടുകള്ളന്മാരുടെ അടുത്തേക്കല്ലേ? അങ്ങനെ കാട്ടുകള്ളന്മാരുടെ അടുത്തേക്ക്, കോവിലിന്റെ അടുത്തേക്ക് മുന്നിലെത്തിച്ചു. ഇവരെ ചതിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടു നമ്മുടെ പൊന്നരത്താളിന്. പക്ഷെ എന്നും ചെയ്യാൻ പറ്റില്ല, കാരണം കുറെ കാട്ടുകള്ളന്മാരും അവരോടൊപ്പം ചേർന്ന പൂജാരി മാത്രം, താൻ ഒറ്റയ്ക്കാണ്, തനിച്ചാണ്, തന്നെ രക്ഷിക്കാൻ ആരുമില്ല. മാത്രമല്ല അവശയാണ്, ഒരാഞ്ഞ് ഗർഭിണിയുമാണ്, പൂർണ്ണ ഗർഭിണിയുമാണ്. അവസാനം പറഞ്ഞു, എൻ്റെ ആഭരണങ്ങളെല്ലാം നിങ്ങൾ എടുത്തോളൂ, എല്ലാ ആഭരണങ്ങളും ഊരിക്കൊടുത്തു, ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ, എന്നെ ജീവൻ രക്ഷിക്കണം. പക്ഷെ അതിന് അവർ തയ്യാറായില്ല. വലിയ ധനികയാണ്, ഒരുപാട് സമ്പത്തുണ്ട്, പൊന്നുണ്ട്, 7 ലക്ഷം പണം മതിക്കുന്ന വൈരമാല, ഇത് മുഴുവനും നിങ്ങൾ എടുത്തോളൂ, ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കണം. പക്ഷെ അതൊന്നും അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല. 6 കൂട്ടം പക്ഷികളെ അവർ കൊണ്ടുവന്നു കള്ളന്മാർ. 7 കിടാരം നിധി തരണമെന്ന് പ്രാർത്ഥിച്ചവർ ഓരോ പക്ഷികളെയും ഒന്നൊന്നായിട്ട് ദേവിക്ക് ബലി കൊടുത്തു. അവസാനം നരബലിയുടെ ഊഴമായി. കണ്ണ് ചോരയില്ലാത്ത ദുഷ്ടന്മാർ പൊന്നരത്താളിന്റെ കഴുത്ത് വെട്ടി ചോര ബിംബത്തിലേക്ക് തർപ്പണം ചെയ്തു. അതിനുശേഷം ചെയ്ത കാര്യം നമുക്കിവിടെ പറയുന്നില്ലല്ലേ, അത്രക്ക് ഹൃദയഭേദകമായ കാര്യമാണ് അവർ ചെയ്തത്. ആ പൊന്നരത്താളിനെ കൊന്നാൽ മാത്രം പോരാ, എന്ത് കൂടി വേണം? ഗർഭസ്ഥ ശിശുവിനെയും കൂടി ബലി കൊടുക്കണം. അങ്ങനെ ബലിയെല്ലാം കഴിച്ചു. കള്ളന്മാർക്ക് വളരെ ഉത്സാഹമായി, അവർ മണ്ണ് കുഴിക്കാൻ തുടങ്ങി. 7 കിടാരം നിധി അവർ പുറത്തെടുത്തു. അവരെല്ലാവരും പൂജാരിയും കൂടി ചേർന്ന് ഒരിടത്തതൊക്കെ കൂട്ടിയിട്ടു. അത് പങ്കിടാനായി മുളനാഴി വേണമെന്ന് പൂജാരി പറഞ്ഞു. പണ്ടൊക്കെ നാഴിയിലാണ് അളക്കുക, മുള കൊണ്ടുണ്ടാക്കിയ നാഴിയിലാണ് അളക്കുക. കള്ളന്മാര് മുള വെട്ടാൻ വേണ്ടി പോയി. കാട്ടിലാണല്ലോ മുളയുണ്ടാവും ധാരാളം. കൊടുങ്കാട്ടിനുള്ളിൽ കടന്ന് മുള, നല്ല വലിയ മുള മുറിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് കാട്ടിനകത്തു നിന്ന് 1 കൂട്ടം കടുവകൾ കൂട്ടം കൂട്ടമായി ഇവരുടെ മുകളിലേക്ക് ചാടി വീണു. അങ്ങനെ പൂജാരിയെയും 68 കാട്ടുകള്ളന്മാരെയും കടുവകളെല്ലാം കൊന്ന് തിന്ന് തീർത്തു. ആരുടെ കഴിവാണ്? പൊന്നരത്താള് സാധാരണ ഒരു സ്ത്രീ ആയിരുന്നില്ല, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച കുഞ്ഞാണ്. മാത്രമല്ല പൊന്നരത്താളിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണെങ്കിലോ ഭഗവതിയുടെ അനുഗ്രഹത്തിലാണല്ലേ, ദൈവസന്തതികളാണ് പൊന്നരത്താളും. പൊന്നരത്താളിന്റെ ഗർഭസ്ഥ ശിശുവും ദൈവത്തിന്റെ ഭഗവതിയുടെ അനുഗ്രഹവും കിട്ടിയവരാണ്. അപ്പൊ അവരെ അപായപ്പെടുത്തിയവർക്ക് ദൈവം തന്നെ കടുത്ത ശിക്ഷ കൊടുത്തു. 1 കിടാരം, 1 തരിപ്പൊന്ന് പോലും അവർക്ക് അനുഭവിക്കാൻ സാധിച്ചില്ല. അങ്ങനെ പൊന്നരത്താളിന്റെ ആത്മാവ് കൈലാസത്തിലെത്തി. അവിടെ എത്തിയിട്ടും ദേഷ്യം പ്രതികാരദാഹം തീരുന്നില്ല. ചതിച്ചവരോടെല്ലാം പകരം ചോദിക്കണമെന്ന് അവളുടെ ചിന്ത ശക്തമായി. പരമേശ്വരൻ തപസ് ചെയ്ത് ആവശ്യം ഉന്നയിച്ചു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നിനക്ക് എന്തിനാണ് ഇങ്ങനെ പ്രതികാര ചിന്ത? അതുകൊണ്ടൊന്നും ആർക്കും നേടാൻ പറ്റില്ല. നിനക്ക് പ്രതികാര ദുർഗയുടെ പരിവേഷമല്ല ഞാൻ തരാൻ പോകുന്നത്. ആരാണ്? ദൈവികമായ പരിവേഷമാണ്, ആസുരികതയല്ല, സാത്വിക ഭാവമാണ് തരാൻ പോകുന്നത്. ഇനി മുതൽ കുട്ടത്ത് ഇശക്കിക്കും പുരുഷാദേവി അമ്മയ്ക്കുമൊപ്പം, പുരുഷാദേവി അങ്ങനൊരു ദേവിയുണ്ട്, ആ ദേവിക്കൊപ്പം പൊന്നരത്താൾ എന്ന യക്ഷിയായി നിനക്കും സ്ഥാനമുണ്ടാകും. നല്ല സ്നേഹമുള്ള യക്ഷിയായിട്ട് നിനക്ക് സ്ഥാനമുണ്ടാകും. അങ്ങനെ പരമേശ്വരൻ അവളെ അനുഗ്രഹിച്ച് തിരിച്ചയച്ചു. കുറച്ചു കാലത്തിന് ശേഷം നാട്ടിലൊരു സംഭവം ഉണ്ടായി. മാരകമായ ചില ബാധകൾ കൈലാസത്തു നിന്നും മധുരയിലേക്കെത്തി. അങ്ങനെ മധുരയിലെ രാജാവ് പ്രശ്നവിചാരം നടത്തിയപ്പോൾ മധുരവേലന് മാത്രമേ ബാധ ഒഴിപ്പിക്കാനാകൂ എന്ന് തെളിഞ്ഞു. രാജാവ് അദ്ദേഹത്തെ വരുത്തി, കടും ക്രിയകളൊക്കെ നടത്തി, പക്ഷെ ബാധകളൊന്നും വഴങ്ങിയില്ല. യക്ഷി മധുരവേലനെ കൊന്ന് കൊലവിളിക്കുക കൂടി ചെയ്തു. മന്ത്രവാദിയെ കൊന്നു, കൊലവിളിച്ചു. അപ്പം എന്ത് ചെയ്തു? ബാധക്ക് ക്ഷേത്രം പണിത് നൽകി. അവിടെ കുടിയിരെത്തിയാൽ പ്രശ്നം തീരുമെന്ന് വേലത്തി എന്ന ഒരാള് ഒന്ന് പറഞ്ഞു. ഈ ബാധകൾക്ക് അവിടെ തന്നെ ഒരു ഉപാസന ആരാധനാ സ്ഥാനം കൊടുക്കണം. അങ്ങനെ ക്ഷേത്രം പണി തുടങ്ങി. 1 വർഷം കൊണ്ട് വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ യക്ഷപ്രതിഷ്ഠയും പൂർത്തിയാക്കി. അവിടുത്തെ പ്രതിഷ്ഠയാണ് ആര്? പൊന്നരത്താളമ്മ. പൊന്നരത്താളമ്മ എന്ന പ്രസിദ്ധമായ പ്രതിഷ്ഠയോടുകൂടി അവിടെ ഒരു ക്ഷേത്രമുയർന്നു. ഭക്തജനങ്ങൾ കയ്യഞ്ഞ് നേർച്ചകളും മറ്റൊക്കെ നൽകി, യക്ഷിയുടെ രൗദ്രരൂപം. അങ്ങനെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, വഴിപാടുകൾ കൊണ്ട്, നേർച്ചകൾ കൊണ്ട് യക്ഷിയുടെ രൗദ്രരൂപം മെല്ലെ മെല്ലെ ശാന്തരൂപത്തിലേക്ക് വന്നു. അവിടെ മധുരനാടൻ ഐശ്വര്യം ചൊരിഞ്ഞുകൊണ്ട് പൊന്നരത്താളമ്മ തെളിഞ്ഞു തെളിഞ്ഞു വന്നു.
1: മാഷി, ഒരു പുരുഷാദേവി എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പുരുഷൻ എങ്ങനെ ദേവിയാകുക?
0: അതായത് കൈലാസത്തിലേക്ക് ചെന്ന പൊന്നരത്താളിനോടാണ് പ്രതികാരം ദാഹം അടങ്ങിയിട്ടില്ല, എനിക്ക് രൗദ്രമൂർത്തിയാവണം എന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് പരമേശ്വരൻ പറയുന്നത്, നിനക്ക് രൗദ്രമൂർത്തിയല്ല, നിനക്ക് സാത്വികഭാവം നൽകുകയാണ്, ജനങ്ങൾക്ക് അനുഗ്രഹം നൽകി സമാധാനവും ശാന്തിയും പകരേണ്ട ദൈവമായിട്ടാണ് നീ ഇനി പരിലസിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പറയുന്നത് ആർക്കൊപ്പം? പുരുഷാദേവി അമ്മയ്ക്കും ഇശക്കിക്കും, കുട്ടത്തിശക്കി അങ്ങനൊരു ദേവിയുണ്ട്, ഇവർക്കുമൊപ്പം നിനക്കൊരു സ്ഥാനം തരും. ഈ പുരുഷാദേവി എങ്ങനെയാണ് പുരുഷദേവിയായത് എന്നത് മറ്റൊരു പാട്ടാണ്. ആ പാട്ടിന്റെ പേരാണ് പുരുഷാദേവി അമ്മ പാട്ട്.
1: ആ പാട്ട് നമുക്ക് അടുത്ത ചാരുകസേരയിൽ പറയാല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാൻ അറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
1: ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
3: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആദ്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
3: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്ന പറച്ചിലുകൾ.
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
3: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
2: ആയിരങ്ങൾക്ക് ആശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
3: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയെല്ല് തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
1: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
3: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
0: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
3: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയത്തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
0: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
3: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
4: കൊട്ടും പാട്ടും ഒന്നായി ചേരും താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: മരച്ചില്ലകൾ കുലുക്കി താഴെ വീഴ്ത്തി വേദനിക്കുന്ന അമ്മയുടെ മക്കളെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന ഭീമസേനനോട് ക്ഷമിക്കാനറിയില്ല അദ്ദേഹത്തിന്. ഇന്ദ്രപ്രസ്ഥത്തിലെ പുത്തൻ മാളികയിൽ സ്ഥലജല വിഭ്രാന്തിയിൽ പെടുത്തി ആക്ഷേപിച്ച് ചിരിച്ച പാഞ്ചാലിയുടെ മുഖവും മറക്കാനാവില്ല അദ്ദേഹത്തിന്.
1: ജന്മസിദ്ധമായ കവചകുണ്ഡലങ്ങൾ ചോദിച്ചു വാങ്ങി അർജുനനൊഴികെ ആരെയും കൊല്ലില്ലെന്ന് പ്രതിജ്ഞയെടുപ്പിച്ചു. ശരീരവും മനസ്സും തളർത്തിയിട്ടാ ആ പുതിയ അമ്മ സ്വന്തം മകനെ അടർക്കളത്തിലേക്ക് അയച്ചത്.
2: വിധവകൾ പെരുകുന്നു, ആൺമക്കൾ നഷ്ടമായ അമ്മമാർ പെരുകുന്നു, പടക്കളത്ത് മരിച്ചു വീഴുന്ന ഓരോ യോദ്ധാവിനെയും ഓർത്ത് വിലപിക്കാൻ സ്ത്രീകൾ.
3: യുദ്ധാനന്തര ഹസ്തിനാപുരയുടെ അകത്തളങ്ങളിൽ പരാജിത പക്ഷത്തിന്റെ പരിദേവനങ്ങൾ.
0: ആൾക്കൂട്ടം നോക്കി നിൽക്കെ ഒരു പെണ്ണ് പരിഹസിച്ച് കൈകൊട്ടി ചിരിച്ചപ്പോ ഉള്ളുലഞ്ഞു അങ്ങയുടെ മകന്റെ മനസ്സിലേക്ക് കനല് കോരിയിട്ട പാഞ്ചാലിയോട്, അച്ഛന്റെ ആന്ത്യം പറഞ്ഞ് പരിഹസിച്ച ആ നീജയോട്, പ്രതികാരം ചെയ്യാനിറങ്ങി തിരിച്ചവനാ എന്റെ ഭർത്താവ് അമ്മയുടെ മകൻ സുയോധനൻ.
3: മഹാഭാരത കഥയിലെ പ്രതിനായക സ്ഥാനത്തിരിക്കുന്ന ദുര്യോധനന്റെ ഭാര്യ ഭാനുമതിയുടെ തുറന്നു പറച്ചിലുകൾ.
1: സുയോധനന്റെ സൗഹൃദത്തിന് പകരമാവില്ല ഭാരത സിംഹാസനവും കുന്തി മഹാറാണിയുടെ പുത്രപദവിയും എന്നാണ് ധീരനായ കർണൻ മറുപടി നൽകിയത്.
3: പ്രഥമ കൗന്ദയൻ എന്ന സ്ഥാനത്തോടൊപ്പം ഭാരത സിംഹാസനവും മരണാനന്തര ബഹുമതിയായി ലഭിച്ച അംഗരാജ കർണന്റെ ഭാര്യ വൃഷാലിയുടെ വിചാരങ്ങൾ.
2: ആയിരങ്ങൾക്കാശ്രയമായ ആരാധനാമൂർത്തി, കേശവനെ ശപിച്ച നീച സ്ത്രീ എന്ന വിശേഷണമല്ലേ ഇനി ഗാന്ധാരിക്ക്?
3: നൂറുമക്കളിൽ ഒരാൾ പോലും അവശേഷിക്കാതെ യുദ്ധമുഖത്ത് നെഞ്ച് തകർന്നും തുടയെല്ല് തകർന്നും വീണു മരിച്ച ധീരയോദ്ധാക്കളുടെ കൗരവ മാതാവ് ഗാന്ധാരി ദേവി.
1: അപമാന ശരങ്ങളേറ്റ് നിലംപതിച്ച എന്റെ പതിയെ കൈപിടിച്ചുയർത്തിയത് സുയോധനനാ. കർണനും സുയോധനനും ഗാഢ സൗഹൃദത്തിന്റെ വിശ്വമാതൃകയാ.
3: അധികാര തർക്കത്തിന്റെ അടക്കം പറച്ചിലുകൾ ഒടുവിൽ പൊട്ടിത്തെറികളാവുകയാണ്. ദുരന്തങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഇരുൾ വനങ്ങളിലൂടെ കനൽപാതകൾ താണ്ടുന്ന വിധവകളുടെ വിരഹവില്ലാപ്പം.
0: ന്യായവാദങ്ങളുടെ കഞ്ചുകമണിയിക്കാൻ ആരും വരില്ല. കൗരവകുമാരന്മാരുടെ കബന്ധങ്ങളിലും കുരുപത്നിമാരുടെ കണ്ണീരിലും വിജയം കണ്ടെത്തുകയല്ലേ പൗരജനവും പാണ്ഡവ ബന്ധുക്കളും.
3: റേഡിയോ മലബാറിന്റെ അവതാരകരുടെ അഭിനയ തികവിന് ഒരവസരം കൂടി. ഭാനുമതി.
1: ചില വന്യമൃഗങ്ങളിൽ മാത്രം കാണുന്ന ക്രൂരതയാ തുടയെല്ല് തകർത്ത് വേദനയുടെ അഗാധതയിലേക്ക് തള്ളിവിട്ട് ക്ഷിപ്രമരണം പോലും അനുവദിക്കാതെയാ സുയോധനനെ.
0: സ്യമന്ത പഞ്ചകത്തിൽ തുടയെല്ല് തകർന്ന് വേദന കൊണ്ട് പുളഞ്ഞ് രണ്ട് പകലും ഒരു രാത്രിയും സഹിച്ച് കിടന്നില്ലേ? പിന്നെ ഇതൊക്കെ സഹിക്കാൻ ഭാനുമതിക്കാവണം.
3: ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 ഭാനുമതി.
4: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.

0: മധുര ഗീതങ്ങൾ
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. കൂട് എന്തൊരു മനോഹരമായ വാക്കാണല്ലേ അത്. വെറുമൊരു നാല് ചുവരല്ല കൂട്, അതൊരു സുരക്ഷിതത്വമാണ്, സ്നേഹമാണ്, കാത്തിരിപ്പാണ്. ലോകത്തിന്റെ ഏത് കോണിലേക്ക് പറന്നു പോയാലും സന്ധ്യയാകുമ്പോൾ ഏത് പറവയും തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരിടം. ഇന്ന് നമ്മുടെ റേഡിയോ മലബാർ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും ഒത്തുചേരലിന്റെയും ഒക്കെ കൂടൊരുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ തീം മറ്റൊന്നുമല്ല, കൂട് എന്ന മനോഹരമായ വാക്കുൾപ്പെടുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ കുറച്ച് നല്ല പാട്ടുകളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ആദ്യത്തെ പാട്ടിലേക്ക് പോകാം. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിലെ കൂവരം കിളിക്കൂട് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ, വാണി ജയറാം, സുജാത മോഹൻ, ഷെറിൻ പീറ്റേഴ്സ്, PV ഷെറിൻ എന്നിവരാണ്. ഭരതൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് PV ഗംഗാധരൻ, മോഹൻലാൽ, ഭരത് ഗോപി, ശ്രീവിദ്യ, രേവതി, KPSC ലളിത, ബേബി പൊന്നമ്പിളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1983. കാവാലം നാരായണ പണിക്കറുടെ വരികൾക്ക് ജോൺസൺ മാഷാണ് ഈണം നൽകിയത്. അപ്പോൾ നമുക്ക് ഈ അതിമനോഹരമായ ഗാനം കേൾക്കാം.
2: കൂവരം കിളിക്കൂട് കഥകഥകഥ കിളിക്കൂട്, തലമൂത്തൊരു കാർന്നോര് ഗമകാട്ടണ കാർന്നോര്, കിളിപ്പെണ്ണും കിളിമക്കളുമായി കൂടുകൂട്ടി കാരണം കോട്ടെ ചക്കരമാവിൽ, കാരണം കോട്ടെ ചക്കരമാവിൽ

അടുത്ത ഗാനം 1988 പുറത്തിറങ്ങിയ എഴുതാൻ മറന്ന കഥ എന്ന ചിത്രത്തിലേതാണ്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമനാണ് ഈണം നൽകിയത്. കൂടുവിട്ടു കൂടുമാറി എന്ന് തുടങ്ങുന്ന ഗാനം

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം സാജൻ സംവിധാനം ചെയ്ത് കെ ടി കുഞ്ഞുമോൻ നിർമ്മിച്ച മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സിദ്ദീഖ്, ജഗദീഷ്, സുചിത്ര, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, ശങ്കരാടി, മാള അരവിന്ദൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണനാണ് ഈണം നൽകിയത്. 1992 ഈ ചിത്രം പുറത്തിറങ്ങിയത്. കൂടുവിട്ട് കൂടേറുന്ന എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. KS ചിത്രയും മാൽഗുഡി ശുഭയും പാടിയത്. ചിത്രം തക്ഷശീല. KS ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് R മോഹനാണ്. സുരേഷ് ഗോപി, MG സോമൻ, ശാന്തി കൃഷ്ണ, വാണി വിശ്വനാഥ്, വിനീത്, ജഗദീഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. K ജയകുമാറിന്റെ വരികൾക്ക് MG രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. നെഞ്ചിനുള്ളിൽ കൂടുവയ്ക്കാൻ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാർബർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. അടുത്തതായി കെ.എസ്. ചിത്രയാണ് പാടിയിരിക്കുന്നത്. ശരത് വയലാറിന്റെ വരികൾക്ക് ആദിത്യനാണ് ഈണം നൽകിയത്. അനിൽകുമാർ, ബാബുനാരായണൻ എന്നിവർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അബ്ദുൽ ഖാദറാണ്. വിജയരാഘവൻ, ഇന്നസെന്റ്, മാധു, KPSC ലളിത, തിലകൻ, മാള അരവിന്ദൻ, ഹരിശ്രീ അശോകൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉണ്ണിപ്പുൽക്കൂട് എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടാലോ?

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ മലബാറിന്റെ മധുരസ്വരം. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്, ചിത്രം പൂത്തുമ്പിയും പൂവാലന്മാരും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാജാമണിയാണ് ഈണം നൽകിയത്. രാക്കൂട് തട്ടി എന്ന് തുടങ്ങുന്ന വരികൾ. 1997 പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ഫ്രാൻസിസ് ആണ്. നിർമ്മിച്ചിരിക്കുന്നത് എ രവീന്ദ്രനാഥ്, ജഗദീഷ് ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, വാണി വിശ്വനാഥ്, പ്രേംകുമാർ, ബൈജു സന്തോഷ്, ജഗന്നാഥ വർമ്മ എന്നിവരാണ് അഭിനേതാക്കൾ. അപ്പൊ നമുക്കിതിലെ മനോഹരമായ ഗാനം കേൾക്കാം.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം ജഗപുക. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത് 2001. എന്റെ മനസ്സിൽ കൂടുകൂട്ടി എന്ന് തുടങ്ങുന്ന ഗാനം

ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. കൂടെ എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. നിദ്ര എന്ന ചിത്രത്തിലേത്, പാടിയിരിക്കുന്നത് സോണി നടേഷ് ശങ്കർ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ജാസി ഗിഫ്റ്റാണ് ഈണം നൽകിയത്. 2012 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഇതിൽ കൂടുമാറിപ്പോവും നോവുകൊണ്ടു പൈങ്കിളി എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത് അൻവർ റഷീദ്, സോഫിയ പോൾ എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, പാർവതി തിരുവോത്ത്, നിത്യ മേനോൻ, നിവിൻ പോളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. പച്ചക്കിളിക്കൊരു കൂട് എന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് വിജയ് യേശുദാസ്, സച്ചിൻ വാര്യർ, ദിവ്യസ് മേനോൻ.

2013 പുറത്തിറങ്ങിയ മലയാള നാട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് അരുൺ നായക്. IAS കൊണ്ടൂരിന്റെ വരികൾക്ക് ആലുവ സുധാകരനാണ് ഈണം നൽകിയത്. മാമുക്കോയ, അർജുൻ അശോക്, PC ജോർജ്, ബാബു നമ്പൂതിരി എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2013 ഈ ചിത്രം പുറത്തിറങ്ങിയത്. അതിൽ നമുക്ക് കേൾക്കാം കൂടുമാറുമ്പോഴും എന്ന് തുടങ്ങുന്ന ഗാനം.

ഇനി നമുക്ക് കേൾക്കാം 2015 പുറത്തിറങ്ങിയ നിക്കാഹ് എന്ന ചിത്രത്തിലേത്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾക്ക് ഗോപി സുന്ദറാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് സച്ചിൻ വാര്യർ, രഞ്ജിനി.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകി ജിതിൻ രാജ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേരി ആവാസുനു. ജയസൂര്യ, മഞ്ജു വാര്യർ, സുധീർ കരമന, ശിവദ, ജോണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2022 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

മൺകിളികളായ നമ്മളൊക്കെ ഒരു നാൾ സ്വന്തം കൂടണയേണ്ടവരാണ് അല്ലേ? സ്നേഹത്തിൻ്റെ കൂടുകളിൽ മാത്രമേ സന്തോഷം തളിരിടൂ എന്ന് ഈ പാട്ടുകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സമയത്തിൻ്റെ പരിമിതികൾ കാരണം ഇന്നത്തെ നമ്മുടെ കൂടിൽ തുടങ്ങുന്ന പാട്ടുകൾ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ശ്രോതാക്കളെ, ഈ ഒരു മണിക്കൂർ നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള മനോഹരമായ തീമുകളുമായി നല്ല നല്ല പാട്ടുകളുമായി നിങ്ങളുടെ മുന്നിലെത്താം. വിട പറയുന്നതിന് മുൻപ് നിങ്ങളെല്ലാവരും ഒരുപാട് കൊതിച്ച കൂട് എന്ന വാക്കുള്ള ഏറ്റവും മനോഹരമായ ഒരു മെലഡി കൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം സൂര്യ ഇടവനാണ്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

0: ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.
1: അമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ. റേഡിയോ മലബാർ 89.6 FM.

സമ്മരിൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലോചന.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ 83 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണി ജയ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 7, ഹിജറാവർഷം 1447 മുഹറം 5, ശകവർഷം 1948 ജ്യേഷ്ഠം 31, 2026 ജൂൺ 21 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.